0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ജീവിതത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201 മിഥുനം 29, 2026 ജൂലൈ 13 തിങ്കളാഴ്ച. റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

0: ശുഭചിന്തകൾ. ലോക സമസ്ത സുഖിനോ ഭവന്തു. ചുറ്റുമുള്ളവർക്കു കൂടി പ്രയോജനം ചെയ്യുന്ന തരത്തിൽ നന്മ ചെയ്യുന്ന ഒരാളിലേക്ക് ലോകത്തു മുഴുവനുള്ള നന്മയുടെ തരംഗങ്ങൾ ഒന്നാകെ വന്നു ചേരുന്നതായും അത് ആ വ്യക്തിയെ ഒരു ഉയർന്ന വ്യക്തിത്വത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ നന്മ വന്നു ചേരാനും ഉയർന്ന ജീവിതത്തെ സമ്പാദിക്കാനുമുള്ള ഒരു വഴി നിരന്തരം ലോകത്തിനു ചുറ്റുമുള്ളവർക്കും നന്മ ചെയ്യുക എന്നുള്ളതാണ്. ഒപ്പം നന്മ ആഗ്രഹിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ചിന്തകളെ ഉയർന്നതാക്കാനും ശ്രേഷ്ഠമാക്കാനും നിരന്തരമായ ശ്രമം ആവശ്യമാണ്. ശുഭദിനാശംസകൾ.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

0: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. രാവിലെ 8 മണിക്ക് അറിയാം അറിവ് നേടാം, 8:30 സുന്ദര സഞ്ചാരം, 9 മണിക്ക് നീതിയുടെ വഴിത്താരകൾ, 10 മണിക്ക് ലൈവ് ചാറ്റ് ഷോ ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഉച്ചയ്ക്ക് 3 മണിക്ക് തിരശീല, വൈകുന്നേരം 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 5 മണിക്ക് ഇന്നിസൈ, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 വ്യാസപ്രസാദം, രാത്രി 8 മണിക്ക് മേഘമൽഹാർ, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകുന്നേരം 6:30 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.
1: ചരിത്രത്തിൽ ഇന്ന് ജൂലൈ 13. ഒളിമ്പിക്സിൽ വനിതകൾ ആദ്യമായി പങ്കെടുത്തതും ലോകത്ത് ആദ്യമായി ടെലിഗ്രാഫ് സന്ദേശം അയച്ചതും മൗലാന അബ്ദുൽ കലാം ആസാദ് തന്റെ വിഖ്യാതമായ അൽ ഹിലാൽ എന്ന ഉറുദു വാർത്താ പത്രിക പുറത്തിറക്കിയതുമൊക്കെ ഒരു ജൂലൈ 13. ജൂലൈ 13 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ജൂലൈ 13. ജൂലൈ 13 ഇന്റർനാഷണൽ റോക്ക് ഡേ ആയി ആചരിക്കുന്നു. മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് നിർണായകമായ പാറകൾ. ചരിത്രത്തിലുടനീളം പാറകൾക്ക് സ്ഥാനമുണ്ട്. ആ പാറകൾക്കായി ഒരു ദിനം. ജൂലൈ 13 ലോകത്ത് ആദ്യമായി ടെലിഗ്രാഫ് സന്ദേശം വാഷിംഗ്ടണിൽ നിന്ന് ബാൾട്ടിമോറിലേക്ക് അയച്ചത്. ആധുനിക ഒളിമ്പിക്സിൽ വനിതകൾ ആദ്യമായി പങ്കെടുത്തത് 1908 ജൂലൈ 13 ആയിരുന്നു.

0: സ്വാതന്ത്ര്യ സമരത്തിലെ ശ്രദ്ധേയനായ വ്യക്തി മൗലാന അബ്ദുൽ കലാം ആസാദ് തന്റെ വിഖ്യാതമായ അൽ ഹിലാൽ എന്ന ഉർദു വാർത്താ പത്രിക പുറത്തിറക്കിയത് 1912 ജൂലൈ 13 ഇദ്ദേഹത്തിന്റെ ജന്മദിനമാണ് വിദ്യാഭ്യാസ ദിനമായി നവംബർ 11 ആചരിക്കുന്നത്. മഹാരാഷ്ട്രയിലെ മാട്ടുങ്ക സബർബർ റെയിൽവേ സ്റ്റേഷൻ രാജ്യത്തെ ആദ്യത്തെ വനിതാ റെയിൽവേ സ്റ്റേഷനായത് 2017 ജൂലൈ 13. വനിതാ ഉദ്യോഗസ്ഥർ മാത്രമാണ് ഈ റെയിൽവേ സ്റ്റേഷനിൽ ഉള്ളത്. ഹെൻറി റോ സ്കൂൾ ക്രാഫ്റ്റ് മിസിസിപ്പി നദിയുടെ ഉത്ഭവസ്ഥാനം കണ്ടെത്തിയത് 1832 ജൂലൈ 13. ബാൽക്കൺ മേഖലയിലെ സെർബിയ, മോണ്ടിനെഗ്രോ, റൊമാനിയ എന്നിവ ഓട്ടോമൻ സാമ്രാജ്യത്തിൽ നിന്ന് പൂർണ്ണമായി സ്വതന്ത്രമായത് 1878 ജൂലൈ 13.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: സ്നേഹ സാന്ത്വനം, ജീവസ്പന്ദനം, റേഡിയോ സാന്ത്വനം 90.4 FM.
1: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഉറക്കിലേറ്റാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ഗഗൻയാൻ ദൗത്യത്തിന്റെ ഭാഗമായ ക്രൂ മൊഡ്യൂളിന്റെ സുരക്ഷ ഉറപ്പാക്കുന്ന 3 നിർണായക പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയതായി ISRO. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയുടെ നിര്യാണത്തിൽ ഇന്ത്യയിൽ ഇന്ന് ഒരു ദിവസത്തെ ദേശീയ ദുഃഖാചരണം. റവന്യൂ വകുപ്പിന്റെ ജില്ലാതല അവലോകന യോഗങ്ങൾക്ക് കാസർകോട്ട് ഇന്ന് തുടക്കമാകും. സംസ്ഥാനത്ത് +1 സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ഇന്നു മുതൽ ഓൺലൈനിൽ അപേക്ഷിക്കാം. ഇറ്റലിയുടെ ജാനിക് സിന്നറിന് വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീടം. വാർത്തകൾ വിശദമായി. ആദ്യ ആളില്ലാ ഗഗൻയാൻ ദൗത്യത്തിന്റെ ഭാഗമായ ക്രൂ മൊഡ്യൂളിന്റെ സുരക്ഷ ഉറപ്പാക്കുന്ന 3 നിർണായക പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയതായി ISRO അറിയിച്ചു. യാത്രാപേടകം കടലിൽ ഇറങ്ങുമ്പോൾ ചെരിഞ്ഞുപോയാൽ വീണ്ടും നേരെ നിർത്തുന്ന ക്രൂ മൊഡ്യൂൾ അപ്രൈറ്റിംഗ് സിസ്റ്റത്തിന്റെ ഇൻഫ്ലേഷൻ ടെസ്റ്റ്, ക്രൂ മൊഡ്യൂളിനെയും സർവീസ് മൊഡ്യൂളിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കേബിളുകൾ വേർപെടുത്തുന്ന ഡിസ്കണക്ട് സംവിധാനം, പേടകത്തിന് മുകളിലെ കവർ വേർപെടുത്തുന്നത് എന്നിവയാണ് പരീക്ഷിച്ച് ഉറപ്പുവരുത്തിയത്. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയുടെ നിര്യാണത്തിൽ ആദരസൂചകമായി ഇന്ത്യ ഇന്ന് ഒരു ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. രാജ്യത്തുടനീളം ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും. ഇന്ന് ഔദ്യോഗിക വിനോദ പരിപാടികളൊന്നും ഉണ്ടായിരിക്കില്ല. ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം അറിയിച്ചു.

0: ഖത്തറിനെ വികസനത്തിന്റെയും സമൃദ്ധിയുടെയും വലിയ ഉയരങ്ങളിലേക്ക് നയിച്ച ദീർഘവീക്ഷണത്തോടുകൂടിയ നേതാവായിരുന്നു ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയെന്ന് പ്രധാനമന്ത്രി അനുസ്മരിച്ചു. ഖത്തർ ഭരണകൂടത്തെ ഇന്ത്യയുടെ അനുശോചനം അറിയിക്കുന്നതിന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ഖത്തർ സന്ദർശിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ നേതൃത്വം നൽകുന്ന ഉന്നതതല പ്രതിനിധി സംഘം ഇന്നു മുതൽ 5 ദിവസം സ്പെയിൻ, ബെൽജിയം, ഫിൻലാൻഡ് എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾ സന്ദർശിക്കും. വ്യാപാരം, നിക്ഷേപം, സാങ്കേതികവിദ്യ, നവീകരണം, സുസ്ഥിരത എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് യൂറോപ്പുമായി ഇന്ത്യയുടെ സാമ്പത്തിക പങ്കാളിത്തം ശക്തിപ്പെടുത്തുകയാണ് സന്ദർശന ലക്ഷ്യമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. ഡെസ്ക് റിപ്പോർട്ട്.
1: പര്യടനത്തിന്റെ ആദ്യഘട്ടത്തിൽ സംഘം ഇന്ന് സ്പെയിൻ സന്ദർശിക്കും. സ്പെയിനിലെ ചേംബർ ഓഫ് കോമേഴ്സ് സിഇഒ, ICEX, സ്പെയിൻ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് എന്നിവയുമായി ബിസിനസ് ചർച്ചകളിലും സംഘം പങ്കെടുക്കും. നാളെയും മറ്റന്നാളും ബെൽജിയം സന്ദർശിക്കുന്ന കേന്ദ്രമന്ത്രി തേൽസ് ഗ്രൂപ്പിന്റെയും സിലോക്സ് ഗ്രൂപ്പിന്റെയും നേതൃത്വവുമായി കൂടിക്കാഴ്ചകൾ നടത്തും. 16-17
0: 3-ാമത് ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗം നാഗ്പൂരിൽ സമാപിച്ചു. വ്യാഴാഴ്ചയാണ് ഇന്ത്യയുടെ അധ്യക്ഷതയിൽ 4 ദിവസത്തെ യോഗം ആരംഭിച്ചത്. സമാപന യോഗത്തിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അധ്യക്ഷനായിരുന്നു. സുസ്ഥിര ഗതാഗതം, ലോജിസ്റ്റിക്സ്, ഗതാഗത ഡീ കാർബണൈസേഷൻ, സുസ്ഥിര വ്യോമയാന ഇന്ധനം, നഗര മൊബിലിറ്റി, റെയിൽവേ ഗവേഷണം എന്നിവയുൾപ്പെടെ മേഖലകളിൽ ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലെ സഹകരണം വിശദീകരിക്കുന്ന മന്ത്രിതല പ്രഖ്യാപനം ഏകകണ്ഠമായി അംഗീകരിച്ചതോടെയാണ് യോഗം അവസാനിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ചിന്തകൾ പങ്കുവെക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും ടോൾ ഫ്രീ നമ്പറായ 1800-11-7800 പൊതുജനങ്ങൾക്ക് സമർപ്പിക്കാം. നരേന്ദ്രമോദി മൊബൈൽ ആപ്ലിക്കേഷൻ, MyGOV എന്നിവയിലൂടെ ഓൺലൈനായും നിർദ്ദേശങ്ങൾ പങ്കുവെക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 24 വരെ സ്വീകരിക്കും. പ്രധാനമന്ത്രി മുദ്രാ യോജന പ്രകാരം 350 രൂപ പ്രോസസ്സിംഗ് ഫീസ് അടച്ചാൽ 500,000 രൂപ വായ്പ അനുവദിക്കുമെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമെന്ന് കേന്ദ്ര ഗവൺമെന്റ് വ്യക്തമാക്കി. മുദ്രാ പദ്ധതി വഴി വ്യക്തികൾക്കോ ചെറുകിട സംരംഭകർക്കോ നേരിട്ട് വായ്പ നൽകുന്നില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാന്വേഷണ പരിശോധനാ വിഭാഗം അറിയിച്ചു. മന്ത്രി AP അനിൽകുമാർ പങ്കെടുക്കുന്ന സംസ്ഥാന റവന്യൂ വകുപ്പിന്റെ ജില്ലാതല അവലോകന യോഗങ്ങൾക്ക് കാസർകോട്ട് ഇന്ന് തുടക്കമാകും. കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലാണ് യോഗം. റവന്യൂ സെക്രട്ടറി, ലാൻഡ് റവന്യൂ കമ്മീഷണർ, സർവേ ഡയറക്ടർ, ജില്ലാ കലക്ടർ തുടങ്ങിയ ഉന്നത ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കും. ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ, പട്ടയപ്രശ്നങ്ങൾ, പട്ടികവർഗ മേഖലയിൽ മാതൃകാപരമായി നടപ്പാക്കി വരുന്ന ഓപ്പറേഷൻ സ്മൈൽ, ഡിജിറ്റൽ സർവേ, റീസർവേ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയാണ് മന്ത്രി അവലോകനം ചെയ്യുക. ജില്ലയിലെ വില്ലേജ് ഓഫീസർമാരെ മന്ത്രി ഓൺലൈനിൽ അഭിസംബോധന ചെയ്യും. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലോവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ രാത്രി 10-ഓടെ മുംബൈ വിമാനത്താവളത്തിൽ എത്തിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശന്റെ ഓഫീസ് അറിയിച്ചു. മുംബൈയിൽ നിന്നും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിക്കുന്ന മൃതദേഹങ്ങൾ കൊട്ടാരക്കരയിലെ വസതിയിലെത്തിക്കുന്ന പ്രവർത്തനങ്ങൾ നോർക്ക ഏകോപിപ്പിക്കുമെന്നും ഓഫീസ് വ്യക്തമാക്കി. വയനാട് കള്ളാടി ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനം നടത്തിയ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നതായി മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. സമാനതകളില്ലാത്ത ഏകോപന പ്രവർത്തനമാണ് ഉണ്ടായതെന്ന് അദ്ദേഹം അറിയിച്ചു. ഇന്നലെയാണ് കാണാതായ അവസാനത്തെയാളുടെ മൃതദേഹവും കണ്ടെത്തിയത്. ദുരന്തത്തിൽ 8 പേർക്കാണ് ജീവൻ നഷ്ടമായത്. സംസ്ഥാനത്ത് +1 പ്രവേശനത്തിന്റെ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ഇന്നു മുതൽ ഓൺലൈനിൽ അപേക്ഷിക്കാം. മുഖ്യ അലോട്ട്മെന്റിൽ അപേക്ഷിച്ചിട്ടും അവസരം ലഭിക്കാത്തവർക്ക് ഇത് പ്രയോജനപ്പെടുത്താം. സപ്ലിമെന്ററി അലോട്ട്മെന്റിന്റെ ഒഴിവുകളും മറ്റു വിവരങ്ങളും അഡ്മിഷൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. 56-ാമത് അന്താരാഷ്ട്ര ഫിസിക്സ് ഒളിമ്പ്യാഡിൽ 5 ഇന്ത്യൻ വിദ്യാർത്ഥികൾ സ്വർണ്ണ മെഡലുകൾ നേടി. ഈ മാസം 4 മുതൽ 12 വരെ കൊളംബിയയിലെ ബുക്കാറാമാങ്കയിലായിരുന്നു ഒളിമ്പ്യാഡ്. പൂനെയിലെ കനിഷ്ക് ജെയിൻ, ഇൻഡോറിലെ റിദ്ദേഷ് ആനന്ദ് ബെൻഡേവാല, ന്യൂഡൽഹിയിലെ റഷിദ് ഗാർഗ്, മുംബൈയിലെ ശ്രേഷ്ഠ സുരയ്യ, അഹമ്മദാബാദിലെ സുരിത് ജോഷി എന്നിവരാണ് മെഡൽ ജേതാക്കൾ. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി അന്വേഷക സംഘങ്ങൾ പരിശോധന വ്യാപകമാക്കി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
2: കോഴിക്കോട്ട് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി ഒരാളെ ഫറൂഖ് പോലീസ് പിടികൂടി. രാമനാട്ടുകര സ്വദേശി മുസ്തഫയാണ് പിടിയിലായത്. ഇയാളുടെ വീട്ടിൽ നിന്നും വിൽപ്പനയ്ക്കായി 6 ചാക്കുകളിൽ സൂക്ഷിച്ച ഏകദേശം 5000 പാക്കറ്റ് ഹാൻസ് കണ്ടെടുത്തു. പദ്ധതിയുടെ ഭാഗമായി കൊല്ലം ജില്ലയിൽ നടത്തിയ പരിശോധനയിൽ 1 ഗ്രാമിലധികം MDMA ഓട്ടോറിക്ഷ ഡ്രൈവറായ യുവാവിനെ കരുനാഗപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. കരുനാഗപ്പള്ളി കല്ലേരി ഭാഗം സ്വദേശി സജില

0: ചെയ്യുന്നയാളാണ് അറസ്റ്റിലായത്. കോഴിക്കോട് സിറ്റി പോലീസ് സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നഗരത്തിലെ ജില്ലാ അതിർത്തികളിലെ പരിശോധനയിൽ 58 പേരെ അറസ്റ്റ് ചെയ്തു. 57 മയക്കുമരുന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തു. 59 ഇതര സംസ്ഥാന ടൂറിസ്റ്റ് ബസ്സുകൾ ഉൾപ്പെടെ 1040 വാഹനങ്ങളും പരിശോധിച്ചു. മദ്യപിച്ച് വാഹനം ഓടിച്ച 19 പേർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തു.
1: മന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട് ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. രാവിലെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രി സന്ദർശിക്കുന്ന അദ്ദേഹം ഇരിങ്ങൽ സർഗാലയിലും എത്തും. ഉച്ചയ്ക്ക് വടകര ടൗൺഹാളിൽ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ ധനസഹായം മന്ത്രി വിതരണം ചെയ്യും. വൈകിട്ട് കുറ്റ്യാടി എംഎൽഎ പാറക്കൽ അബ്ദുള്ളയുടെ ഓഫീസ് കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റും മന്ത്രിയുമായ ഒ ജെ ജിനേഷിനും ജില്ലയിലെ കോൺഗ്രസിന്റെ എംഎൽഎമാർക്കും ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാവിലെ കോഴിക്കോട്ട് സ്വീകരണം നൽകും. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലാണ് പരിപാടി. മന്ത്രി ഒ ജെ ജിനീഷ് കോട്ടക്കൽ കുഞ്ഞാലിമരക്കാർ സ്മാരകവും കാരന്തൂർ പാറ്റേൺ വോളി അക്കാദമിയും സന്ദർശിക്കും. ഇറ്റലിയുടെ ജാനിക് സിന്നറിന് വിംബിൾഡൺ പുരുഷ സിംഗിൾസ് ടെന്നീസ് കിരീടം. ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനെ തോൽപ്പിച്ചാണ് ജാനിക് സിന്നർ 100 ഗ്രാൻഡ്സ്ലാം വിജയം നേടിയത്. വനിതകളുടെ ഡബിൾസിൽ ചൈനീസ് ഫ്രഞ്ച് താരങ്ങളായ ഗോവ ഹാനിയു ക്രിസ്റ്റിന മ്ലദനോവിക്ക് സഖ്യം കനേഡിയൻ ബ്രസീൽ ജോഡികളായ ഗബ്രിയേല ഡെബ്രോവ്സ്കിയെയും ലൂസിയ സ്റ്റെഫാനിയെയും തോൽപ്പിച്ചു. ലോകകപ്പ് ഫുട്ബോൾ സെമിഫൈനലിന് ബുധനാഴ്ച തുടക്കമാകും. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വ്യാഴാഴ്ച സെമിയിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. നെഹ്റു ട്രോഫി വള്ളംകളിക്ക് സംസ്ഥാന ഗവൺമെന്റ് നൽകുന്ന സഹായം 2 കോടി രൂപയായി വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് പറഞ്ഞു. കെ സി വേണുഗോപാൽ എം പി ആവശ്യപ്പെട്ടത് പ്രകാരമാണ് തുക അനുവദിക്കുന്നതെന്ന് മന്ത്രി ആലപ്പുഴയിൽ അറിയിച്ചു. വള്ളങ്ങളുടെ മെയിൻ്റനൻസ് ഗ്രാന്റിന്റെ കാര്യത്തിൽ ബജറ്റ് നിർദ്ദേശം ഉൾപ്പെടെ പരിഗണിച്ച് അനുകൂലമായ തീരുമാനമെടുക്കുമെന്ന് മന്ത്രി പറഞ്ഞു. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ സമ്മാനത്തുകയും ബോണസും കാലോചിതമായി പരിഷ്കരിക്കുമെന്ന് കെ സി വേണുഗോപാൽ എം പി പറഞ്ഞു. വള്ളംകളിയിൽ ഒന്നാമതെത്തുന്ന ചുണ്ടന് 25 ലക്ഷം രൂപയും രണ്ടാം സ്ഥാനക്കാർക്ക് 20 ലക്ഷം രൂപ, മൂന്നാം സ്ഥാനത്തിന് 15 നാലാം സ്ഥാനത്തിന് 10 ലക്ഷം രൂപ എന്ന രീതിയിൽ വർദ്ധിപ്പിക്കണമെന്ന് എം പി നിർദ്ദേശിച്ചു. തായ്ലൻഡിലെ ബാങ്കോക്കിൽ അർദ്ധരാത്രി പബ്ബിലുണ്ടായ തീപിടുത്തത്തിൽ 27 പേർ മരിച്ചു. പരിക്കേറ്റ നിരവധി പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാലിക്കറ്റ് മാസ്റ്റർ ക്രിക്കറ്റേഴ്സ് സംഘടിപ്പിക്കുന്ന BMH മാസ്റ്റർ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ താരലേലം കോഴിക്കോട് സംഘടിപ്പിച്ചു. ചടങ്ങ് MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ഗഗൻയാൻ ദൌത്യത്തിന്റെ ഭാഗമായ ക്രൂ മൊഡ്യൂളിന്റെ സുരക്ഷ ഉറപ്പാക്കുന്ന 3 നിർണായക പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയതായി ISRO. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിയുടെ നിര്യാണത്തിൽ ഇന്ത്യയിൽ ഇന്ന് 1 ദിവസത്തെ ദേശീയ ദുഃഖാചരണം. റവന്യൂ വകുപ്പിന്റെ ജില്ലാതല അവലോകന യോഗങ്ങൾക്ക് കാസർകോട്ട് ഇന്ന് തുടക്കമാകും. സംസ്ഥാനത്ത് +1 സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ഇന്നു മുതൽ ഓൺലൈനിൽ അപേക്ഷിക്കാം. ഇറ്റലിയുടെ ജാനിക് സിന്നറിന് വിംബിൾഡൺ പുരുഷ ടെന്നീസ് സിംഗിൾസ് കിരീടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ആകാശവാണി സംപ്രതി വാർത്താഹ ശ്രൂയന്താം പ്രവാചിക നിധി ഝാ.
3: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
4: ഹായ്, ഞാൻ RJ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

പത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: ഹൃദയത്തിലേറ്റ റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
1: ആന്റണി. പ്രധാന വാർത്തകൾ. ഗഗൻയാൻ ദൌത്യത്തിലെ ക്രൂ മോഡ്യൂൾ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട 3 പ്രധാന പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി ISRO. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽതാനിയുടെ നിര്യാണത്തിൽ ആദരസൂചകമായി ഇന്ന് ഒരു ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ച് ഇന്ത്യ. കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘത്തിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. 56th അന്താരാഷ്ട്ര ഫിസിക്സ് ഒളിമ്പ്യാഡിൽ 5 ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് സ്വർണം. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ഊർജിതം. മരിച്ചവരിൽ 2 മലയാളികളും. വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീടം നിലനിർത്തി ഇറ്റലിയുടെ യാനക് സിന്നർ. വാർത്തകൾ വിശദമായി. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽതാനിയുടെ നിര്യാണത്തിൽ ആദരസൂചകമായി ഇന്ത്യ ഇന്ന് ഒരു ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. രാജ്യത്തുടനീളം ഇന്ന് ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും. ഔദ്യോഗിക വിനോദ പരിപാടികളൊന്നും ഉണ്ടായിരിക്കില്ല. ഖത്തറിനെ വികസനത്തിന്റെയും സമൃദ്ധിയുടെയും ഉയരങ്ങളിലേക്ക് നയിച്ച ദീർഘവീക്ഷണമുള്ള നേതാവായിരുന്നു ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽതാനിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് അനുശോചനം അറിയിക്കുന്നതിനായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഖത്തർ സന്ദർശിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136th പതിപ്പ് ഈ മാസം 26th.

0: പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നരേന്ദ്രമോദി മൊബൈൽ ആപ്ലിക്കേഷൻ മൈ GOV എന്നിവയിലൂടെയും 1-800-11-780 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 24 വരെ സ്വീകരിക്കും. ഗഗൻയാൻ ദൌത്യത്തിലെ ക്രൂ മോഡ്യൂൾ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട 3 പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന. പ്രധാന സുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടെയാണ് പരീക്ഷിച്ചത്. വിശദാംശങ്ങളിലേക്ക്.
1: കടലിൽ തെറിച്ചു വീണതിനു ശേഷം ക്രൂ മൊഡ്യൂളിന് സ്വന്തമായി ശരിയായ സ്ഥാനം കൈവരിക്കാൻ സാധിക്കുമോ എന്നതായിരുന്നു ആദ്യ പരീക്ഷണം. ബഹിരാകാശ യാത്രികർ തങ്ങുന്ന ക്രൂ മൊഡ്യൂളിനും പവറും പ്രൊപ്പൽഷനും നൽകുന്ന സർവീസ് മൊഡ്യൂളിനും ഇടയിലുള്ള വേർതിരിക്കൽ സംവിധാനം രണ്ടാമത്തെ പരീക്ഷണത്തിൽ പരിശോധിച്ചു. പ്രവർത്തനം സുഗമമാണെന്നും ക്രൂ മൊഡ്യൂൾ ഘടനാപരമായി സ്ഥിരതയുള്ളതാണെന്നും പരിശോധനയിൽ സ്ഥിരീകരിച്ചു. ദൌത്യത്തിനിടെ പാരച്യൂട്ടുകളെ സംരക്ഷിക്കുന്ന അപ്പെക്സ് കവർ വേർപെടുത്താനുള്ള ക്രൂ മൊഡ്യൂളിന്റെ ശേഷി മൂന്നാമത്തെ പരീക്ഷണം വിലയിരുത്തി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യയുടെ സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല വ്യവസായ പ്രതിനിധി സംഘം സ്പെയിൻ, ബെൽജിയം, ഫിൻലൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. ഇന്നു മുതൽ ഈ മാസം 17 വരെയാണ് സന്ദർശനം. വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക വിദ്യ എന്നിവയ്ക്ക് ഊന്നൽ നൽകുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. തായ്ലന്റ് തലസ്ഥാനമായ ബാങ്കോക്കിൽ മദ്യശാലയിലുണ്ടായ തീപിടുത്തത്തിൽ 27 പേർ മരിച്ചു, 60-ലധികം പേർക്ക് പരിക്കേറ്റു. തീപിടുത്തത്തിന്റെ കാരണം അന്വേഷിച്ചു വരികയാണെന്ന് തായ്ലന്റ് പ്രധാനമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. അപകട കാരണം ഷോർട്ട് സർക്യൂട്ടാണെന്നാണ് പ്രാഥമിക നിഗമനം. കേന്ദ്ര സഹകരണ മന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ പുതിയ കാർഷിക വിപണന കേന്ദ്രം ഉദ്ഘാടനം ചെയ്യും. കാർഷിക ഉൽപാദന വിപണന സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായാണ് പുതിയ സംരംഭം. ഇതോടനുബന്ധിച്ച് ഏക് പേഡ് മാ കെ നാം പ്രചാരണത്തിന് കീഴിൽ ശ്രീ ഷാ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കും. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയിൽ നാഗ്പൂരിൽ നടന്ന 3-ാമത് ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗം വിജയകരമായി പൂർത്തിയായി. സുസ്ഥിര ഗതാഗതം, അർബൻ മൊബിലിറ്റി, സുസ്ഥിര വ്യോമയാന ഇന്ധനം, റെയിൽവേ ഗവേഷണം ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തമാക്കുന്ന പ്രഖ്യാപനങ്ങളോടെയാണ് യോഗം സമാപിച്ചത്. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ഊർജിതം. കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലൊവീനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ ഇന്ന് രാത്രി 10 മുംബൈ വിമാനത്താവളത്തിൽ എത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. മുംബൈയിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്കും തുടർന്ന് കൊട്ടാരക്കരയിലെ വസതിയിലേക്കും മൃതദേഹങ്ങൾ എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നോർക്ക ഏകോപിപ്പിക്കും. കേരളത്തിൽ പ്ലസ് 1 പ്രവേശനത്തിനായുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ഇന്നു മുതൽ ഓൺലൈനായി അപേക്ഷിക്കാം. ഒഴിവുകളും മറ്റ് വിവരങ്ങളും hscap.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: പ്ലസ് 1 പ്രവേശനത്തിനായുള്ള ഏകജാലക സംവിധാനത്തിലൂടെ ഇതുവരെ അപേക്ഷിക്കാൻ സാധിക്കാതിരുന്നവർക്കും അപേക്ഷിച്ചിട്ടും അലോട്ട്മെന്റ് ലഭിക്കാതിരുന്നവർക്കുമാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റിനായി അപേക്ഷിക്കാൻ സാധിക്കുക. സപ്ലിമെന്ററി അലോട്ട്മെന്റിനായി ലഭ്യമായ സീറ്റുകളും മറ്റു വിവരങ്ങളും ഇന്ന് രാവിലെ 9 മുതൽ ഏകജാലക വെബ്സൈറ്റിൽ ലഭ്യമാകും. ഇതിനുശേഷം 10 മുതൽ ഓൺലൈനായി അപേക്ഷയും സമർപ്പിക്കാം. മുഖ്യ അലോട്ട്മെന്റ് ലഭിച്ചിട്ടും പ്രവേശനത്തിന് ഹാജരാകാത്തവർക്കും പ്രവേശനം നേടി TC വാങ്ങിയവർക്കും സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ അപേക്ഷിക്കാൻ സാധിക്കില്ല.
0: കൊളംബിയയിലെ ബുക്കറാമംഗയിൽ നടന്ന 56-ാമത് അന്താരാഷ്ട്ര ഫിസിക്സ് ഒളിമ്പ്യാഡിൽ 5 ഇന്ത്യൻ വിദ്യാർത്ഥികൾ 1-ാമതെത്തി. പുനെ സ്വദേശി കനിഷ്ക് ജെയിൻ, ഇൻഡോറിൽ നിന്നുള്ള ഋഷേദ് അനന്ത് ബെന്താല, ന്യൂഡൽഹിയിൽ നിന്നുള്ള ഋഷിദ് ഗാർഗ്, മുംബൈ സ്വദേശി ശ്രേഷ്ഠ് സുരയ്യ, അഹമ്മദാബാദിൽ നിന്നുള്ള സ്വരിത് ജോഷി എന്നിവരാണ് സ്വർണ്ണ മെഡൽ നേടിയത്. 87 രാജ്യങ്ങളിൽ നിന്നുള്ള 381 വിദ്യാർത്ഥികൾ പങ്കെടുത്ത മത്സരത്തിൽ റഷ്യ, ചൈന, കസാഖിസ്ഥാൻ, ദക്ഷിണ കൊറിയ, തായ്വാൻ എന്നിവർക്കൊപ്പമാണ് ഇന്ത്യ 1-ാം സ്ഥാനം പങ്കിട്ടത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. August 13 വരെയാണ് സമ്മേളനം. ഇറാനെതിരെ സൈനിക ആക്രമണം കടുപ്പിച്ച് അമേരിക്ക. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ഇറാൻ ആക്രമണം തടയുകയാണ് ലക്ഷ്യമിടുന്നതെന്ന് US സെൻട്രൽ കമാൻഡ് പറഞ്ഞു. തെക്കൻ ഇറാനിയൻ നഗരങ്ങളായ ജാസ്ക്, ബന്ദർ അബ്ബാസ്, സിറിക് എന്നിവിടങ്ങളിൽ ആക്രമണമുണ്ടായതായി ഇറാൻ അവകാശപ്പെട്ടു. അതേസമയം ഹോർമുസ് അടച്ചിട്ടില്ലെന്നും ഇറാനുമായുള്ള താൽക്കാലിക കരാർ തകർന്നതായും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യത്തിൽ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആശങ്ക

0: രേഖപ്പെടുത്തി. വിംബിൾഡൺ ടെന്നീസിൽ പുരുഷ സിംഗിൾസ് കിരീടം നിലനിർത്തി ഇറ്റലിയുടെ യാനിക് സിന്നർ. ഫൈനലിൽ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനെ പരാജയപ്പെടുത്തിയാണ് കിരീട നേട്ടം. സിന്നറുടെ തുടർച്ചയായ രണ്ടാമത്തെ വിംബിൾഡൺ കിരീടവും അഞ്ചാമത്തെ ഗ്രാൻഡ്സ്ലാം കിരീടവുമാണിത്. വനിതാ ഡബിൾസ് ഫൈനലിൽ ചൈനീസ് ഫ്രഞ്ച് ജോഡി ജേതാക്കളായി. കാനഡ ബ്രസീൽ സഖ്യത്തെ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് അവർ പരാജയപ്പെടുത്തിയത്. ഫിഫ ലോകകപ്പിലെ 100 മത്സരങ്ങൾ പൂർത്തിയായി. ഇനി അവശേഷിക്കുന്നത് രണ്ട് സെമി ഫൈനലുകളും ഫൈനൽ മത്സരവുമാണ്. വിജയിച്ചവരുടെ വീരഗാഥകൾ വാനോളം ഉയരുമ്പോഴും പോരാട്ട വഴികളിൽ കാൽ ഇടറിയവരുടെ കൂടി ഓർക്കുമ്പോഴാണ് കാൽപന്ത് മഹോത്സവം പൂർണ്ണമാകുന്നത്. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ആഫ്രിക്കൻ ടീമുകളിൽ മൊറോക്കോ, കേപ്പ് വെർദെ, ഗാന, കോംഗോ, ഈജിപ്ത് ടീമുകൾ നടത്തിയ പോരാട്ടം വിറുറ്റതായിരുന്നു. യൂറോപ്യൻ ടീമുകളിൽ പോർച്ചുഗൽ, നെതർലാൻഡ്സ്, സ്വിസ് ബെൽജിയം, ക്രൊയേഷ്യൻ ടീമുകൾ വമ്പന്മാരുടെ കോത്താണ് മടങ്ങിയതെങ്കിൽ ജർമ്മനി നിരാശപ്പെടുത്തി. കൊളംബിയയും ജർമ്മനിയുടെ വഴിമുടക്കിയ പരാഗ്വേയും ശ്രദ്ധ പിടിച്ചു പറ്റിയപ്പോൾ മറ്റൊരു തെക്കേ അമേരിക്കൻ ടീമായ ഉറൂഗ്വേ പ്രതീക്ഷയ്ക്ക് ഉയർന്നില്ല. ബ്രസീലും വഴിമാറി. ഏഷ്യയിൽ നിന്നുള്ള ജപ്പാൻ, ആസ്ട്രേലിയ ടീമുകൾ ഒഴിച്ച് മറ്റെല്ലാവരുടെയും പ്രകടനം വിചാരിച്ച നിലവാരത്തിലേക്ക് ഉയർന്നില്ല. വടക്കേ അമേരിക്കൻ ടീമുകൾ, മെക്സിക്കോ, കാനഡ, അമേരിക്കൻ ടീമുകൾക്ക് പിടിച്ചു നിൽക്കാനായില്ല. വാനോളം പ്രതീക്ഷകളും മോഹങ്ങളുമായി വടക്കേ അമേരിക്കയിലെ പുൽമൈതാനങ്ങളിലേക്ക് എത്തിയ 44 ടീമുകളിൽ ചിലരെങ്കിലും എക്കാലവും ഓർക്കാനുള്ള അടയാളങ്ങൾ ബാക്കിയാക്കിയാണ് മടങ്ങുന്നത്.
0: ചൈനയിലെ ഓർഡോസിൽ നടന്ന ഏഷ്യൻ അണ്ടർ 23 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ 4 സ്ഥാനത്ത്. 3 സ്വർണം, 4 വെള്ളി, 9 വെങ്കലം എന്നിവയടക്കം 16 മെഡലാണ് ഇന്ത്യൻ താരങ്ങൾ നേടിയത്. ചൈന 51 പോയിന്റുമായി ഒന്നാമതെത്തി. പ്രധാനമന്ത്രി മുദ്രാ യോജന പ്രകാരം 350 രൂപ പ്രോസസിംഗ് ഫീസ് അടച്ചാൽ 500,000 രൂപ വായ്പ അനുവദിക്കുമെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. മുദ്രാ പദ്ധതി വഴി വ്യക്തികൾക്കോ ചെറുകിട സംരംഭങ്ങൾക്കോ നേരിട്ട് വായ്പ നൽകുന്നില്ലെന്ന് PIB വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. അടുത്ത 3 ദിവസങ്ങളിൽ ഇന്ത്യയുടെ വടക്കുകിഴക്കൻ മേഖല, പശ്ചിമ ബംഗാൾ, ബീഹാർ, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഉൾനാടൻ കർണാടക, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ, തെലങ്കാന ഇവിടങ്ങളിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരളത്തിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം. പ്രധാന വാർത്തകൾ വീണ്ടും. ഗഗൻയാൻ ദൌത്യത്തിലെ ക്രൂ മോഡ്യൂൾ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട 3 പ്രധാന പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി ISRO. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയുടെ നിര്യാണത്തിൽ ആദരസൂചകമായി ഇന്ന് ഒരു ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ച് ഇന്ത്യ. കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘത്തിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. 56-ാമത് അന്താരാഷ്ട്ര ഫിസിക്സ് ഒളിമ്പ്യാഡിൽ 5 ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് സ്വർണം. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ഊർജ്ജിത്. മരിച്ചവരിൽ 2 മലയാളികളും. വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീടം നിലനിർത്തി ഇറ്റലിയുടെ യാനിക് സിന്നർ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
2: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വീതിയൊരുക്കുന്നു.
1: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
2: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
1: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
2: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
0: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം 5:30.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഹൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ ത്വക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബ്. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
1: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും, വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും, വിവിധ തരം അച്ചാറുകളും, സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്. ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു.

0: കിൻഡർ ഹോസ്പിറ്റൽസ് അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ജോളി സിൽക്സിന്റെ റിയൽ ആഡി സെയിൽ ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ. ബിലോ 999
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: എനിക്ക് നല്ല അവസരമുള്ള ഒരു കോഴ്സ് പഠിക്കണം, ഏതായിരിക്കും നല്ലത്?
5: നിങ്ങൾ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും.
4: ആണോ? അതിനുള്ള നല്ല കോളേജ് ഏതാണ്?
5: കേരളത്തിലെ മികച്ച കോളേജുകളിൽ ഒന്നാണ് MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
4: അവിടെ AI കോഴ്സുകൾ മാത്രമാണോ ഉള്ളത്?
5: അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി BTech കോഴ്സുകളും ലഭ്യമാണ്.
4: കോഴ്സ് കഴിഞ്ഞാലുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്?
5: ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സപ്പോർട്ട്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി, അഡ്വാൻസ്ഡ് ലാബ്സ്, മോഡേൺ ക്യാമ്പസ്. കരിയറിനെ ശക്തിപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും MESൽ ലഭ്യമാണ്.
4: അപ്പൊ എന്റെ അടുത്ത ചുവട് വയ്പ് MESലേക്ക് തന്നെ.
6: AI പോലും നിർദ്ദേശിക്കുന്ന ഭാവിയുടെ പഠന കേന്ദ്രം MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
4: MES എഞ്ചിനീയറിംഗ് കോളേജിൽ BTech MBA അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു.
6: നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം AI നൽകാം, പക്ഷേ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നത് MES ആണ്. 60 വർഷത്തെ വിദ്യാഭ്യാസ പാരമ്പര്യം, ഭാവിയിലേക്കുള്ള വിശ്വസനീയമായ ചുവടുവയ്പ്. കോൺടാക്ട് 9447607603 9400708900 9447560336.
4: എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
7: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ദൂരം 90.4 FM.
8: റേഡിയോ സാന്ദ്രം 90.4 FM ഇപ്പോൾ കേൾക്കാം, അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
9: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അറിയാം അറിവ് നേടാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രീത സുഗതൻ. 2026 July 1 മുതൽ 30 വരെ നടക്കുന്ന വീടുകളുടെ കണക്കെടുപ്പോടെ സെൻസസിന്റെ ആദ്യഘട്ടം തുടങ്ങുകയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ കണക്കെടുപ്പിന്റെ ചരിത്രവും മറ്റ് വിശദ വിവരങ്ങളും നമുക്ക് ഇന്നത്തെ അറിയാം അറിവ് നേടാമിന്റെ ഈ എപ്പിസോഡിലൂടെ അറിയാം. ജനസംഖ്യാ കണക്കെടുപ്പിന് പൊതുവെ ഉപയോഗിക്കുന്ന പദമാണ് സെൻസസ്. ലാറ്റിൻ പദമായ സെൻസറയിൽ നിന്നാണ് ഇത് രൂപപ്പെട്ടതെന്ന് കരുതുന്നു. വിലയിരുത്തുക, കണക്കാക്കുക എന്നെല്ലാമാണ് സെൻസറയുടെ അർത്ഥം. സെൻസസ് എന്ന അർത്ഥത്തിൽ മലയാളത്തിലടക്കം ഉപയോഗിക്കുന്ന മറ്റൊരു പദമാണ് കാനേശുമാരി. ഈ വാക്ക് രൂപമെടുത്തത് പേർഷ്യൻ ഭാഷയിൽ നിന്നാണ്. വീട് എന്നർത്ഥം വരുന്ന ഖനെ, എണ്ണം എന്നർത്ഥം വരുന്ന ഷോമാരെ എന്നീ പദങ്ങളിൽ നിന്നാണ് കാനേശുമാരി രൂപപ്പെട്ടതെന്ന് കരുതുന്നു. ഇന്ത്യയിൽ ശാസ്ത്രീയമായ രീതിയിൽ ആദ്യ സെൻസസ് അഥവാ കാനേശുമാരി നടന്നത് 1872 ബ്രിട്ടീഷ് ഭരണകാലത്താണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനസംഖ്യാ നിധിയുടെ അഭിപ്രായ പ്രകാരം സമാധാന കാലത്ത് ഒരു രാജ്യത്തിന് ഏറ്റെടുക്കാൻ കഴിയുന്ന ഏറ്റവും സങ്കീർണവും ബൃഹത്തായതുമായ പ്രവർത്തനങ്ങളിൽ ഒന്നാണ് ജനസംഖ്യാ സെൻസസ്. ഒരു രാജ്യം മുഴുവൻ മാപ്പ് ചെയ്യുന്നത് മുതൽ പൊതുജന അവബോധ ക്യാമ്പയിനുകൾ നടത്തുക, എല്ലാ വീടുകളും പരിശോധിക്കുക, ഡേറ്റകൾ വിശകലനം ചെയ്യുക എന്നിങ്ങനെ സെൻസസിന് പല ഘട്ടങ്ങളുണ്ട്. സെൻസസ് കേവലം എണ്ണമെടുപ്പ് മാത്രമല്ല, രാജ്യത്തെ ജനങ്ങളുടെ സാമ്പത്തിക അവസ്ഥ, സാക്ഷരത, വിദ്യാഭ്യാസം, വീട്, വീട്ടിലെ സൗകര്യങ്ങൾ, നഗരവൽക്കരണം, ജനന നിരക്ക്, ഭാഷ, മതം, പ്രവാസം, വൈകല്യം എന്നിങ്ങനെയുള്ള സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക സാഹചര്യങ്ങളെക്കുറിച്ച് വിവരം നൽകുന്ന വിവരശേഖരണമാണ്. സെൻസസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ മുതൽ പഞ്ചായത്ത് തലത്തിൽ വരെ പദ്ധതികൾ ആസൂത്രണം നടത്തുന്നത്. ലോക സെൻസസ്

ദിനം ജൂലൈ 11 1987 ലോക ജനസംഖ്യ 500 കോടി തികഞ്ഞതിന്റെ ഓർമ്മയ്ക്കാണ് ഈ ദിനാചരണം. 1951 February 9 സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ സെൻസസ് ആരംഭിച്ചത്. ദേശീയ സെൻസസ് ദിനമായി ആചരിക്കുന്നത് February 9 തന്നെയാണ്. ക്രിസ്തുവിന്റെ ജനനത്തിന് 4000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ലോകത്ത് ജനങ്ങളുടെ കണക്കെടുപ്പ് ആരംഭിച്ചിരുന്നു. ജനസംഖ്യാ കണക്കെടുപ്പ് കൃത്യമായ ഇടവേളകളിൽ ആദ്യമായി നടത്താൻ തുടങ്ങിയത് റോമാക്കാരാണ്. ലോകത്താദ്യമായി വിപുലമായ സെൻസസ് രാജ്യവ്യാപകമായി നടത്തിയത് ചൈനയാണ്. കണക്കുകൾ കൃത്യമായി പ്രസിദ്ധീകരിച്ച ആദ്യ സെൻസസായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് 1750 നടന്ന സ്വീഡിഷ് കണക്കെടുപ്പാണ്. ഇന്ത്യയിൽ 1881 ബ്രിട്ടീഷ് ഭരണകാലത്ത് റിപ്പൺ പ്രഭു വൈസ്രോയിയായിരുന്ന കാലത്താണ് ഇന്ത്യയൊട്ടാകെ ആദ്യമായി സെൻസസ് നടന്നത്. ഇന്ത്യയിലെ ജനസംഖ്യ 25,38,91,821 കാശ്മീറും ഫ്രഞ്ച് പോർച്ചുഗീസ് കൊളോണിയൽ പ്രദേശങ്ങളും ഒഴികെയുള്ള ബ്രിട്ടീഷ് ഇന്ത്യയുടെ മുഴുവൻ ഭൂപ്രദേശവും ഉൾപ്പെട്ട ഈ സെൻസസിൽ 12 ചോദ്യങ്ങളുള്ള ഒരു സെൻസസ് ഷെഡ്യൂൾ ഉപയോഗപ്പെടുത്തി. 1881 മുതൽ ഓരോ 10 വർഷത്തെ ഇടവേളകളിലും ഇന്ത്യയിൽ സെൻസസ് നടത്തിവരുന്നു. 2021 നടക്കേണ്ടിയിരുന്ന സെൻസസ് COVID-19 മഹാമാരി മൂലം വൈകി. 1951 February 9 സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ സെൻസസ് ആരംഭിച്ചത്. ഈ സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ജനസംഖ്യ 36,10,88,090 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ജനസംഖ്യ 121,08,54,977 ഇതിൽ സ്ത്രീകൾ 58,75,84,719 പുരുഷന്മാർ 62,32,70,258 സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള 8-ാമത്തെ കണക്കെടുപ്പാണ് ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്നത്. 1872 മുതൽ പരിഗണിച്ചാൽ 16-ാമത്തെ സെൻസസും. നിലവിൽ ലോകത്ത് ഏറ്റവും അധികം ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യയാണ്. 2021 നടക്കേണ്ടിയിരുന്ന ജനസംഖ്യാ കണക്കെടുപ്പ് COVID-19 മൂലം മുടങ്ങുകയും തുടർന്ന് നീണ്ടുപോവുകയുമായിരുന്നു. 2025 June 16 കേന്ദ്രം സെൻസസ് വിജ്ഞാപനം പുറത്തിറക്കിയതോടെ സെൻസസ് 2027 ഔദ്യോഗിക തുടക്കമായി. സെൻസസ് നടപടികൾ പൂർത്തിയാക്കാൻ 3 വർഷമെങ്കിലും വേണ്ടിവരും. 2027 March 1 ജനസംഖ്യയാണ് ഈ സെൻസസിലൂടെ പ്രഖ്യാപിക്കുന്നത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ജാതി സെൻസസും ഇതോടൊപ്പം നടക്കും. 16-ാം സെൻസസിൽ ആളുകളുടെ ജാതി കൂടി രേഖപ്പെടുത്തുകയും അത് വിശകലനത്തിന് വിധേയമാക്കുകയും ചെയ്യുന്നു. ബ്രിട്ടീഷ് ഭരണത്തിൽ 1931 രാജ്യത്ത് അവസാനമായി ജാതി സെൻസസ് നടന്നത്. ഇന്ത്യയിലെ പിന്നോക്ക വിഭാഗങ്ങളുടെ അവസ്ഥയും പ്രാതിനിധ്യവും വിലയിരുത്താൻ 1953 കേന്ദ്ര സർക്കാർ നിയമിച്ച കാക്ക കലേർക്കർ കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടിൽ 1961 മുതൽ ജാതി സെൻസസ് നടത്തണമെന്ന് ശുപാർശ ചെയ്തിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി ജാതി സെൻസസ് നടത്തിയ സംസ്ഥാനം ബീഹാറാണ്. 2023 January 7 ബീഹാറിൽ ജാതി സെൻസസിന് തുടക്കം കുറിച്ചത്. കേരളത്തിലെ സെൻസസിന്റെ ചരിത്രമെടുത്താൽ കേരള സംസ്ഥാന രൂപീകരണത്തിന് മുമ്പ് തിരുവിതാംകൂറിൽ 1836 and 1854 സെൻസസ് നടന്നു. കൊച്ചിയിൽ 1820, 1836, 1849, 1858 സെൻസസ് നടന്നിരുന്നു. 1875 സെൻസസ് ഈ 2 നാട്ടുരാജ്യങ്ങളിലും നടത്തി. അന്ന് മദ്രാസ് പ്രവിശ്യയുടെ ഭാഗമായിരുന്ന മലബാർ ജില്ലയിലും ദക്ഷിണ കാനറ ജില്ലയുടെ ഭാഗങ്ങളിലും 1822 and 1836 സെൻസസ് നടന്നു. കേരള സംസ്ഥാനത്തിന്റെ പരിധിയിൽ വരുന്ന പ്രദേശങ്ങളിലെ സെൻസസ് അഖിലേന്ത്യാ സെൻസസിനോടൊപ്പം നടത്താൻ തുടങ്ങിയത് 1881. കേരളം രൂപീകരിക്കപ്പെട്ട ശേഷം ആദ്യം സെൻസസ് നടന്നത് 1961. രജിസ്ട്രാർ

0: ജനറൽ ആൻഡ് കമ്മീഷണർ ആണ് ഇന്ത്യയിൽ സെൻസസ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. പൂർണമായും ഡിജിറ്റൽ രീതിയിൽ നടപ്പാക്കുന്ന ഇത്തവണത്തെ സെൻസസ് ഘട്ടങ്ങളിലായാണ് പൂർത്തീകരിക്കുന്നത്. ആദ്യ ഡിജിറ്റൽ സെൻസസിന്റെ ഭാഗമായി സ്വന്തമായി വിവരങ്ങൾ ഓൺലൈനായി രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൗകര്യം 16-ാം സെൻസസിന്റെ പ്രത്യേകതയാണ്. വിവരങ്ങൾ കുടുംബങ്ങൾ സ്വന്തമായി നേരിട്ട് ഓൺലൈനിൽ രേഖപ്പെടുത്തുന്ന നടപടിയാണ് സെൽഫ് എന്യൂമറേഷൻ. കേരളത്തിൽ സെൽഫ് എന്യൂമറേഷൻ 2026 ജൂൺ 30 അവസാനിച്ചു. രണ്ട് ഘട്ടങ്ങളിലായുള്ള സെൻസസ് നടപടിക്രമത്തിൽ 1-ാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസുമാണ് നടത്തുക. 2-ാം ഘട്ടത്തിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ്. കേരളത്തിൽ 2026 ജൂലൈ 1 30 1-ാം ഘട്ടം. 2027 ഫെബ്രുവരിയിലും മാർച്ചിലുമായി നടക്കുന്ന ജനസംഖ്യാ കണക്കെടുപ്പാണ് 2-ാം ഘട്ടം. 2027 സെൻസസിന് 11,718 crore ചിലവ് കണക്കാക്കിയിരിക്കുന്നത്. 30 ലക്ഷത്തിലേറെ ഉദ്യോഗസ്ഥരെയാണ് രാജ്യത്താകമാനം നിയോഗിച്ചിരിക്കുന്നത്. കേരളത്തിൽ ഉദ്യോഗസ്ഥരുടെ എണ്ണം 70,000 പഴയതുപോലെ പേപ്പറും പേനയുമായല്ല ഇത്തവണ കൈകളിൽ സ്മാർട്ട് ഫോണും ടാബ്ലറ്റുമൊക്കെയായാണ് എന്യൂമറേറ്റർമാർ വീടുകളിലേക്ക് എത്തുക. ഉദ്യോഗസ്ഥർ വീടുകളിലെത്തിയുള്ള വിവരശേഖരണത്തിന് പ്രത്യേക മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതിനാൽ ഇത്തവണത്തെ സെൻസസ് നടപടികളെല്ലാം പൂർണമായും കടലാസുരഹിതമാണ്. വിവിധ തലങ്ങളിലെ ഏകോപനത്തിന് സെൻസസ് മാനേജ്മെന്റ് ആൻഡ് മോണിറ്ററിംഗ് സിസ്റ്റം എന്ന പോർട്ടൽ ആണ് ഉപയോഗിക്കുന്നത്. ഉദ്യോഗസ്ഥരുടെ പരിശീലനം മുതൽ സെൻസസ് പ്രവർത്തനങ്ങളുടെ ഓരോ ഘട്ടവും പൂർത്തീകരിക്കുന്നത് ഈ പോർട്ടലിലൂടെ ആയിരിക്കും. രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ സെൻസസ് ആയതിനാൽ ഇക്കുറി സെൻസസ് വിവരങ്ങൾ വേഗം ലഭ്യമാകും. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയുള്ള കണക്കെടുപ്പ് സെൻട്രൽ സെർവറിലേക്ക് ഡിജിറ്റലായി കൈമാറാൻ കഴിയും. സെൻസസിന്റെ ഭാഗമായി നൽകുന്ന വിവരങ്ങൾ സുരക്ഷിത സെർവറുകളിൽ എൻക്രിപ്റ്റഡ് ഫോർമാറ്റിൽ സൂക്ഷിക്കും. ഓരോ വ്യക്തിയും ഓരോ വീടും ഓരോ വിവരങ്ങളും നമ്മുടെ രാജ്യത്തിന്റെ ഭാവി ആസൂത്രണത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് സെൻസസിൽ കൃത്യമായ വിവരങ്ങൾ നൽകുകയും ഉത്തരവാദിത്തത്തോടെ പങ്കാളികളാവുകയും ചെയ്യാം. ഒരു മികച്ച നാളെയിലേക്കുള്ള യാത്രയിൽ നമ്മുടെ ചെറിയ സഹകരണവും വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കട്ടെ. അറിയാം അറിവ് നേടാമിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. എന്നെ കേട്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നന്ദി. അടുത്തയാഴ്ച കൂടുതൽ അറിവുകളുമായി ഞാൻ തിരിച്ചെത്താം. സൈനിങ് ഓഫ്, പ്രീത സുഗതൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്തുപിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

0: സ്വർണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: കൃഷ്ണായനം, അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി, September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388 1239 7 1 അല്ലെങ്കിൽ 8 1 2 1

0: 2126080. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സുന്ദര സഞ്ചാരം. ആശയം അവതരണം ടി സദാശിവൻ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ സുന്ദര സഞ്ചാരം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സുന്ദരസഞ്ചാരം അവതരിപ്പിക്കുന്നത് ടി സദാശിവൻ. ഇന്നോളം യാത്രകൾ പഠിപ്പിച്ച പാഠങ്ങൾ വിലപ്പെട്ടതാണ്. പുതുപുത്തൻ അറിവിനും ആനന്ദത്തിനും തിരിച്ചറിവിനും വേണ്ടിയാണ് ഞങ്ങളുടെ യാത്രകൾ. നിസാരങ്ങളെന്ന് കരുതുന്ന പലതും നവലോകത്തേക്കായി നമ്മെ കൈപിടിച്ചുയർത്തും എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുന്നത് സഞ്ചാരം തുടങ്ങിയപ്പോഴാണ്. യാത്രകളിൽ ഞങ്ങൾക്ക് ലഭിച്ച അറിവിൻ്റെ നുറുങ്ങുകളാണ് സുന്ദര സഞ്ചാരത്തിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നത്. 36 ദ്വീപുകളുടെ കൂട്ടായ്മയായ ലക്ഷദ്വീപ് ഒരു കേന്ദ്രഭരണ പ്രദേശമാണ്. ലക്ഷദ്വീപിൻ്റെ ചരിത്ര പശ്ചാത്തലം കഴിഞ്ഞ ആഴ്ചകളിൽ പ്രതിപാദിച്ചിരുന്നു. ആകെ 36 ദ്വീപ് ഉണ്ടെങ്കിലും 10 ദ്വീപിൽ മാത്രമേ ജനവാസമുള്ളൂ. കവരത്തിയാണ് ലക്ഷദ്വീപിൻ്റെ ഭരണ സ്ഥിരാകേന്ദ്രമെങ്കിലും ഇവിടെ വിമാനത്താവളം ഇല്ല. എന്നാൽ പോർട്ട് ഇവിടെയാണ്. അഗത്തിയിലെ വിമാനത്താവളത്തിൽ ഇറങ്ങിയത് മുതലുള്ള ദ്വീപ് സഞ്ചാര കൗതുകങ്ങൾ പറഞ്ഞു വരികയാണ്. പാമ്പും പന്നിയും കളവും പട്ടിയും ഇല്ലാത്ത നാടെന്ന ഖ്യാതിയുള്ള ലക്ഷദ്വീപിലെ മനുഷ്യർ ശാന്തശീലരും മാനുഷ്യമൂല്യങ്ങൾക്ക് വില നൽകുന്നവരുമാണെന്ന് അനുഭവത്തിൽ മനസ്സിലാക്കാനായി. നാളികേരവും മത്സ്യവും മാത്രമാണ് ഇവിടത്തെ തനത് വിഭവങ്ങൾ. മറ്റെല്ലാം ദ്വീപിന് പുറത്തുനിന്ന് വരുന്നതിനാൽ ഇവിടെ എല്ലാറ്റിനും വില കൂടുതലാണ്. അറബിക്കടലിലൂടെയുള്ള സാഗര സഞ്ചാരമാണ് പ്രധാനം. സാഹസിക സമുദ്ര വിനോദങ്ങൾക്ക് പേരുകേട്ട ഇവിടുത്തെ സ്കൂബ ഡൈവിങ്ങും സ്നോർക്കലിങ്ങും ഗ്ലാസ് ബോട്ട് യാത്രയും കയാക്കിങ്ങും സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്നതാണ്. കടലാഴങ്ങളിൽ നേരിട്ട് കാണാൻ കഴിഞ്ഞ പവിഴാരാമത്തിൻ്റെയും വർണ്ണ മത്സ്യങ്ങളുടെയും ചന്തം സമ്മാനിച്ച ആഹ്ലാദം ഇപ്പോഴും ഞങ്ങളെ ആനന്ദത്തിൽ ആറാടിക്കുന്നു എന്നതാണ് വസ്തുത. മനുഷ്യരോട് ഏറ്റവും ഇണക്കമുള്ള ഡോൾഫിനുകളുടെ കുശൃതികൾ കണ്ട് രസിക്കാൻ കഴിയുന്ന ഡോൾഫിൻ ബാച്ചിന് പോയ വിവരം കഴിഞ്ഞയാഴ്ച പറഞ്ഞിരുന്നു. മത്സ്യങ്ങൾ കൊണ്ട് നിർമ്മിക്കുന്ന ഭക്ഷ്യവസ്തുക്കളുടെ രുചിഭേദവും കിലാഞ്ചിയും മധുരക്കറിയും സമ്മാനിച്ച അസുലഭ ആനന്ദവും ഓർക്കുമെന്ന് കരുതുന്നു. അനിതര സാധാരണമായ കടൽ യാത്ര അവസാനിപ്പിച്ച് തീരത്തണഞ്ഞ ഞങ്ങൾ അതിവേഗം ഹോം സ്റ്റേയിൽ എത്തിയ കാര്യം പറഞ്ഞാണല്ലോ കഴിഞ്ഞ ആഴ്ച സുന്ദര സഞ്ചാരം അവസാനിപ്പിച്ചത്. കൂടുതൽ ദ്വീപ് വിശേഷങ്ങളിലേക്ക് കടക്കാം. അടിയന്തരമായി ഒന്ന് കുളിച്ച് ഉപ്പുവെള്ളത്തിൽ കുതിർന്ന ശരീരവും വസ്ത്രവും ശുദ്ധമാക്കണം എന്ന ആഗ്രഹമായിരുന്നു മനസ്സിൽ. കുറച്ചുപേർ കുളിക്കാൻ പോയപ്പോൾ മറ്റുള്ളവർ കഥകൾ പറഞ്ഞ് കടലാഴങ്ങളിലെ പവിഴാരാമത്തിൻ്റെ ശോഭയും ശലഭ മത്സ്യത്തിൻ്റെ അംഗലാവണ്യവും നിറപൂർണിമയും ചർച്ച ചെയ്ത് നേരംപോക്കി. കുളി കഴിഞ്ഞെത്തിയ എൻ്റെ മനസ്സു നിറയെ കടലിൻ്റെ അപാരതയായിരുന്നു. മൈനാകം കടലിൽ നിന്നുയരുന്നുവോ എന്ന ഗാനം കേട്ടപ്പോൾ കടലിൽ പർവ്വതങ്ങൾ കാണുമോ എന്ന സംശയം തീർന്നത് ലക്ഷദ്വീപിലെ കടലാഴങ്ങളിലായിരുന്നല്ലോ എന്ന് ഓർത്തപ്പോൾ തന്നെ ഈ യാത്ര എത്രമേൽ സാർത്ഥകവും സർഗാത്മകവുമായിരുന്നു എന്ന് തോന്നി. ഓരോ യാത്രകളും അന്വേഷണങ്ങളും അറിവിൻ്റെ പെട്ടകം തുറക്കുന്നതുമാണല്ലോ. വൈകുന്നേരം കൃത്യസമയത്ത് തന്നെ ഷഹീർ മുഹമ്മദ് വണ്ടിയുമായി എത്തി. ഹോൺ മുഴക്കി. എല്ലാവരും കയറിയതോടെ വാഹനം നേരെ ലഗൂൺ ബീച്ച് ലക്ഷ്യമാക്കി യാത്രയാരംഭിച്ചു. ഞങ്ങളെ അവിടെ ഇറക്കിവിട്ട ശേഷം സൂര്യാസ്തമയത്തിന് ശേഷം എത്താം എന്ന് പറഞ്ഞ് മടങ്ങാൻ തുടങ്ങി. ലഗൂൺ ബീച്ചിൽ നിന്നും താമസ സ്ഥലത്തേക്ക് അധികം ദൂരമില്ലാത്തതിനാൽ മടക്കം നടന്നാകാം എന്നറിയിച്ചപ്പോൾ ആദ്യം തടസ്സം പറഞ്ഞെങ്കിലും ഞങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങി നാളെ രാവിലെ കാണാം എന്ന് ഏറെ സന്തോഷത്തോടെ യാത്ര പറഞ്ഞ് അവർ പോയി. ലഗൂൺ ബീച്ചിൽ വലിയ തിരക്ക് അനുഭവപ്പെട്ടില്ലെങ്കിലും കുറച്ചധികം വിനോദസഞ്ചാരി

അവിടത്തെ സൂര്യാസ്തമയം കാണുവാൻ എത്തിയിരുന്നു. ബീച്ച് റെസ്റ്റോറൻറ്റിൽ നിന്നും ഓരോ ചായ ഓർഡർ ചെയ്ത് അവിടെ നിന്ന് തന്നെ കുടിച്ചു. അപ്പോഴേക്കും വെയിൽ താഴാൻ തുടങ്ങിയിരുന്നു. അഗത്തി ദ്വീപിലെ ലഗൂൺ ബീച്ചിലെ സൂര്യാസ്തമയം ഒരു കവിത പോലെ മനോഹരമാണെന്നാണ് വായിച്ചറിഞ്ഞത്. ലഗൂൺ ബീച്ചിലെ നനുനനുത്ത വെള്ളമണൽ പാദങ്ങൾക്കടിയിൽ തണുത്ത് കിടക്കുന്നു. പ്രതാപിയായ സൂര്യൻ ആകാശത്തിൻ്റെ നെറുകയിൽ നിന്നും പതിയെ ഊർന്നിറങ്ങുന്നു. നിറങ്ങളുടെ അഭൗമ സൗന്ദര്യത്തിൽ ചാലിച്ച് കാഴ്ചക്കാർക്ക് നൽകുന്ന ഭ്രമാത്മക സൗന്ദര്യം ദർശിക്കാൻ അവസരം ലഭിച്ചത് ഭാഗ്യമായി കരുതുന്നു. ഇനിയൊരു ഇടവേള, ഒരു ഗാനം ആസ്വദിച്ചതിന് ശേഷം നമുക്ക് മടങ്ങിയെത്താം.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: സുന്ദരസഞ്ചാരം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. സുന്ദരസഞ്ചാരം അവതരിപ്പിക്കുന്നത് ടി സദാശിവൻ. വിനോദത്തിനും വിജ്ഞാനത്തിനും കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പാലിയേറ്റീവ് കെയർ സംരംഭം. ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഏറ്റവും ചെറുതും 36 ദ്വീപുകളുടെ കൂട്ടായ്മയുമായ ലക്ഷദ്വീപ് യാത്രാവിശേഷങ്ങളാണല്ലോ സുന്ദര സഞ്ചാരത്തിലൂടെ പങ്കിടുന്നത്. സാഗര സാഹസിക വിനോദങ്ങളായ സ്നോർക്കലിങ്ങിനെ കുറിച്ചും സ്കൂബ ഡൈവിങ്ങിനെ കുറിച്ചും പറഞ്ഞിരുന്നത് ഓർക്കുമല്ലോ. അഗത്യദ്വീപിലെ സൂര്യാസ്തമയങ്ങളിൽ ഏറെ ദൃശ്യചാരുത സമ്മാനിക്കുന്ന ലഗൂൺ ബീച്ചിലെ സൂര്യാസ്തമയം കാണാൻ പോയ കാര്യം പറഞ്ഞിരുന്നു. നിറങ്ങൾ കൊണ്ട് ആകാശത്ത് മായാജാലം തീർക്കുന്ന അരുണാർക്കൻ്റെ വിസ്മയം കാണാൻ കഴിഞ്ഞത് ജീവിതത്തിലെ ഭാഗ്യങ്ങളിൽ ഒന്നായി കരുതാം. ഓരോ യാത്രകളും അനുഭവങ്ങളുടെ സർഗാത്മകതയിലേക്കുള്ള സഞ്ചാരമാണെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ലഗൂൺ ബീച്ചിലെ മണൽപ്പരപ്പും കടലും ആകാശവും ബീച്ച് റെസ്റ്റോറൻറ്റിൽ നിന്ന് ലഭിച്ച

വെള്ളത്തിലേക്ക് ഒഴുകിയിറങ്ങും. നീലജലപ്പരപ്പ് സ്വർണക്കടലായി മാറുന്ന അതിസങ്കീർണമായ മായാജാലത്തിൽ മുഴുകി നിൽക്കുന്ന കാണികളുടെ വിസ്മയം പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ്. ഒട്ടും മലിനീകരണമില്ലാത്ത ലക്ഷദ്വീപിലെ കടലിൽ നിന്നുള്ള അസ്തമയം സമ്മാനിക്കുന്ന മായാജാലം കണ്ടു നിൽക്കുമ്പോൾ നമ്മുടെ കാലുകൾക്ക് ചുറ്റും ഉരുകിയ അസ്തമയ സൂര്യൻ കിടന്ന് തിളയ്ക്കുന്നത് കാണാം. തിരകളില്ലാത്ത ലഗൂണിൻ്റെ ശാന്തതയിൽ ശ്വാസമടക്കി പിടിച്ച് നിശ്ചേഷ്ടരായി നിൽക്കുന്ന അനുഭവം എത്ര സുന്ദരം. സൂര്യൻ ചക്രവാളത്തെ തൊടുന്ന നിമിഷം ആ ഒരു നിമിഷത്തേക്ക് ലഗൂൺ മുഴുവനും തീ പിടിച്ചതുപോലെ തോന്നും. വെള്ളത്തിലും മണലിലും സഞ്ചാരികളുടെ മുഖത്തും സ്വർണ്ണ വെളിച്ചം. പതിയെ പതിയെ ഒരു പ്രിയപ്പെട്ടവൻ യാത്ര പറയുന്ന ലാളിത്യത്തോട് സൂര്യൻ അറബിക്കടലിൻ്റെ ആഴങ്ങളിലേക്ക് മുങ്ങിത്താഴുന്നു. ബീച്ചിൽ ബാക്കിയാകുന്നത് വയലറ്റ് കലർന്ന നീലാകാശവും തീരം തേടിയെത്തുന്ന നനുനനുത്ത വെളുത്ത നുരകളും. മുൻപെങ്ങും അനുഭവിച്ചിട്ടില്ലാത്തൊരു നിർവൃതിയുമായി നമ്മളും മാത്രം. അകത്തിയിലെ സൂര്യാസ്തമയം വെറുമൊരു കാഴ്ചയല്ല, അത് ലഗൂൺ നമുക്കായി എഴുതി തരുന്നൊരു കവിതയാണ്. ജലത്തിൽ വരച്ചത് നിമിഷം കൊണ്ട് മാഞ്ഞു പോകുമെങ്കിലും മനസ്സിൽ പതിഞ്ഞ ദിവ്യദർശനം അത്ര വേഗം മറഞ്ഞു പോകില്ല. മനസ്സിൽ ആവേശമായത് തങ്ങി നിൽക്കും. നേരെ റെസ്റ്റോറൻറ്റിലെ എല്ലാവരും കൂടി കടപ്പുറത്തുള്ള സംഗമം ഹൃദ്യമായിരുന്നു. വ്യത്യസ്ത രുചിയുള്ള ഭക്ഷണങ്ങളാണ് ഓരോരുത്തരും ഓർഡർ ചെയ്തത്. രാത്രി ഭക്ഷണം ഹോം സ്റ്റേയിലുള്ളതിനാൽ ഞങ്ങൾ ദ്വീപ് വിഭവമാണ് ഓർഡർ ചെയ്തത്. ബട്ട്ല അപ്പമായിരുന്നു ഞങ്ങൾ ആവശ്യപ്പെട്ടത്. മുട്ടയും മൈദയും പഞ്ചസാരയും ഏലക്കയും ചേർത്ത് ആവിയിൽ വേവിച്ചെടുക്കുന്ന മധുരപലഹാരമാണിത്. രുചിയൂറും ബട്ട്ല അപ്പവും ചായയും കഴിച്ചപ്പോൾ സന്തോഷമായി. കുട്ടികൾ പതുപോലെ ഐസ്ക്രീം കഴിക്കാൻ തുടങ്ങി. കടലിൽ നിന്നും മന്ദം വീശിയ മാരുതൻ തണുപ്പ് സമ്മാനിച്ചു. അടുത്ത മേശയിലിരുന്ന് ചായ കുടിച്ച ഒരു ദ്വീപ് നിവാസി ഞങ്ങളെ പരിചയപ്പെട്ടു. ഇനിയൊരു ഇടവേള, ഒരു ഗാനം ആസ്വദിച്ചതിന് ശേഷം

കണ്ടു കളിക്കണ കടലിൻ കുട്ടികളക്കര മുത്തുകണക്കൊരു കൊച്ചുകിട തനുതച്ചു വരുന്നത് കണ്ട് മലപ്പൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചണ്ടകൾ അലവിത്തരികിട മേളമടിച്ചു മുഴക്കും നേരം സാഗര വന്ന കണക്കു മണപ്പുറം ആകത്തി മികിട തുമൃതത്തെ ിടി നാട്ടിളി മുക്കിളി തൊട്ടുകളിക്കണ കടലിൻ കുട്ടികളക്കര മുത്തുകണക്കൊരു കൊച്ചുകി

കാലി തട്ടകളുടെ ഇടയിളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴെ തറയിലരപ്പോ തിക്കരി നല്ലത് പാടി തുറകളിൽ ഇന്നൊരു തുടികുളി മേലത്തായം വകയുടെ ചെമ്പട മുറുകി കണ്ണാലികളുടെ കാലി തട്ടകളുടെ ഇടയിളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴെ തറയിലൊരപ്പോ തിക്കരി നല്ലത് പാടി തണ്ടടു വലയട് പറയട് വടമെടു മൊഴികളിൽ അലയുടെ തകിലടി മുറുകി തണ്ടടു വലയട് പറ

0: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
1: പ്രിയ ശ്രോതാക്കളെ, ഒരിക്കൽ കൂടി സുന്ദരസഞ്ചാരത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സുന്ദരസഞ്ചാരം അവതരിപ്പിക്കുന്നത് ടി സദാശിവൻ. യാത്രാവിവരണ പരിപാടിയായ സുന്ദരസഞ്ചാരം ഏവർക്കും ഇഷ്ടമാകുന്നു എന്ന് കരുതുകയാണ്. സ്നേഹനദികളായ ശ്രോതാക്കൾ നൽകിയ പിന്തുണയാണ് 2 വർഷം പിന്നിട്ട് സുന്ദരസഞ്ചാരം മുന്നോട്ട് സഞ്ചരിക്കുന്നത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും 8848558785 എന്ന മൊബൈൽ നമ്പറിൽ വാട്സാപ്പ് സന്ദേശങ്ങളായി അയച്ചു തരുവാൻ അഭ്യർത്ഥിക്കുന്നു. യാത്രകൾ സമ്മാനിക്കുന്ന അസുലഭ നിമിഷങ്ങളുടെ ചാരുത പറഞ്ഞറിയിക്കാനാകാത്ത വിധം സുന്ദരവും ആത്മനിർവൃതി പകരുന്നതുമാണ്. ലഗൂൺ ബീച്ചിലെ സൂര്യാസ്തമയം അത്തരം ഒരു നേർക്കാഴ്ചയാണ് സമ്മാനിച്ചത്. സമാനതകളില്ലാത്ത അസുലഭ ദർശന സൗഭാഗ്യം സമ്മാനിച്ച സൂര്യാസ്തമയത്തിൻ്റെ അനുഭൂതിയുമായി ബീച്ച് റെസ്റ്റോറൻറ്റിലേക്ക് പോയതും ദ്വീപുകാരുടെ പ്രധാനപ്പെട്ട വൈകുന്നേര ഭക്ഷണമായ ബട്ട്ല അപ്പം ഓർഡർ ചെയ്ത് കാത്തിരിക്കുമ്പോൾ പരിചയപ്പെട്ട ഒരു ദ്വീപ് നിവാസിയുടെ കാര്യം പറഞ്ഞാണ് നമ്മൾ ഇടവേളയിലേക്ക് പോയത്. കൂടുതൽ ദ്വീപ് വിശേഷങ്ങളിലേക്ക് കടക്കാം. ലഗൂൺ ബീച്ചിൽ പരിചയപ്പെട്ട കക്ഷി നിസ്സാരക്കാരനായിരുന്നില്ല. പരിചയപ്പെടൽ കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം വാചാലനായി. കൽപ്പേനി ഐലൻഡിൽ താമസിക്കുന്ന ഇദ്ദേഹം ദ്വീപ് സംബന്ധമായ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിനായി അഗത്തി ദ്വീപിൽ എത്തിയതായിരുന്നു. ദ്വീപ് വികസന സമിതി അംഗവും ലക്ഷദ്വീപിലെ ആദ്യത്തെ സയൻസ് ബിരുദ

ധൈര്യമ ആണ് ഇദ്ദേഹം. ദീപിനെ സംബന്ധിച്ച് ധാരാളം കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു വന്നു. അതൊക്കെ ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞതിൽ നിന്നും ഒട്ടും ഭിന്നമായിരുന്നില്ല. ബംഗാരം ദ്വീപിൽ നിന്നും യാതൊരു പ്രതിഫലവും നൽകാതെ ദ്വീപ് നിവാസികളെ ഒഴിപ്പിച്ച സംഭവങ്ങൾ അദ്ദേഹം വിശദീകരിച്ചു. ഏതോ ഒരു ഉത്തരേന്ത്യൻ വ്യവസായിയാണ് അവിടെ ഹോട്ടൽ ശൃംഖല തുടങ്ങാനായി കെട്ടിട സമുച്ചയങ്ങൾ പണിത് ഉയർത്തുന്നതെന്നും അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു. ധാരാളം ഇംഗ്ലീഷ് പദങ്ങൾ ചേർത്തായിരുന്നു സംസാരം മുഴുവൻ. ഇപ്പോഴത്തെ ദ്വീപ് വിശേഷങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം വികാരഭരിതനായി കാണപ്പെട്ടു. ദ്വീപിലെ പല സ്കൂളുകളും പൂട്ടിയത് കുട്ടികൾക്കും ഒപ്പം രക്ഷകർത്താക്കൾക്കും ഉണ്ടായ ബുദ്ധിമുട്ടുകൾ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ഠം ഇടറുന്നുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു സ്കൂൾ പൂട്ടുന്നതോടെ ഏകദേശം 4 കിലോമീറ്റർ ദൂരെ സഞ്ചരിച്ചാൽ മാത്രമേ അടുത്ത സ്കൂളുകളിൽ എത്തിച്ചേരാൻ കഴിയൂ. ഇതുമൂലം വീട്ടിലെ ഒരാൾ ഈ കുട്ടികളുടെ കാര്യം നോക്കുന്നതിനായി മാറി നിൽക്കേണ്ടി വരും. വീട്ടിലെ പണികൾ പൂർണ്ണമായി ശ്രദ്ധിക്കാനോ ദീപശ്രീ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാനോ കഴിയാത്ത അവസ്ഥ സംജാതമാകും. ഇപ്പോൾ ദ്വീപിൽ നടക്കുന്ന പരിഷ്കാരങ്ങൾ ദ്വീപ് നിവാസികളുടെ സമാധാന ജീവിതം കൈമോശം വരുമെന്ന് അവർ ഭയപ്പെടുന്നു. ഒരു കോളനി പോലെ ഒരു ദ്വീപിലെ എല്ലാവരെയും ഒരിടത്ത് താമസിപ്പിക്കുവാനുള്ള ആലോചനകളും അണിയറയിൽ രൂപം കൊള്ളുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പണ്ട് മുതലേ ദ്വീപ് നിവാസികൾ കൂട്ടം കൂട്ടമായിട്ടാണ് താമസിച്ചിരുന്നത്. പോർച്ചുഗീസുകാരുടെ വരവോടെ അവർ ദ്വീപിൽ നടത്തിയ ക്രൂരതകളിൽ ഭയന്ന് ഒരു വാഹനം കണ്ടാൽ തന്നെ ആദ്യം കാണുന്നയാൽ നിലവിളിക്കുകയും അത് കേൾക്കുന്നവർ നിലവിളി ആവർത്തിക്കുകയും ചെയ്ത് അപകട മുന്നറിയിപ്പ് നൽകുന്നത് പതിവായിരുന്നു. അങ്ങനെ വൈദേശികരുടെ ആക്രമണങ്ങളെ ഒരു പരിധിവരെ അവർക്ക് ചെറുക്കാൻ കഴിഞ്ഞിരുന്നു. അവിടുത്തെ മലയാള ഭാഷയ്ക്ക് കോഴിക്കോട് കണ്ണൂർ ഭാഷയോട് കുറച്ച് സാമ്യം തോന്നിയിരുന്നു. പടക്കൻ പാട്ടുകൾ അവിടെ പ്രചാരത്തിലുണ്ടായിരുന്നെന്നും ദ്വീപിലെ പല പാട്ടുകൾക്കും ഇത്തരം വടക്കം പാട്ടുകളോട് സാമ്യമുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പടക്കുറുപ്പന്മാർ അംഗത്തിന് പുറപ്പെടും മുമ്പ് പരദേവതയും മാതാപിതാക്കളെയും വണങ്ങുന്ന സമ്പ്രദായം വടക്കം പാട്ടിൽ വായിച്ചിട്ടുള്ളത് ഓർമ്മയിലെത്തി. ഇവിടെയും പള്ളിയിൽ പോയി നിസ്കരിച്ച് ഉമ്മയെയും ബാപ്പയെയും കണ്ട് അനുഗ്രഹം വാങ്ങിയിട്ടായിരുന്നു കപ്പൽ യാത്രകൾക്ക് ഒരുങ്ങിയിരുന്നതെന്ന് ദ്വീപിലെ പാട്ടുകളിലും കാണാൻ കഴിയുമെന്ന് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു. ഇവിടുത്തെ ദ്വീപുകാർ വളരെ സമാധാനപ്രിയരും പരസ്പര സ്നേഹ ബഹുമാനം ഉള്ളവരുമാണ്. ആരോടും അപരിചിതത്വം കാട്ടാതെ ഒരു സുലൈമാനിയെങ്കിലും നൽകി സൽക്കരിക്കുക ഇവിടുത്തെ രീതികളിൽ പെടും. ഞങ്ങളോട് സംസാരിച്ച വ്യക്തി കൽപ്പേനി ദ്വീപ് നിവാസിയാണ്. എങ്കിലും അഗത്തിയിൽ എവിടെയും അദ്ദേഹത്തിന് താമസവും ഭക്ഷണവും ലഭ്യമാണ്. മറിച്ചും അങ്ങനെ തന്നെയാണ്. ഇന്ന് അദ്ദേഹം എത്തിയത് അവിടുത്തെ ഒരു ബോർഡ് മീറ്റിംഗിൽ പങ്കെടുക്കാനായിരുന്നു. ദ്വീപിൽ നിന്നും പിടിക്കുന്ന മത്സ്യം മൊത്ത വിലയിൽ ഏറ്റെടുക്കുന്നതിന് തയ്യാറായി കുറച്ച് കമ്പനികൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. നിയമപരമായുള്ള ക്രയവിക്രയത്തിൻ്റെ നിയമാവലികൾ ചർച്ച ചെയ്യുന്നതിനാണ് ബോർഡ് മീറ്റിംഗ്. ദ്വീപിൽ ഒരിടത്തും ഐസ് പ്ലാന്റുകളോ ശീതീകരിച്ച് മത്സ്യം സൂക്ഷിക്കാനുള്ള സംവിധാനങ്ങളോ ഇല്ല. അതിനാൽ വലിയ തോതിൽ മത്സ്യബന്ധനം ഇവിടെ സാധ്യമല്ല. ആകെയുള്ള കടൽ സമ്പത്തിൻ്റെ 10% മാത്രമേ ഇപ്പോൾ ദ്വീപിൽ ഉപയോഗിക്കാൻ കഴിയൂ. ഇന്നത്തെ സുന്ദരസഞ്ചാരം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച കൂടുതൽ ദ്വീപ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നിങ്ങളോട് വിട പറയുന്നത് ടി സദാശിവൻ. ഇനിയൊരു ഗാനം ആസ്വദിക്കാം.

0: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സുന്ദര സഞ്ചാരം. ആശയം അവതരണം ടി സദാശിവൻ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
2: സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളി മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 പതിറ്റാണ്ട് സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൌകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൌകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st place കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ

0: എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാബിൻ സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നു വരുന്നു. ബസ് ട്രെയിൻ കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയോട് കൂടിയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ SSLC പാസ്സായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400232793.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം നീതിയുടെ വഴിത്താരകൾ. ആശയം അവതരണം അഡ്വക്കേറ്റ് സുധീർ ബോസ്. ഏകോപനം ബീന ഗുവേര. സാങ്കേതിക സഹായം ആദർശ് അജയ്.
7: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM നീതിയുടെ വഴിത്താര എന്ന നിയമ പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നീതിയുടെ വഴിത്താരയിൽ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന സാമ്പത്തിക നഷ്ടങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്ന ഒരു പ്രധാന സുരക്ഷാ കവചമാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. എന്നാൽ ഇൻഷുറൻസ് പോളിസികൾ, ക്ലെയിമുകൾ, ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ, അതുപോലെ തന്നെ നിയമപരമായ വശങ്ങൾ, ഇവയെക്കുറിച്ചൊക്കെ പലപ്പോഴും പലർക്കും ഇന്നും കുറേയധികം സംശയങ്ങളുണ്ട്. ഇന്ന് ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയുന്നതിനായിട്ട് ഇന്ന് നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത് കൊല്ലം ബാറിലെ പ്രശസ്ത അഭിഭാഷകനായ അഡ്വക്കേറ്റ് സുധീർ ബോസ് സാറാണ്. സാറിനെ സ്വാഗതം ചെയ്യാം. നമസ്കാരം.
8: നമസ്കാരം
7: സാർ. ഒരു പോളിസിക്ക് ഒരു പീരീഡ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു പീരീഡിനുള്ളിൽ എത്ര പ്രാവശ്യം നമുക്ക് ചികിത്സ നടത്താൻ പറ്റും? അതല്ലെന്നുണ്ടെങ്കിൽ അതിനൊരു പരിധി നിശ്ചയിച്ചിട്ടുണ്ടോ?
8: അങ്ങനെ ഒരു പരിധി ഇല്ല. ഫോർ എക്സാമ്പിൾ 10 ലക്ഷം രൂപയുടെ ഒരു പോളിസിയാണ്, അത് സമ്മഷേർഡ് ആസ് പെർ ദ പോളിസി 10 ലക്ഷമാണ്. ഒരു ആദ്യത്തെ ഒരു എപ്പിസോഡിൽ ട്രീറ്റ്മെന്റ് നടത്തിയപ്പോൾ 2 ലക്ഷം രൂപ ചിലവായുള്ളൂ. 2 ലക്ഷം രൂപ കമ്പനി തന്നു, വീണ്ടും 8 ലക്ഷം രൂപയുണ്ട്. അപ്പൊ ആ പോളിസി പീരീഡിനകത്ത് 10 ലക്ഷം രൂപ വരെ സമ്മഷേർഡ് എമൗണ്ട് വരെ ക്ലെയിം ചെയ്യാം. അതിൽ കൂടുതൽ പറ്റത്തില്ലെന്നേ ഉള്ളൂ. അപ്പൊ ഇറസ്പെക്റ്റീവ് നമ്പേഴ്സ് യു ക്യാൻ ക്ലെയിം സബ്ജക്ട് ടു ദ മാക്സിമം പോളിസി എമൗണ്ട്. അതുകൊണ്ട് എത്ര പ്രാവശ്യം വേണം, കാരണം ഒരു അസുഖം വന്ന് വീട്ടിൽ പോയി അടുത്ത പ്രാവശ്യം ആ അസുഖം വരണമെന്നില്ല, വേറെ അസുഖം വരാം, അല്ലെങ്കിൽ ആ അസുഖത്തിന് കണ്ടിന്യൂഷൻ വന്ന് വീണ്ടും കിടക്കാം. അതിൽ ആ വർഷത്തിനകം ഉള്ള എല്ലാ ട്രീറ്റ്മെന്റിനും കിട്ടും. പക്ഷെ 10 സമ്മർഷം എത്രയാണോ ആ തുക വരെ നമുക്ക് അർഹതയുള്ളൂ.
7: ഈ മെഡിക്കൽ ഇൻഷുറൻസ് പോളിസിയിൽ നോ ക്ലെയിം ബോണസ് ലഭിക്കുമോ?
8: നോ ക്ലെയിം ബോണസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നല്ലൊരു ചോദ്യമാണ്. നോ ക്ലെയിം ബോണസ് പറഞ്ഞ കൺസെപ്റ്റ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. വെഹിക്കിൾ ഇൻഷുറൻസിനെ പറ്റി പറഞ്ഞു. വെഹിക്കിൾ നമ്മുടെ വെഹിക്കിളിൽ ഇൻഷുർ ചെയ്ത്, പക്ഷേ വെഹിക്കിളിന് ഡാമേജ് ഒന്നും പറ്റിയില്ല, അപകടമൊന്നും പറ്റിയില്ല, കൊള്ളാമല്ലോ, അപ്പം നല്ലതാണ്, നല്ല പോലെ ഓടിക്കുന്ന ആളാണ്. അപ്പം നമുക്കൊരു എൻകറേജ്മെന്റ് വേണ്ടി അടുത്ത വർഷത്തേക്ക് ആ പ്രീമിയം എമൗണ്ട് ബോണസ് തരും, കുറച്ച് തരും. അത് നോ ക്ലെയിം ബോണസ്. ഇഫ് നോ ക്ലെയിം ദേർ ഇസ് ബോണസ്. ഇവിടെ അങ്ങനെയല്ല, നോ ക്ലെയിം ബോണസ് ഇല്ല. നിങ്ങൾ പോളിസി എടുത്തിട്ട് നിങ്ങൾക്ക് അസുഖമൊന്നും വന്നില്ല, ക്ലെയിം വന്നില്ല, അതുകൊണ്ട് നോ ക്ലെയിം ബോണസ് തരത്തില്ല. പകരം നിങ്ങളുടെ സമ്മഷേർഡ് 5% to 10% വരെ കൂട്ടിത്തരും. ഉദാഹരണത്തിന് ഞാനിപ്പോൾ 2 ലക്ഷം രൂപയുടെ ഒരു പോളിസി എടുത്തു. എനിക്ക് ഫസ്റ്റ് ഇയറിൽ 2 ലക്ഷം രൂപയുടെ പോളിസിക്ക് ഞാൻ 5000 രൂപയാണ് പ്രീമിയം കൊടുത്തത്. ഈ വർഷം ക്ലെയിം ഇല്ലെങ്കിൽ അടുത്ത പോളിസി റിന്യൂ ചെയ്യുമ്പോൾ 2 ലക്ഷം വരെ 2,10,000 രൂപയാവും, പക്ഷെ പ്രീമിയം 2 ലക്ഷം രൂപ പ്രീമിയം ഉള്ളൂ. അതാണ് സമ്മഷേർഡ് കൂട്ടിത്തരും നോ ക്ലെയിം ബോണസിന് പകരമായിട്ട്. അപ്പം നോ ക്ലെയിം ബോണസ് എന്ന് പറഞ്ഞ് പ്രീമിയം എമൗണ്ട് കുറയ്ക്കത്തില്ല, പ്രീമിയം റിമെയിൻസ് സെയിം, ബട്ട് യുവർ സമ്മഷേർഡ് എമൗണ്ട് വിൽ ബി ഇൻക്രീസ്ഡ് മിനിമം 5 to 10% ഉണ്ട്. അപ്പം നോ ക്ലെയിം ബോണസ് പ്രീമിയം

0: അമൗണ്ടിൽ കുറയ്ക്കുന്നതിന് പകരം സം അഷ്വേർഡ് കൂട്ടിത്തരും അറ്റ് എ മിനിമം റേറ്റ് ഓഫ് 5%.
1: സാർ, ഇപ്പം നമ്മളൊരു പോളിസി എടുക്കുമ്പോൾ നമ്മുടെ ഫാമിലിയിൽ ചിലപ്പോൾ ഒരു പക്ഷേ അച്ഛൻ, അമ്മ, ചിലപ്പോൾ ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ, മക്കൾ, ഇവരെല്ലാവരും കൂടി ചേർന്ന് ചിലപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പം അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ ഒരു മെഡിക്ലെയിം എടുക്കുമ്പോൾ സാധാരണ ഒരു മെഡിക്ലെയിം പോളിസിയിൽ എത്ര പേരെ ഉൾപ്പെടുത്താൻ പറ്റും?
0: മെഡിക്ലെയിം പോളിസി ഇൻഡിവിജ്വൽ ആയിട്ട് ഒരാൾക്ക് വേണ്ടി മാത്രം എടുക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ കൂട്ടിയെടുക്കാം. ഫാമിലി മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് സ്പൗസ്, വൈഫ് ഓർ ഹസ്ബൻഡ്, മക്കള്, പേരൻസിനെയും കൂട്ടിയെടുക്കാം. മൈനർ കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ കൂടെ പോളിസിയിൽ ഉൾപ്പെടുത്താം. പക്ഷേ അവർ മേജർ ആകുമ്പോൾ അവരുടെ പേരിൽ പ്രത്യേകം പുതിയ പോളിസി എടുക്കണം. അപ്പം പോളിസിയിൽ മെഡിക്ലെയിം പോളിസി, ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്, ഫാമിലിയിലെ മെമ്പേഴ്സിനെ കവർ ചെയ്യുന്ന, അതാണ് ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി. അതിൽ ഗൃഹനാഥൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, മൈനറായ മക്കള്, പേരൻസിനെ ഉൾപ്പെടുത്താം. പേരൻസ് 60 വയസ്സിന് മുമ്പേ അതിൽ ആൾറെഡി ഉൾപ്പെടുത്തിയിരിക്കണം, അല്ലെങ്കിൽ ഉൾപ്പെടുത്താൻ പ്രയാസമാണ്. അങ്ങനെ പോളിസി എടുത്തു പോവുകയും മൈനർ കുട്ടികൾ മേജർ ആകുമ്പോൾ ആ മേജർ പോളിസി അവർക്ക് വേണ്ടി പുതിയ പോളിസി സെപ്പറേറ്റ് എടുക്കണം, അതാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ മൈനർ ആകുമ്പോൾ ഡിപ്പെൻഡൻ്റ് ആണ്, അത് കഴിയുമ്പോൾ മേജർ ആകുമ്പോഴത്തേക്ക് അവർ ഗ്രോണപ്പാണ്, അവർക്ക് വേണ്ടി പ്രത്യേകം പോളിസി ഇടണം. അപ്പം അങ്ങനെ ലിമിറ്റില്ല. ഒരു ഫാമിലിയിലെ മെമ്പേഴ്സ് ആണെങ്കിൽ ആ മെമ്പേഴ്സിനെ എല്ലാം കവർ ചെയ്തുകൊണ്ട് ഒരു പോളിസി എടുക്കുക, അതിനാണ് ഫാമിലി ഹെൽത്ത് പോളിസി എന്ന് പറയുന്നത്. അങ്ങനെ എടുത്തതിന് ശേഷം അതിൽ ഉൾപ്പെട്ട് വരുന്ന നമ്മുടെ മക്കൾ മേജർ ആകുമ്പോൾ അവരുടെ പേരിൽ ഇൻഡിവിജ്വൽ പോളിസി എടുക്കേണ്ടി വരും.
1: സാർ, പോളിസി എടുക്കുന്നതിന് ഒരു പ്രായപരിധി ഉണ്ട് എന്ന് പറഞ്ഞു, അപ്പൊ എത്ര വയസ്സ് വരെയാണ് അതിന്റെ പ്രായപരിധി എന്ന് പറയുന്നത്?
0: ശരിക്കും പ്രായപരിധി സംബന്ധിച്ചൊരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ ഇല്ല, കാരണം അത് ഇഷ്യൂ ചെയ്യുന്ന ഇൻഷുറൻസ് കമ്പനിയുടെ ഡിസ്ക്രിഷൻ ആണ്, അവരാണ് ആ റിസ്ക് എടുക്കുന്നത്. സാധാരണ ഇതിൽ 60 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് പോളിസി കൊടുക്കില്ല. എന്തായാലും 60 വയസ്സിനെ സംബന്ധിച്ചുള്ള നമ്മുടെ ഒരു കൺസെപ്റ്റ്, അവർ സീനിയർ സിറ്റിസൺസ് ആണ്, അവരെ സംബന്ധിച്ചുള്ള ദേ ആർ പ്രോൺ ടു ഡിസീസ്. പ്രായാധിക്യം കൊണ്ട് അവർക്ക് വാർദ്ധക്യകാല സഹജമായ അസുഖങ്ങളും മറ്റു അസുഖങ്ങളും വരാൻ ചാൻസ് ഉണ്ടായിട്ട് അവർ എടുക്കത്തില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചാൽ, ഒരു ഗുഡ് ഹെൽത്തിൽ ഇരിക്കുമ്പോൾ ഒരു 50 വയസ്സിന് മുമ്പെങ്കിലും പോളിസി എടുക്കണം. 50 വയസ്സിനെങ്കിലും പോളിസി എടുത്താൽ, അല്ലെങ്കിൽ മാക്സിമം 55 വയസ്സോടുകൂടിയെങ്കിലും പോളിസി എടുത്താൽ അത് കണ്ടിന്യൂ പോവാം. നിങ്ങളൊരു പുതിയ പോളിസിക്ക് വേണ്ടി അപ്രോച്ച് ചെയ്യുകയും എന്റെ മദറിന് വേണ്ടി എന്റെ ഫാദറിന് വേണ്ടി 60 വയസ്സ് കഴിഞ്ഞ ആളാണെങ്കിൽ യൂഷ്വലി അവർ തരൂല, കാരണം ഞാൻ ഈ പറഞ്ഞ പോലെയാണ്. പക്ഷേ നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി, അമ്മയ്ക്ക് വേണ്ടി, അച്ഛന് വേണ്ടി നേരത്തെ ഒരു പോളിസി എടുത്ത് വെച്ചിരുന്ന 60 വയസ്സിന് മുമ്പേ എടുത്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ പോകാം. അപ്പോൾ പ്രായപരിധിക്ക് ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ ഇല്ല, അത് ആ കമ്പനിയുടെ ഒരു ഡിസ്ക്രിഷൻ ആണ്. പക്ഷേ ജനറലി സ്പീക്കിംഗ് 60 വയസ്സിന് ശേഷം പോളിസി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ പ്രൈവറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി എന്ന കമ്പനി സീനിയർ സിറ്റിസൺസ് വേണ്ടി സീനിയർ സിറ്റിസൺസ് റെഡ് കാർപ്പറ്റ് പോളിസി എന്ന് പറഞ്ഞ പോളിസി ഇറക്കുന്നുണ്ട്. അതൊരു ഒരു വഴിത്തിരിവായിരുന്നു ഈ ഇൻഷുറൻസ് ബിസിനസ്സിൽ, കാരണം പല ആൾക്കാരും പോളിസിയെ പറ്റി സർവീസ് ഇരിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും അറിയത്തില്ല. അത് കഴിയുമ്പോഴായിരിക്കും പോളിസിയെ പറ്റി അറിയുന്നത്, അപ്പോഴത്തേക്ക് അവരുടെ വയസ്സ് കഴിഞ്ഞു പോകും. അപ്പോൾ അവരെ സംരക്ഷിക്കാനായിട്ട് സ്റ്റാർ ഹെൽത്ത് അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനി സീനിയർ സിറ്റിസൺസ് റെഡ് കാർപ്പറ്റ് പോളിസി എന്ന് പറഞ്ഞ പോളിസി 60 വയസ്സുള്ളവർക്കും കൊടുക്കും. പക്ഷേ ആ പോളിസിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, അതിൽ ക്ലെയിം വന്നാലും 70% കമ്പനി എടുക്കത്തോളം, 30% പാർട്ടി വായിച്ചോണം. കോ പേയ്മെന്റ് എന്ന് പറയും, 70% വിൽ ബി ഗിവൺ ബൈ കമ്പനി ആൻഡ് 30% വിൽ ഹാസ് ടു ബി ബോൺ ബൈ ദി പാർട്ടി. എന്നാൽ നിലവിലുള്ള അസുഖത്തിന് വേണ്ടിയിട്ടാണ് പോളിസി എടുത്തെങ്കിൽ, നിലവിലുണ്ടായിരുന്ന അസുഖം പറയാതെ പോളിസി എടുത്തിട്ട് അങ്ങനെയാണ് വന്നെങ്കിൽ 50% കമ്പനി തരത്തോളൂ, 50% പാർട്ടി വായിക്കും. നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, പോളിസി കണ്ടീഷൻസ് 60 വയസ്സിന് ശേഷം പോളിസി കിട്ടിയെന്നുള്ള സന്തോഷത്തിൽ വാങ്ങിച്ചു നോക്കും, ഇതിലെ കണ്ടീഷൻസ് വായിക്കത്തില്ല. ഒരു ക്ലെയിമായിട്ട് ചെല്ലുമ്പോഴാണ് പറയുന്നത് സീനിയർ സിറ്റിസൺ റെഡ് കാർപ്പറ്റ് പോളിസിയിൽ സ്ട്രെയിറ്റ് അവേ 30% കുറയ്ക്കും അഡ്മിസബിൾ ക്ലെയിമിന്. നമ്മൾ 1 ലക്ഷം രൂപയുടെ ബില്ല് കൊടുത്താൽ 1 ലക്ഷം രൂപ അഡ്മിസബിൾ ആവത്തില്ല, അതിൽ കൺസ്യൂമബിൾസ് കാണും, ഫുഡിന്റെ കാണും, വേറെ എന്തെങ്കിലും ചില കാര്യങ്ങൾ കാണും, ഡയറ്ററീസ് കാണും, അതിനൊന്നും തരൂല്ല. അപ്പം ഡിഡക്ട് ചെയ്തിട്ട് അഡ്മിസബിൾ എമൗണ്ട് ആണ് കമ്പനി തരുന്നത്. ആ അഡ്മിസബിൾ എമൗണ്ടിലും സീനിയർ സിറ്റിസൺസിന് പോളിസിയിൽ 70% കിട്ടുള്ളൂ. നിലവിലുള്ള അസുഖങ്ങൾക്ക് വേണ്ടിയുള്ള ട്രീറ്റ്മെന്റിലായിരുന്നെങ്കിൽ 50% കിട്ടത്തുള്ളൂ. അപ്പൊ പോളിസി ഉണ്ട്.
1: അതെ, സീനിയർ സിറ്റിസൺ റെഡ് കാർപ്പറ്റ് പോളിസി എടുക്കുന്നവർ ശ്രദ്ധിക്കണം. അപ്പൊ ഈ പോളിസിയിൽ ഒരു ഭാഗമുണ്ട് എക്സ്ക്ലൂഷൻ ക്ലോസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്?
0: കറക്റ്റ്, അത് നല്ല ചോദ്യം. നമ്മൾ നേരത്തെ പറഞ്ഞു പോളിസി എല്ലാവരും വാങ്ങിച്ചു നോക്കും. ഈ പോളിസി എന്നല്ല, സ്വന്തം വാഹനത്തിന്റെ പോളിസി, നമ്മുടെ മെഡിക്കൽ ഇൻഷുറൻസിന്റെ പോളിസി, പിന്നെ എന്തിനാ പറയുന്നത്, നമ്മുടെ വീട്ടിന്റെ ആധാരം, ഡീഡ് എത്ര പേര് നന്നായിട്ട് വായിച്ചു നോക്കും, അത് എത്ര സെന്റ് ഉണ്ടെന്ന് അറിയില്ല, അതിന്റെ പിന്നെ ബൗണ്ടറീസ് അതിന്റെ റീസർവ് നമ്പർ ഇല്ല, അതൊക്കെ നമ്മൾ പ്രബുദ്ധരെന്ന് പറയുന്നെങ്കിലും നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ലീസ് കേഡാണ്. ബാങ്ക് പാസ്ബുക്ക് കൂടെ പതിച്ചു നോക്കും, എന്തിനാ ക്യാഷ് എത്ര ഉണ്ടെന്ന് അറിയാൻ, ബാലൻസ് എത്ര ഉണ്ടെന്ന് അറിയാനായിട്ട്. അത് ശരിയാണ്. ഇപ്പൊ പോളിസിയിൽ നമ്മൾ നോക്കുന്ന നേരത്തെ പറഞ്ഞ പല കണ്ടീഷൻസ് ഉണ്ട്, അതിൽ പ്രധാനപ്പെട്ട കണ്ടീഷൻസ് എക്സ്ക്ലൂഷൻ ക്ലാസ് ആണ്. അതായത് ഒരു പോളിസി ഉണ്ടെങ്കിലും ഇന്ന ഇന്ന ഇന്ന വിഭാഗത്തിനെ എക്സ്ക്ലൂഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, പോളിസി എടുത്തിട്ട് 1-2 വർഷത്തിനകം കാട്രാക്ട് തരൂല്ല, കാറ്ററാക്ട് സർജറിക്ക് തരൂല്ല. കാരണം കാറ്ററാക്ട് ഒരു കോമൺ സർജറിയാണ്. 60 വയസ്സുള്ള ഒരാളിന്

0: വരാൻ സാധ്യത ഉണ്ടായിട്ട് 59-ാമത്തെ വയസ്സിൽ ഒരു പോളിസി എടുത്താൽ പിറ്റേ വർഷം കിട്ടത്തില്ല, 61 വയസ്സ് കഴിഞ്ഞിട്ടേ കിട്ടത്തുള്ളൂ, 2 വർഷം കഴിഞ്ഞിട്ടേ കിട്ടത്തുള്ളൂ. അപ്പം ഏതെല്ലാം ഡിസീസസ്, ഏതെല്ലാം സർജറി എക്സ്ക്ലൂഡ് ചെയ്തെന്ന് കാണിക്കുന്നതാണ് എക്സ്ക്ലൂഷൻ ക്ലാസ്. ഒരു പോളിസിയെ സംബന്ധിച്ചോളം ഒരു ഡോക്യുമെൻ്റ്, ഒരു കോൺട്രാക്റ്റ്, ഞാൻ പറഞ്ഞ പോലെ അതിൽ ആദ്യം ഡെഫിനിഷൻസ് എന്താണ്, ഇൻഷുർഡ്, ഇൻഷുറൻസ് എന്താണ്, പോളിസി പീരീഡ് എന്താന്ന് പറയും. പിന്നെ പറയും കവറേജ്, ഇത് ആർക്കൊക്കെ കവറേജ്, എത്ര രൂപയുടെ കവറേജ് എന്ന് പറയും. പിന്നെ അവസാനം പറയും എക്സ്ക്ലൂഷൻസ് എന്തൊക്കെയാണ് ഈ പോളിസിയുടെ പരിധിയിൽ വരാത്ത, അല്ലെങ്കിൽ പോളിസി ഉണ്ടെങ്കിൽ ലഭിക്കാത്തത്, എക്സ്ക്ലൂഡ് ചെയ്യപ്പെട്ട, ഒഴിവാക്കപ്പെട്ട ഏതെല്ലാം വിഭാഗമാണെന്ന് പറയും. അതാണ് എക്സ്ക്ലൂഷൻ ക്ലാസ്. മിനിമം ഒരു പോളിസി ഉള്ള ആൾ എക്സ്ക്ലൂഷൻ ക്ലാസ് എങ്കിലും വായിച്ച് മനസ്സിലാക്കിയിരിക്കണം.
1: സാർ, എക്സ്ക്ലൂഷൻ ക്ലോസിനെ കുറിച്ച് പറഞ്ഞല്ലോ, അപ്പോൾ ഈ ഒരു നമുക്ക് അസുഖങ്ങൾ, നേരത്തെയുള്ള അസുഖങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു, അപ്പോൾ ഈ അസുഖങ്ങൾ ഏത് കാലയളവ് വരെയാണ് ഇതിനകത്ത് ഉൾപ്പെടാത്തതായിട്ടുള്ളത്?
0: അതായത് നിലവിൽ ഒരു അസുഖം ഉള്ള സമയത്താണ് നമ്മൾ പോളിസി എടുത്തെങ്കിൽ അത് മിനിമം 4 വർഷം കഴിഞ്ഞിട്ടേ നമുക്ക് പിന്നെ ക്ലെയിം കിട്ടത്തുള്ളൂ. നിലവിൽ അസുഖം ഉണ്ടെങ്കിൽ നിങ്ങൾ പോളിസി എടുത്തോളൂ, പറഞ്ഞെടുത്താലും പറയാതെടുത്താലും 4 വർഷം കഴിഞ്ഞിട്ടേ അതിന് കവറേജ് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഇന്നിപ്പോൾ നമ്മൾ ഡോക്ടറെ കണ്ട് നിങ്ങൾക്ക് ഉടനെ സർജറി വേണമെന്ന് പറഞ്ഞു, ഇപ്പോൾ പോയി ഒരു പോളിസി എടുക്കുന്നു, സർജറി ആരൊന്നും പറയുന്നില്ല, മനസ്സിലാവുന്നുണ്ടല്ലോ. ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഉടനെ സർജറി ചെയ്യണം, ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യം എങ്ങനെ ചെയ്യേണ്ടി വരും, അതിന് നല്ല ചിലവാകും, അപ്പോൾ പോയി ഒരു പോളിസി എടുക്കുന്നു. പിന്നെ മെഡിക്കൽ റെക്കോർഡ് നോക്കിയപ്പോൾ ഈ അസുഖം അറിഞ്ഞു വെച്ചിട്ടാണ് എടുത്തത്, പോളിസി എടുത്തത് ഡോക്ടർ പറഞ്ഞതിന് ശേഷം എടുത്ത പോളിസിയാണ്. അപ്പോൾ ദാറ്റ് മീൻസ് ആ ഡിസീസ് വാസ് എക്സിസ്റ്റിംഗ് അറ്റ് ദ ടൈം ഓഫ് ടേക്കിംഗ് ദ പോളിസി, അതിനാണ് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിൻ്റെ പോളിസി എടുത്താൽ ആദ്യത്തെ 4 വർഷത്തേക്ക് കിട്ടത്തില്ല, പക്ഷെ നിങ്ങൾ പോളിസി കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ 4 വർഷം കഴിഞ്ഞ് 5-ാമത്തെ വർഷം മുതൽ തരാം, എക്സിസ്റ്റിംഗ് ആണെങ്കിലും. അപ്പോൾ അറിഞ്ഞു വെച്ച് പെട്ടെന്ന് കമ്പനിയെ കബളിപ്പിച്ചൊരു പോളിസി എടുത്താൽ അവരത് കണ്ടുപിടിക്കും, മെഡിക്കൽ റെക്കോർഡ് നോക്കുമ്പോൾ എന്നും വലിയ അസുഖം ഉണ്ടാവുമെന്ന് മനസ്സിലാവും. ഡോക്ടറുടെ റെക്കോർഡാണ് പ്രധാനം, ഡോക്ടറുടെ റെക്കോർഡിൽ കേസിട്ട് പറയും ഈ പേഷ്യൻ്റ് എന്നും വലിയ അസുഖത്തിനുണ്ട്. അപ്പം 2025 മുതൽ ഈ പേഷ്യൻ്റിന് അസുഖം ഉണ്ടെന്ന് കണ്ടിട്ട് 2026 പോയി ഒരു പോളിസി എടുത്താൽ ദാറ്റ് മീൻസ് 2026 ഈ പോളിസി എടുക്കുമ്പോൾ ഈ അസുഖം നിലവിലുണ്ട്, അത് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസ് വിൽ നോട്ട് ബി കവേർഡ് അണ്ടിൽ ദ എക്സ്പയറി ഓഫ് 4 ഇയേഴ്സ്. അതാണ് ലോ.
1: ഞാനിപ്പോൾ ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ഒരു പോളിസി എടുത്തെന്നിരിക്കട്ടെ, എനിക്ക് പിന്നീട് മറ്റൊരു കമ്പനിയിലേക്ക് ആ ഒരു പോളിസി മാറ്റാൻ പറ്റുമോ?
0: തീർച്ചയായും തീർച്ചയായും. അതിന് പറയുന്ന പേരാണ് പോർട്ടിംഗ് എന്ന് പറയും, പോർട്ടിംഗ് ഓഫ് പോളിസി. നമ്മുടെ മൊബൈൽ ഓപ്പറേറ്റേഴ്സിന്റെ പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ, ആ നമ്പർ അങ്ങനെ നിലനിർത്തിക്കൊണ്ട്, അതുപോലെ ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം 2 വർഷം എടുത്തിട്ട് 3-ാമത്തെ വർഷം 7 വർഷത്തിന് ശേഷം വേണമെങ്കിലും അത് വേറെ മറ്റൊരു കമ്പനിയിലോട്ട് പോർട്ട് ചെയ്യാം. പ്രൊവൈഡഡ് മറ്റേ പോളിസി തീരുന്നതിന് മുമ്പായിരിക്കണം അത് കൊണ്ട് പോർട്ട് ചെയ്യാനായിട്ട് കൊടുക്കുന്നത്. അപ്പോഴും നമ്മളൊരു പ്രൊപ്പോസൽ ഫോമൊക്കെ എഴുതി കൊടുത്ത് നിലവിലുള്ള അസുഖങ്ങൾ വല്ലതും ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്യണം. പക്ഷേ ദർ ഇസ് എ പ്രൊവിഷൻ ഫോർ പോർട്ടിംഗ്, നമുക്ക് ഇഷ്ടമുള്ള കമ്പനിയിലോട്ട് മാറാം, പൊതുമേഖലാ കമ്പനിയിലോട്ട് മാറാം, LIC മാറാം, അല്ലെങ്കിൽ LIC ഒരു പ്രൈവറ്റ് കമ്പനിയിലോട്ട് മാറാം. ദാറ്റ് ഇസ് യുവർ റൈറ്റ്.
1: നമ്മളിപ്പോൾ വാഹന ഇൻഷുറൻസ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് പുതുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു മെഡിക്കൽ ഇൻഷുറൻസ് പോളിസി എടുത്താൽ അത് പുതുക്കാൻ പറ്റുമോ?
0: പുതുക്കണമല്ലോ. നേരത്തെ പറഞ്ഞ ഒരു ചോദ്യം ചോദിച്ചതല്ല, എത്ര വർഷത്തേക്കാണ് കാലാവധി? 1 വർഷത്തേക്കാണ് കാലാവധി. സാധാരണഗതിയിൽ 1 വർഷം കഴിയുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ പൈസ അടച്ച് പുതുക്കിയിരിക്കണം, ഗ്യാപ്പ് വരാൻ പാടില്ല. ഗ്യാപ്പ് വന്നാൽ പലർക്കും പറ്റുന്നത് മറന്നു പോകുന്ന പറയും, പല കാര്യങ്ങളും പറയും, ഗ്യാപ്പ് വന്നാൽ ഒരു പ്രശ്നം, പിന്നെ പുതിയ പോളിസി ആയിട്ടേ കണക്കാക്കത്തുള്ളൂ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിന് 4 വർഷം വീണ്ടും അങ്ങോട്ട് പോകും. അതുകൊണ്ട് പോളിസി എടുത്താൽ നമ്മൾ പ്രധാനമായിട്ടും ഡയറിയിൽ കുറിച്ചിട്ട് കലണ്ടറിൽ കുറിച്ചിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ വാഹന ഇൻഷുറൻസ് പോലെ തന്നെ, വാഹന ഇൻഷുറൻസും അതേപോലെ അല്ലേ, ഗ്യാപ്പ് വന്നാൽ ആ ദിവസം ഒരു ആക്സിഡൻറ്റ് പറ്റിയാൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ പോളിസി എക്സ്പയറായി പിറ്റേന്ന് ഒരു അസുഖം വന്ന് ഹോസ്പിറ്റലിൽ പോയാൽ അതിനുശേഷം പോളിസി റിന്യൂ ചെയ്താലും ആസ് ഓൺ ദ ഡേറ്റ് ഓഫ് ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് പോളിസി ഉണ്ടെന്നാണ് നോക്കുന്നത്. അതുകൊണ്ട് വളരെ വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ വാഹന ഇൻഷുറൻസും നമ്മുടെ ആരോഗ്യത്തിൻ്റെ ഇൻഷുറൻസും, മെഡിക്ലെയിം ഇൻഷുറൻസും, മെഡിക്ലെയിം പോളിസീസും എക്സ്പയറിക്ക് മുമ്പ് റിന്യൂ ചെയ്തിരിക്കണം. പക്ഷേ ഒരു അൺഅവോയ്ഡബിൾ സർക്കംസ്റ്റൻസിലാണ് നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു 7 ദിവസം മുതൽ 15 ദിവസം വരെ ഗ്രേസ് പീരീഡുണ്ട്, അത് ചെയ്യാം. പക്ഷേ ചില സമയത്ത് ഇൻഷുറൻസ് കമ്പനി, പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനിക്കാണെങ്കിൽ നിരസിക്കാനുള്ള അവകാശമുണ്ട്, അവരെ നിർബന്ധിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത് നമുക്കൊരു പോളിസി ഉണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കലണ്ടറിലോ ഡയറി എഴുതിയിട്ട് ഏജൻറ്റ് മുഖേനാണെങ്കിൽ 1 ആഴ്ച മുമ്പെങ്കിലും അവരെ കാണണം, കണ്ട് നമ്മൾ പൈസ അടച്ചിരിക്കണം. ചെക്ക് കൊടുത്താൽ അതിനു മുമ്പ് കളക്ട് ചെയ്തിരിക്കണം. ചെക്ക് മടങ്ങിപ്പോയാൽ, കാശില്ലെന്നുള്ള കാരണത്താൽ മടങ്ങിയാൽ, ഡിസോണർ ആയാലും പോളിസി ഇഷ്യൂ ചെയ്തിരിക്കും. അതാണ് അതിൻ്റെ നിയമം.
1: ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളും അതുപോലെ തന്നെ നിയമപരമായ വശങ്ങളുമാണ് ഇന്ന് നമ്മളുമായി അഡ്വക്കേറ്റ് സുധീർ ബോസ് സാർ പങ്കുവച്ചത്. അപ്പോൾ ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോഴും അതുപോലെ തന്നെ ക്ലെയിം ചെയ്യുമ്പോഴും ഓരോ വ്യക്തിയും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് വിലപ്പെട്ട അറിവുകളാണ് ഇന്ന് നമുക്ക് ലഭിച്ചത്. ഇന്നത്തെ നീതിയുടെ വഴിത്തര എന്ന പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി.
2: റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നീതിയുടെ വഴിത്താരകൾ. ആശയം അവതരണം അഡ്വക്കേറ്റ് സുധീർ ബോസ്. ഏകോപനം ബീന ഗുവേര. സാങ്കേതിക സഹായം ആദർശ് അജയ്.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: അതെ, ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
1: ഫ്രഷോ?
0: ആ ആടിമാസം കളർ ആക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്ക് എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
1: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
2: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം, എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ. 999
4: ജോളി സെയിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: പാറു, നീ അറിഞ്ഞോ? ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ. അതെയോ?
2: വല്ല ലോട്ടറി അടിച്ചു കാണും.
1: ലോട്ടറി ഒന്നും അല്ല,
2: പിന്നെ
1: ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ. ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ. സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446340979.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
3: Really, we can grow together.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
1: ജോളി സിൽക്സിന്റെ റിയൽ ആഡി സെയിൽ, ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ. ബിലോ 999
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: എടാ സണ്ണി, ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താണെന്നറിയോ? മെസ്സി.
5: മാജിക്? മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
4: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
5: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
6: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
7: ഫ്രീ കിക്ക് 90.4 FM 2026.
6: അഞ്ച് ചോദ്യങ്ങൾ, അഞ്ചുത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
7: അഞ്ച് ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
6: ചോദ്യങ്ങൾക്കും ഉത്തരം അയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
7: 8848558785.
6: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
7: ഫ്രീ കിക്ക് 90.4 FM 2026.

0: സ്നേഹ സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഹൃദയത്തെ തൊടുന്ന അനശ്വര ഗാനങ്ങൾ കൊണ്ട് തലമുറകളെ വിസ്മയിപ്പിച്ച ഒരു സ്വര സാന്നിധ്യത്തെ ഓർമ്മിപ്പിക്കുന്ന നിമിഷമാണിത്. ചില ശബ്ദങ്ങൾ ഒരിക്കലും നിശബ്ദമാകില്ല, ചില ഗാനങ്ങൾ ഒരിക്കലും പഴകുകയുമില്ല. അത്തരമൊരു അനശ്വര സ്വരത്തിൻ്റെ ഉടമയായിരുന്നു എസ് ജാനകിയമ്മ. ഇന്ന് അവർ നമ്മുടെ കൂടെ ഇല്ലെങ്കിലും അവർ പാടിയ ഓരോ ഗാനത്തിലും അവർ ഇന്നും ജീവിക്കുന്നുണ്ട്. ഭാഷകളുടെയും കാലത്തിൻ്റെയും അതിരുകൾ കടന്ന് കോടിക്കണക്കിന് ഹൃദയങ്ങളിൽ ഇടം നേടിയ ആ സ്വരത്തിന് ഇന്നും മരണമില്ല. ഇന്ത്യൻ സംഗീത ലോകത്തിൻ്റെ വാനമ്പാടി പത്മഭൂഷൺ എസ് ജാനകിയമ്മയെ സ്നേഹത്തോടെയും ആദരവോടെയും അനുസ്മരിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഞങ്ങളുടെ ലൈവ് ആരംഭിക്കുന്നത്. ഇന്നത്തെ ലൈവിൽ നിങ്ങളോടൊപ്പമുള്ളത് ഞാൻ ബീനാ കുവേരയും എന്നോടൊപ്പമുള്ളത്
1: പാർവതിയുമാണ്. യെസ് പിന്നെ ശശി, നമ്മൾ പറഞ്ഞു ജാനകിയമ്മയെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞു വന്നിരിക്കുന്നത്. ജാനകിയമ്മ 88 വയസ്സായിരുന്നു. ജാനകിയമ്മ നമ്മളെ വിട്ടു പോയിട്ടുണ്ട്. മൈസൂരു ബോഗാദി സെക്കൻഡ് സ്റ്റേജ് നോർത്തിലെ വീട്ടിൽ കുഴഞ്ഞു വീണ ജാനകിയമ്മയെ ശനിയാഴ്ച ഉച്ചയ്ക്ക് അപ്പോളോ BGS ആശുപത്രിയിലായിരുന്നു രാത്രി 7:30 അന്ത്യം. ജനുവരിയിൽ തൻ്റെ ഏക മകൻ്റെ മരണത്തിന് ശേഷം ജാനകിയമ്മ ഭയങ്കരമായൊരു വിഷമ സ്റ്റേജിലൂടെ ഇങ്ങനെ കടന്നു പൊയ്ക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അതേ ഒരു അധിക നാള് ജാനകിയമ്മ എടുത്തില്ല, അപ്പോഴത്തേക്കും ജാനകിയമ്മയും നമ്മളെ വിട്ട് പോയി. ലാസ്റ്റ് പാടിയത് നമുക്ക് വേണ്ടി മലയാളത്തിൽ പാടിയിരിക്കുന്നത് 2017 ഒക്ടോബറിൽ 79 വയസ്സിൽ 10 കൽപ്പന എന്ന സിനിമയിലെ അമ്മപ്പൂവിന് എന്ന താരാട്ട് പാട്ടാണ് ലാസ്റ്റ് ജാനകിയമ്മ നമുക്ക് വേണ്ടി പാടിയത്. അത് കഴിഞ്ഞ് മതി, കൃഷ്ണൻ പറഞ്ഞു മതി എന്ന് ജാനകിയമ്മ പറഞ്ഞ് പാട്ട് ഒരു റിട്ടയർമെൻറ്റ് ജാനകിയമ്മ എടുക്കുകയായിരുന്നു. കാരണം ഇനി വരുന്ന തലമുറയ്ക്ക് ഒരവസരം വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ജാനകിയമ്മ ആ ഒരു റിട്ടയർമെൻറ്റ് എടുത്തത്. ഇപ്പോഴും നമുക്കിത് ജാനകിയമ്മയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു വിങ്ങലുണ്ട് അല്ലേ ഭീനശേഷി?
2: എന്താണെന്ന് വെച്ചാൽ
1: നമ്മൾ കേൾക്കുന്ന എല്ലാ പാട്ടുകളും ജാനകിയമ്മയെ കുറിച്ചാണ്. അപ്പോൾ കൂടുതലും നമുക്ക് നമ്മുടെയൊക്കെ ഫേവറേറ്റ് അല്ലെങ്കിൽ നമ്മളൊരു എനിക്കിങ്ങനെയാണ് ഇഷ്ടം എന്ന് നമ്മളൊരു പാട്ടിനെയൊക്കെ എടുത്തു വെക്കുമ്പം അതിൽ ജാനകിയമ്മയുടെ ട്രിബ്യൂട്ട് അല്ലെങ്കിൽ ജാനകിയമ്മയുടെ പാട്ട് എന്ന് പറയുന്നത് നമുക്ക് ഒരു ഫോൾഡർ തന്നെ വേണം. ജാനകിയമ്മയുടെ പാട്ടുകൾ എടുത്ത് വെക്കാൻ അത്രയ്ക്ക് പ്രിയപ്പെട്ടതാണ്. ഇപ്പോൾ നമ്മൾ മുൻ തലമുറയെ വെച്ച് മാത്രമല്ല ഇപ്പോഴത്തെ തലമുറയിലാണെങ്കിലും കുട്ടികൾ ഏറ്റവും കൂടുതൽ പാടുന്നത് ജാനകിയമ്മയുടെ പാട്ടുകൾ തന്നെയാണ്. അതായത് കിളിയെ കിളിയാണെങ്കിലും കൺമണി അൻപോടാണെങ്കിലും അങ്ങനെ ഓരോ ഇപ്പോൾ റീമേക്ക് ചെയ്ത് വരുന്ന ഓരോ സോങ്സും നമ്മുടെ ജാനകിയമ്മയുടെയാണ്. ചില പ്രതിഭകൾക്ക് മരണമില്ല എന്ന് പറയുന്നത് എത്രമാത്രം ശരിയാണല്ലേ. ജാനകിയമ്മയ്ക്ക് ഒരിക്കലും മരണമില്ല. ജാനകിയമ്മ പാട്ട് പാടിയില്ല, ഒരു റിട്ടയർമെൻ്റ് സ്വീകരിച്ചെങ്കിൽ കൂടിയും നമുക്കതൊരു ഫീലായി തോന്നിയിട്ടേ ഇല്ല ജാനകിയമ്മ പാട്ട് നിർത്തി എന്ന് നമുക്ക് തോന്നിയിട്ടേ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പം നമ്മളെ വിട്ട് പോയെങ്കിലും അങ്ങനെ തോന്നിയിട്ടില്ല. ദൂരെ എവിടെയോ ഉണ്ട് എന്ന് ഇപ്പോഴും ആ മൈസൂരിലെ ആ വീട്ടിലുണ്ട് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം.
0: തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആർക്കും മരണമുണ്ടാകില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഓരോ ഭാഷയുടെയും ശരിക്കും പറഞ്ഞാൽ ജാനകിയമ്മ പാടുന്ന എല്ലാ ഭാഷയും കേൾക്കുമ്പോൾ നമുക്ക് ഓരോ ഭാഷയുടെയും അതിൻ്റേതായിട്ടുള്ള ഒരു ഉച്ചാരണ ശുദ്ധി ജാനകിയമ്മ കാത്തു സൂക്ഷിക്കാറുണ്ടായിരുന്നു. അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ തന്നെ ജാനകിയമ്മയുടെ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിങ്സ് ഉണ്ട്.
1: നാദമാണ് അല്ലേ, കാരണം ജാനകിയമ്മ ഒരു മലയാളിയല്ല എന്നിട്ട് പോലും നമ്മുടെ മലയാളം പാട്ടുകൾ എത്ര ഭംഗിയായിട്ടാണ് ജാനകിയമ്മ പാടുന്നത്. ഒരു മലയാളി അല്ലാത്തൊരു വ്യക്തിയാണ് പാടുന്നതെന്ന് നമുക്ക് തോന്നില്ല. മലയാളത്തെ അത്രമാത്രം സ്നേഹിച്ചുകൊണ്ട് മലയാളം പഠിച്ചിട്ടാണ് ജാനകിയമ്മ പാടിയത്. 1200 പാട്ടുകളാണ് ജാനകിയമ്മ മലയാളത്തിലേക്ക് നമുക്ക് വേണ്ടി സമ്മാനിച്ചു തന്നിരിക്കുന്നത്. എത്ര മനോഹരമായ പാട്ടുകൾ! നമ്മളിപ്പോൾ ട്രിബ്യൂട്ട് കൊടുത്താണെങ്കിലും കിളിയെ കിളിയാണെങ്കിലും എനിക്കിപ്പോൾ തന്നെ ഓർത്ത് എടുക്കാൻ പറ്റുന്നില്ല. എൻപൂവേ പൊൻപൂവേ ആണെങ്കിലും ഏറ്റവും ഇഷ്ടപ്പെട്ട എത്ര എത്ര പാട്ടുകൾ ഒരേ സമയം 14 അതായത് 19 വയസ്സുള്ള നായികയ്ക്ക് വേണ്ടി 61 വയസ്സിലും ജാനകിയമ്മ പാടിയിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നില്ല 61 വയസ്സുകാരിയാണ് പാടിയതെന്ന്. ആ പാട്ട് മാർഗഴി തിങ്കളല്ലവ എന്ന പാട്ടാണ്. നമുക്ക് കേൾക്കുമ്പോൾ തോന്നും 61 വയസ്സുള്ള ഒരു ജാനകിയമ്മയാണ് 19 വയസ്സായ നായികയ്ക്ക് വേണ്ടി പാടുന്നതെന്ന്. അതേപോലെ തന്നെയാണ് 4 വയസ്സുള്ള കൊച്ചുകുട്ടിക്ക് 46 വയസ്സിൽ പാടുന്നത്. അത് കിലുക്കാൻപെട്ടി, എൻ്റെ കിലുക്കാൻപെട്ടി എന്ന് പറഞ്ഞ് ബേബിശാലിനി പാടുമ്പോൾ നമ്മൾ വിചാരിക്കും ഏതോ ഒരു കൊച്ചുകുട്ടിയാണ് അതിന് പിന്നിൽ എന്ന് വിചാരിക്കും. പക്ഷേ 46 വയസ്സിൽ ജാനകി അമ്മയാണ് അത് പാടിയിരിക്കുന്നത്. ഒരേ സമയം അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ടി ഒരേ പാട്ട് ഒരേ സമയം മാറ്റിയും തിരിച്ചും ജാനകി അമ്മ പാടിയിട്ടുണ്ട്. അങ്ങനെ ജാനകിയമ്മയുടെ സൗണ്ട് എന്ന് പറയുന്നതേ ഒരു കുയിൽ നാദമാണ്. നമുക്ക് അതിനൊരു പ്രായമില്ല, എത്ര വയസ്സായാലും അതിനൊരു പ്രായമില്ല. നമുക്കിപ്പോഴും

0: അത് കേൾക്കുമ്പോൾ ഓ ജാനകിയമ്മ നമുക്ക് തന്ന സമ്മാനങ്ങൾ അത് മറക്കാൻ പറ്റാത്തതാണ്.
1: അതെ, ജാനകിയമ്മ പറഞ്ഞതാണ്, നിങ്ങളുടെ സ്നേഹമാണ് എന്നെ ഇവിടെ എത്തിച്ചത്, നിങ്ങളുടെ മനസ്സിൽ ഞാനുണ്ട്, ഞാൻ തൃപ്തയാണ് അല്ലേ. ഈ സംഗീത ലോകത്തോട് വിട പറയുന്നതിന് മുൻപ് അമ്മ പറഞ്ഞ വാക്കുകളായിരുന്നു ഇത്. ശരിക്കും പറഞ്ഞാൽ പാർവതി പറഞ്ഞതുപോലെ ഒരു വയസ്സിനനുസരിച്ചുള്ളതല്ല ജാനകിയമ്മയുടെ. കാരണം എന്ന് വെച്ചാൽ ജാനകിയമ്മ പാടിയ പാട്ടുകളെല്ലാം എനിക്ക് തോന്നുന്നു അതിനകത്ത് വിരഹമുണ്ടായിരുന്നു, പ്രണയമുണ്ടായിരുന്നു, ഭക്തി ഉണ്ടായിരുന്നു, അതിനൊക്കെ പ്രത്യേകമായ വികാരങ്ങളും പ്രത്യേകമായ ഒരു ശബ്ദവുമായിരുന്നു ജാനകിയമ്മയുടെ കൂട്ടായിട്ട് ഉണ്ടായിരുന്നത്. അതെല്ലാം എനിക്ക് തോന്നുന്നു അതൊക്കെ കേൾക്കുമ്പം നമുക്ക് ഒരിക്കലും മനസ്സിൽ നിന്ന് എടുത്ത് ജാനകിയമ്മയുടെ പാട്ടിലേതാണ് നല്ലത് അല്ലെങ്കിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് ചോദിച്ചാൽ ഒരു പാട്ടെടുത്ത് ഇന്നതാണ് ഇഷ്ടം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം എല്ലാം ഇഷ്ടമാണ്, ഒരേപോലെ തന്നെ ഇഷ്ടമാണ് നമുക്ക് ഓരോ പാട്ടുകളും അല്ലേ. ഓരോന്നും ഓരോ വെറൈറ്റി ആയിട്ടാണ് അമ്മ പാടിയിരിക്കുന്നത്. ആ സ്വരം ഒരിക്കലും ഒരു വെറൈറ്റി സ്വരമായിരുന്നു അത് അല്ലേ.
0: അതെ, മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരങ്ങൾ 4 തവണയും കേരള സർക്കാരിന്റെ ബഹുമതി 11 തവണയും ജാനകിയമ്മ സ്വന്തമാക്കിയിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളുടെ പുരസ്കാരങ്ങൾ 22 എണ്ണം. ഇതിനിടെ ഗാനരചയിതാവും സംഗീത സംവിധായകയൊക്കെ ആയിട്ട് നമ്മുടെ ജാനകിയമ്മ തിളങ്ങി. 2013 പത്മഭൂഷൺ നൽകി രാജ്യം ജാനകിയമ്മയെ ആദരിച്ചെങ്കിലും സ്നേഹപൂർവ്വം അത് നിരസിക്കുകയായിരുന്നു ചെയ്തത്. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നേക്കാൾ മുതിർന്നതും കൂടുതൽ അർഹരുമായ കലാകാരന്മാർക്ക് വേണ്ടത്ര അംഗീകാരം ലഭിച്ചിട്ടില്ല എന്ന നിലപാട് ജാനകിയമ്മ വ്യക്തമാക്കിക്കൊണ്ടാണ് അത് നിരസിച്ചത്. എന്താണ് പറയാനുള്ളത് അല്ലേ, നമുക്കൊന്നും പറയാനില്ല, വാക്കുകൾക്ക് അതീതമാണ്.
1: 1000 കണക്കിന് ഗാനങ്ങളാണ് പാടിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ അത് ഓരോ ഗാനം പാടുമ്പോഴും ഞാൻ പറയുന്നതുപോലെ തന്നെ ആദ്യത്തെ ഒരു പാട്ട് കേൾക്കുന്ന ഒരു പ്രതീതിയാണ് അമ്മ പാടുന്ന ഓരോ ഗാനങ്ങളും. അപ്പോൾ അങ്ങനെയുള്ള അവരുടെ ആ ഒരു ശബ്ദത്തിൻ്റെ മാധുര്യം, അതുപോലെ തന്നെ ആ ഒരു ഭാവം, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സംഗീത പ്രേമികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. അവരെ നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ അമ്മ ഇന്നും ജീവിച്ചിരിക്കുന്നു. ഒരിക്കലും ഒരു കലാകാരൻ്റെ മരണമില്ല എന്ന് നമ്മളെപ്പോഴും പറയാവുന്നൊരു കാര്യമാണ്. ഈ ലോകത്ത് നിന്ന് വിട വാങ്ങിയാൽ അവരെല്ലാവരും എല്ലാവരുടെയും ഹൃദയത്തിൽ ഇങ്ങനെ കുടിയിരിക്കുകയാണ്.
0: അതെ, 1957 തൻ്റെ 19-ാമത്തെ വയസ്സിൽ മദ്രാസിലെ AVM സ്റ്റുഡിയോയിൽ ജാനകിയമ്മ ജോലി നേടുന്നത്. ആ വർഷം തന്നെ പ്രശസ്ത സംഗീത സംവിധായകൻ ചലപതി റാവുവിന് വേണ്ടി വിധിയൻ വിളയാട്ട് എന്ന തമിഴ് ചിത്രത്തിൽ പാടിയാണ് ജാനകിയമ്മയുടെ തുടക്കം. അത് കഴിഞ്ഞ് മലയാളം ഉൾപ്പെടെ 6 ഭാഷകളിൽ ജാനകിയമ്മ പാടിയിട്ടുണ്ട്. മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന ചിത്രത്തിലെ ഇരുൾ മൂടുകയോ എന്ന ഗാനത്തിലൂടെയാണ് നമ്മുടെ കേരളക്കരയിലേക്ക് ജാനകിയമ്മ എത്തുന്നത്.
1: അതെ, അപ്പോൾ ഏതായാലും ജാനകിയമ്മയെ ഓർത്തുകൊണ്ട് തന്നെ നമുക്കൊരു പാട്ട് കേട്ട് തിരികെ എത്താം. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ത്വനം 90.4 FM.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
1: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
2: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: Free Kick 90.4 FM 2026.
4: ഫ്രീ കേക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകൂ. ശരിയുത്തരം നൽകുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ വമ്പൻ സമ്മാനങ്ങൾ.
5: കൂടാതെ ഈ പ്രവചന മത്സരത്തിന്റെ ആവേശം ഇരട്ടിക്കാൻ ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ മെഗാ ബമ്പർ സമ്മാനം.
4: ലോകകപ്പ് ആവേശം ഇരട്ടിക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾ ഇതാ.
5: ഫിഫ വേൾഡ് കപ്പ് 2026 കിരീടം ആർക്ക്?
4: ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനലിൽ ഏറ്റുമുട്ടുന്ന രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെ?
5: സെമി ഫൈനലിൽ എത്തുന്ന നാല് രാജ്യങ്ങൾ ഏതൊക്കെ?
4: ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്ന താരം ആരായിരിക്കും?
5: ഗോൾഡൻ ഗ്ലവ് നേടുന്ന ഗോൾ കീപ്പർ ആരായിരിക്കും?
4: റേഡിയോ സാന്ത്വനം 90.4 FM, ലൈൻ സെന്റർ ബിൽഡിംഗ്, തിരുമുല്ലവാരം, കൊല്ലം 691012 എന്ന മേൽവിലാസത്തിലേക്ക് നിങ്ങളുടെ പ്രവചനങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ അയയ്ക്കൂ. മാളികൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ആ ഭാഗ്യശാലി നിങ്ങളായിരിക്കുമോ?
5: ഫ്രീ കിക്ക് 90.4 FM 2026.
6: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഇന്ന് വിശേഷങ്ങളും അപ്ഡേറ്റ്സും പാട്ടുകളും ഒക്കെ ആയിട്ട് നിങ്ങളോടൊപ്പം ഞാൻ പാർവതിയാണ്. എന്നോടൊപ്പം
7: ഞാൻ ബിനഗുവേരിയാണ്.
6: യെസ്, നമ്മളങ്ങനെ ഒരു നല്ല പാട്ടൊക്കെ കേട്ട് നമ്മളിങ്ങനെ വന്നിരിക്കുകയാണ്. രാവിലെ തന്നെ നല്ല കുറച്ച് എനർജിയിലൊക്കെ നമ്മളിങ്ങനെ എത്തിയിട്ടുണ്ട്. യെസ്, അപ്പം നമ്മൾ ആ എനർജിയിൽ തന്നെ നമ്മുടെ നമ്പറൊക്കെ ഞാൻ കൊടുക്കുക അല്ലേ? വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 8848558785.
7: 8845588875 എന്ന നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അയച്ചോളൂ. ഞങ്ങൾ ഈ 1.5 മണിക്കൂർ നിങ്ങളോടൊപ്പം ഉണ്ട്. ഇപ്പൊ തന്നെ 10:24 ആയിരിക്കുകയാണ്. അപ്പൊ ഇനി അധികം സമയമില്ല അല്ലേ പാർവതി?
6: യെസ്, ആണ്. അപ്പൊ തന്നെ നമുക്കൊരു കാര്യം പറയാനുണ്ട് ബീനശേഷി.
7: എന്താണ്?
6: ഇപ്പോ 13-ാം തീയതി ആയി, ജൂലൈ 13-ാം തീയതി ആയി. എന്തായിരിക്കും ആ കാര്യം? നമ്മൾ ഇങ്ങനെ പൊട്ടിക്കാൻ വെച്ചിരിക്കുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ ഒന്നും കൂടി എല്ലാവരോടും പറയുകയാണ്.
7: സമയമില്ല.
6: അതെ, ഇനി സമയമില്ല. ഇങ്ങനെ മണിക്കൂറുകൾ മാത്രമേ, ടിക് 1, 2, 3 എന്ന് നമുക്കിങ്ങനെ എണ്ണാനായിട്ടുള്ള സമയങ്ങൾ മാത്രമേ ഉള്ളൂ. റേഡിയോ സാന്ത്വനവും മാളികയിലും ചേർന്ന് നടത്തുന്ന പ്രവചന മത്സരത്തിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇതിനോടകം നമ്മുടെ ശ്രോതാക്കൾക്കൊക്കെ ഇതിപ്പോ ഒരു കാളാപ്പാടം ആയിട്ടുണ്ടാവും. എല്ലാവരും നമുക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഫോൺ എടുത്തിരിക്കുകയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലേ ബീനശേഷി?

0: കുട്ടികളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ മെസ്സേജുകളൊക്കെ വരുമ്പോൾ നിങ്ങൾ കരുതുക അല്ലേ, ഞങ്ങൾക്ക് വേണോ ആ സമ്മാനം എന്ന് ഓരോരുത്തരും കരുതി പെട്ടെന്ന് തന്നെ മെസ്സേജുകൾ അയച്ചു കൊടുക്കും അല്ലേ.
1: യെസ്, അതെ, 5 ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ തരുന്നത്. വളരെ സിമ്പിളായ ഒരു 5 ചോദ്യം, നിങ്ങളങ്ങ് പ്രവചിച്ചാൽ മതി. ചെറുതായിട്ട് നിങ്ങളൊക്കെ ഒന്ന് ജ്യോതിഷം പഠിച്ചു എന്നങ്ങ് വിചാരിക്കുക. അതാണ്, എന്നിട്ട് നിങ്ങൾ 5 ചോദ്യങ്ങളും പ്രവചിക്കുക. 5 ചോദ്യങ്ങൾക്കും ഉത്തരമുണ്ടെങ്കിൽ എന്താണ് ഭീനശേഷി മാളികയിൽ നമുക്ക് തരുന്നത്?
0: ഒരു വമ്പൻ സമ്മാനമാണ് മാളികയിലും റേഡിയോ സാധനവും കൂടി ചേർന്ന് നിങ്ങൾക്ക് നൽകുന്നത്. അപ്പൊ അത് നേടാനായിട്ട് ഓരോരുത്തരും പരിശ്രമിക്കുക അല്ലേ.
1: അതെ, 5 ചോദ്യങ്ങളും ശരിയല്ലല്ലോ, എന്ത് ചെയ്യും എന്നാരും ദുഃഖം അല്ലെങ്കിൽ വിഷമിച്ചോ അല്ലെങ്കിൽ ദുഃഖിച്ചോ ഒന്നും ഇരിക്കണ്ട. നമുക്ക് ആ 5 ചോദ്യങ്ങളിൽ ഓരോ ചോദ്യത്തിനും ഉത്തരം ശരിയാണെങ്കിലും ഞങ്ങൾ നിങ്ങൾക്ക് സമ്മാനങ്ങൾ കരുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, ആ 5 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഞങ്ങളുടെ റേഡിയോ സാധനത്തിന്റെ 8848558785 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് പെട്ടെന്ന് അങ്ങോട്ട് മെസ്സേജ് അയക്കുക. അയക്കുമ്പോൾ 1 2 3 4 5 എന്നുള്ള 5 ചോദ്യങ്ങൾക്ക് നമ്പർ ഇട്ടിട്ട് വേണം അയക്കാൻ. അതേപോലെ തന്നെ നിങ്ങൾ അയക്കേണ്ട അയക്കുമ്പോൾ നിങ്ങളുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും കൂടെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യണം. പിന്നെ കൂടാതെ എന്തെങ്കിലും ഒരു ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ റേഡിയോ സാന്ത്വനം ഒന്ന് ഫോളോ ചെയ്ത് വാന്നേ. ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും അല്ലേ, അതിൽ നമ്മൾ എല്ലാ ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും റേഡിയോ സാന്ത്വനം ഫോളോ ചെയ്ത് അതിൽ നമ്മളുടെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്, നിങ്ങൾക്കത് വായിച്ചെടുക്കാവുന്നതാണ്. അതിൽ തന്നെ നമ്മളെ ക്വസ്റ്റ്യൻസ് നമ്മൾ 1 2 3 4 5 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുമുണ്ട്. കൂടാതെ തന്നെ നമ്മൾ നമ്മുടെ റേഡിയോയിലൂടെ ഇങ്ങനെ ചോദ്യങ്ങൾ ഇങ്ങനെ തന്നുകൊണ്ടേ ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ഇതൊന്നും പോരാ, ഡൗട്ട് ഉണ്ട് എങ്കിൽ 8848558785 വിളിച്ചാൽ മതി. ഞങ്ങൾ ആ ഫോണുമായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തിരിച്ചതിന് മറുപടി തരാനല്ലേ ഭീനശേഷി. ഭീനശേഷി ഇങ്ങനെ ഇരിക്കുകയല്ലേ ആ ഫോണുമായിട്ട്.
0: തീർച്ചയായിട്ടും. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ വിളിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി, ഞങ്ങൾ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളിതൊന്നും മിസ് ചെയ്യരുത്. നിങ്ങൾക്കായിരിക്കാം ചിലപ്പോൾ ഒരു പക്ഷേ ഈ ഒരു വമ്പൻ ഓഫർ കാത്തിരിക്കുന്നത്. ആ ഒരു സമ്മാനം കൊണ്ടേ പോകൂ എന്ന് ഓരോരുത്തരും കരുതി പെട്ടെന്ന് തന്നെ മെസ്സേജുകൾ അയച്ചു.
1: ഇനിയിപ്പോൾ ഒരു ഓണമൊക്കെ വരികയാണ്. അപ്പോൾ ഓണത്തിന് മുമ്പ് നമ്മൾ നമ്മുടെ ഒരു സമ്മാനം എന്ന് പറഞ്ഞ വകയിൽ അതങ്ങ് വീട്ടിൽ ഇരിക്കുമ്പോൾ ഒരു സന്തോഷമില്ല, ഞാനൊന്ന് പ്രവചിച്ചപ്പോൾ എനിക്ക് കിട്ടിയ സമ്മാനമാണ് ഇത് എന്നും പറഞ്ഞ് നമ്മൾ ഓണത്തിനൊക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ വീട്ടിലെല്ലാ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഞാനൊന്ന് റേഡിയോ സാന്ത്വനവുമായിട്ട് പ്രവചിച്ചപ്പോൾ എനിക്ക് കിട്ടിയ സമ്മാനമാണ് എന്ന് എല്ലാവരുടെ അടുത്തും പറയാം. അപ്പോൾ നമുക്ക് 14-ാം തീയതി വരെ ഉള്ളൂ അല്ലേ ഭീനശേഷി സമയം. 14-ാം തീയതി രാത്രി 12 മണി വരെ സമയമുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് 13-ാം തീയതിയായി, കുറച്ച് സമയം കൂടെ ഉള്ളൂ. പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജ് അയക്കുക. ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, ഞങ്ങൾ റേഡിയോ സാന്ത്വനം മുഴുവൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആർക്കാണ് സമ്മാനം എന്ന്. ഭീനശേഷിക്ക് ഉറപ്പുണ്ടോ ആർക്കായിരിക്കും സമ്മാനം എന്ന്?
0: ഏതോ ഭാഗ്യവാനും ഭാഗ്യവതിയും ഉണ്ട് എന്നുള്ളത് ഉറപ്പാണല്ലോ അല്ലേ, കാരണം നമുക്ക് മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇനിയും നമ്മളുടെ ശ്രോതാക്കൾ, നമ്മളോട് ചേർന്ന് നിൽക്കുന്നവർ, അറിയാത്ത ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ, അയക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അയക്കാവുന്നതാണ് അല്ലേ.
1: അതോടൊപ്പം സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കുക അല്ലേ. ആർക്കെങ്കിലും സമ്മാനമൊക്കെ ഒന്ന് ഇരിക്കട്ടെ, നമ്മൾ ഓണമായിട്ട് ആർക്കൊന്നും കൊടുത്തില്ല എന്ന് പറയണ്ടല്ലോ, നമ്മൾ മുഖാന്തരം അവർക്കൊരു സമ്മാനം കിട്ടട്ടെ.
0: അതെ, അപ്പോൾ ആ സമ്മാനങ്ങളൊക്കെ ഇങ്ങനെ നിങ്ങൾ നേടുന്നതിനോടൊപ്പം തന്നെ ഞങ്ങൾ ലൈവിലെ ഏറ്റവും നല്ല അപ്ഡേറ്റ്സിലേക്കൊക്കെ പോവുകയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ലൈവിൽ കയറുമ്പോൾ നമ്മളൊരു നല്ലൊരു ശുഭദിനം നമ്മൾ നേരാറുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു ശുഭദിനത്തോടു കൂടി തന്നെ നമുക്കിന്ന് തുടങ്ങാം. പാർവതി, നമ്മളൊരു നല്ല വാക്ക് അല്ലേ, ഒരു നല്ലൊരു വാക്കുകൊണ്ട് ഒരാളുടെ സങ്കടം നമുക്ക് മാറ്റാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ പുണ്യം എന്നാണ് ഞാൻ കരുതുന്നത് അല്ലേ. അങ്ങനെയല്ലേ? തീർച്ചയായിട്ടും. നമ്മൾ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളൊന്നും എടുത്ത് ഒരാൾക്ക് കൊടുക്കേണ്ട ഒരു കാര്യവും ഇല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും കൈ നിറച്ച് അല്ലെങ്കിൽ സമ്മാനങ്ങൾ അങ്ങനെ ഒന്നുമല്ല. അതിലുപരി നമ്മൾ ഒരു പക്ഷേ ഒരു സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു വാക്കുകൊണ്ട് ആ ഒരു സങ്കടം മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ വലിയ ഒരു പുണ്യമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ശ്രോതാക്കളും അങ്ങനെയൊക്കെ ആർക്കെങ്കിലുമൊക്കെ ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും ഉറപ്പായിട്ടും അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8 8 4 8 5 5 8 7 8 5.
1: അതെ, മെസ്സേജിനോടൊപ്പം ഇപ്പൊ ഈ മെസ്സേജ് അയക്കുന്ന കൂട്ടത്തിൽ തന്നെ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കൂടി അങ്ങോട്ട് അയക്കുക അല്ലേ.
0: അതെ
1: അതെ.
0: അപ്പൊ ഇന്ന് ജൂലൈ 13 ആണ്. ഓരോ ദിവസത്തിനും ഉണ്ട് ഓരോ പ്രത്യേകതകൾ എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട് അല്ലെ പാർവതി. ഒരു ദിവസം ഉണരുന്നത് തന്നെ ഒരുപാട് പ്രത്യേകതകളുമായിട്ടാണ്. ചിലപ്പോൾ ബർത്ത്ഡേ ആയിരിക്കാം, ചിലപ്പോൾ ഒരുപക്ഷെ ഇതുപോലെ ഓർമ്മ ദിനമായിരിക്കാം, ചിലപ്പോൾ ചിലരുടെയൊക്കെ ഒരിക്കലും മറക്കാത്ത ഒരു ദിവസമായിരിക്കാം. അങ്ങനെ അങ്ങനെ ഒരുപാട് പ്രത്യേകതകളാണ് ഉള്ളത് അല്ലേ. അപ്പോൾ ഇന്ന് ഉണ്ട് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇന്ന് ലോക റോക്ക് ദിനമാണ്. ഈ റോക്ക് എന്ന് കേൾക്കുമ്പോൾ തന്നെ ചിലർക്ക് ഭയങ്കര എനർജിയാണ് അല്ലേ. റോക്ക് ഗാനം എന്ന് പറയുമ്പം, റോക്ക് സംഗീതം എന്ന് പറയുമ്പോൾ അതിൻ്റെ എന്തു പറയുന്നത്, ഏറ്റവും ഒരു സംഗീതത്തിൻ്റെ സാമൂഹികവും സ്വാധീനവും ഒക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസമായിട്ടാണ് ഈ റോക്ക് ഡേ എന്ന് പറയുന്നത്.
1: അതെ, ഇന്ന് തിങ്കളാഴ്ചയും കൂടിയാണ്, അപ്പോൾ കുറച്ചും കൂടെ എനർജിയിലാണ്. അതോടൊപ്പം ഇന്ന് ജൂലൈ 13 കൂടിയാണ്, അപ്പോൾ ഈ ജൂലൈ 13 റോക്ക് ഡേ ആണ്. അപ്പോൾ ഈ തിങ്കളാഴ്ച എന്ന് പറയുന്ന ഒരു എനർജി ഡേ ആണ്, അതിനോടൊപ്പം ഈ റോക്കും കൂടെ ആയപ്പോൾ നമ്മൾ അടിച്ചു പൊളിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. സംഗീത ലോകത്തെ ആവേശത്തിലും ഊർജത്തിലും മുക്കിയ ഒരു ദിനമാണ് ജൂലൈ 13 ലോക റോക്ക് ദിനം. 1985 ജൂലൈ 13 നടന്ന ചരിത്ര പ്രസിദ്ധമായ ലൈവ് എയ്ഡ് ചാരിറ്റി സംഗീത പരിപാടിയുടെ ഓർമ്മയ്ക്കായാണ് ഈ ദിനം ആഘോഷിക്കുന്നത്. എത്യോപ്യയിലെ ക്ഷമബാധിതരെ സഹായിക്കാൻ ലണ്ടനിലും ഫിലാഡൽഫിയയിലും ഒരേ സമയം സംഘടിപ്പിച്ച ഈ മെഗാ കോൺസെർട്ട് ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകൾ കണ്ടു. സംഗീതം വിനോദത്തിന് മാത്രമല്ല, മനുഷ്യരെ ഒരുമിപ്പിക്കാനും പ്രതിസന്ധികളിൽ പ്രത്യക്ഷ പകരാനും കഴിയുമെന്ന് തെളിയിച്ച ഒരു വേദിയായിരുന്നു അത്. ആ ഒരു ദിവസത്തെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ദിവസം ആചരിക്കുന്നത്, അതായത് ലോക റോക്ക് ദിനം.
0: അതെ, ഈ റോക്ക് ഡേ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് പ്രണയത്തെക്കുറിച്ചും സംഗീതത്തെ ഈ ഒരു സൗഹൃദത്തെക്കുറിച്ചും ഒക്കെയാണ് എന്ന് അതിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അല്ല, ഇത് സ്വാതന്ത്ര്യമാണ്, ഇത് സമത്വമാണ്, സാമൂഹ്യ നീതിയാണ്, സമാധാനമാണ്, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് ശക്തമായിട്ട് സംസാരിക്കുന്ന ഒരു സംഗീത ശാഖയാണ് ഈ റോക്ക് എന്ന് പറയുന്നത്. ഈ റോക്ക് എന്ന് പറയുന്ന ഒരു സാംസ്കാരിക പ്രസ്ഥാനമായും കണക്കാക്കപ്പെടുന്ന ഒരു സംഗീത മേഖലയാണിത്.
1: യെസ്, അതേപോലെ റോക്ക് സംഗീതം വേറൊരു സംഗീത ശാഖയല്ല, സ്വാതന്ത്ര്യത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും മാറ്റത്തിനായിട്ടുള്ളൊരു ശബ്ദം കൂടിയാണ്. 1950 രൂപം കൊണ്ട റോക്ക് സംഗീതം ഇന്ന് അനേകം ഉപശാഖകളായി വളർന്ന് ലോകമെമ്പാടുമുള്ള സംഗീതാസ്വാദകരുടെ ഹൃദയത്തിൽ ഇടം നേടിയിരിക്കുകയാണ്. ജൂലൈ 13 നന്മയെ നമ്മളെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, സംഗീതത്തിനും ഭാഷയുടെയും രാജ്യത്തിൻ്റെയും ഒന്നും അതിരുകളില്ല. സംഗീതം എന്ന് പറയുന്നത് അത് പല വിഭാഗങ്ങളുണ്ടെങ്കിലും നമുക്കത് ആസ്വദിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്.
0: ഈ റോക്ക് സംഗീതത്തെ ലോകം എമ്പാടും ജനപ്രിയമാക്കിയ കലാകാരന്മാരുണ്ട്, അതുപോലെ തന്നെ ചില നിരവധി ബാൻഡുകളുണ്ട് അല്ലേ. അപ്പോൾ ചിലതൊക്കെ നമ്മൾ ഓർക്കുവാണെങ്കിൽ നമ്മുടെ ബീറ്റ്ലെസ്, ക്യൂൻ അല്ലേ, അപ്പോൾ പിങ്ക് ഫ്ലോയൽ, അവരെയൊക്കെ നമ്മൾ ഓർക്കുവാണെങ്കിൽ ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയാത്ത ഒരു മുദ്ര തന്നെയാണ് നമ്മുടെ മനസ്സുകളിൽ പതിപ്പിച്ചിട്ടുള്ളത് ഈ കലാകാരന്മാരൊക്കെ അല്ലേ. അപ്പോൾ ഈ സംഗീതത്തിന് ഭാഷയില്ല എന്ന് പറയുന്നത് ശരിയായ ഒരു കാര്യം തന്നെയാണ്. അത് മനുഷ്യൻ്റെ മനസ്സിനെ സ്പർശിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് ഈ ഒരു റോക്ക് സംഗീതം എന്ന് പറയുന്നത്.
1: നമുക്കുണ്ട് ഇപ്പോൾ അവിയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കും കുറേ ബാൻഡുകളൊക്കെ ഉണ്ട്. മലയാള നാടൻ സംഗീതവും ആൾട്ടർനേറ്റീവ് റോക്കും ചേർത്തൊക്കെ കൊണ്ട് അവർ ഇപ്പം പല തരത്തിലൊക്കെ പല ബാൻഡുകളൊക്കെ റോക്ക് സംഗീതമായിട്ട് വരുന്നുണ്ട്. അതിനെ നമ്മുടെ മലയാളം പഴയ പാട്ടുകളൊക്കെ വേറൊരു ട്രാക്കിലൊക്കെ രീതിയിലാക്കി അവർ ഇപ്പോൾ പാടുന്നുണ്ട്. ചിലവർക്ക് അതിലിഷ്ടമുണ്ട്, ചിലവർക്ക് അതിലിഷ്ടമില്ല. ഇപ്പോഴത്തെ പക്ഷേ എനിക്ക് തോന്നുന്നു എല്ലാ കുട്ടികളും ഈ ഒരു റോക്ക് ഗാനങ്ങളുടെ പിന്നിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പുറകെ നമ്മളും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഒരു യാത്രയിൽ നമുക്ക് കൂടി ഇങ്ങനെ പോകാം. നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കേണ്ട സമയമായിട്ടുണ്ട്. അപ്പം നമുക്കൊരു ബ്രേക്കിലേക്ക് പോയിട്ട് വരാം. നിങ്ങൾ പാട്ടുകളൊക്കെ കേട്ടിട്ട് ഓടി വായോ, ഞങ്ങളിവിടെ തന്നെ ഉണ്ട്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരം ഒക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിനിൽ നിന്ന് വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763
2: വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ. ബിലോ 999
4: ജോളി സെയിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
6: Free Kick 90.4 FM 2026.
7: ഫ്രീ കേക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകൂ. ശരിയുത്തരം നൽകുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ വമ്പൻ സമ്മാനങ്ങൾ.
6: കൂടാതെ ഈ പ്രവചന മത്സരത്തിന്റെ ആവേശം ഇരട്ടിക്കാൻ ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ മെഗാ ബമ്പർ സമ്മാനം.
7: ലോകകപ്പ് ആവേശം ഇരട്ടിക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾ ഇതാ.
6: ഫിഫ വേൾഡ് കപ്പ് 2026 കിരീടം ആർക്ക്?
7: ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനലിൽ ഏറ്റുമുട്ടുന്ന രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെ?
6: സെമി ഫൈനലിൽ എത്തുന്ന 4 രാജ്യങ്ങൾ ഏതൊക്കെ?
7: ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്ന താരം ആരായിരിക്കും?
6: ഗോൾഡൻ ഗ്ലവ് നേടുന്ന ഗോൾ കീപ്പർ ആരായിരിക്കും?
7: റേഡിയോ സാന്ത്വനം 90.4 FM, ലൈൻ സെന്റർ ബിൽഡിംഗ്, തിരുമുല്ലവാരം, കൊല്ലം 691012 എന്ന മേൽവിലാസത്തിലേക്ക് നിങ്ങളുടെ പ്രവചനങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ

0: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ആ ഭാഗ്യശാലി നിങ്ങളായിരിക്കുമോ?
1: ഫ്രീ കിക്ക് 90.4 FM 2026.
0: റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഇന്ന് ഒത്തിരി ഒത്തിരി വിശേഷങ്ങളൊക്കെ ആയിട്ട് നിങ്ങളോടൊപ്പം ഞാൻ പാർവതിയാണ്. എന്നോടൊപ്പം
2: ഞാൻ ബിന ഗുവേരയാണ്.
0: യെസ്, അപ്പൊ നമുക്ക് ആ നമ്പർ ഒന്ന് കൊടുക്കണ്ടേ?
2: അതെ,
0: നമ്മൾ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയല്ലേ. അപ്പൊ നിങ്ങൾ ഞങ്ങൾക്കായി വിശേഷങ്ങളൊക്കെ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8888555785.
2: ചേച്ചി നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8848555785. അപ്പൊ പെട്ടെന്ന് തന്നെ മെസ്സേജുകളൊക്കെ അയച്ചോളൂ, നമുക്ക് ഇങ്ങനെ മെസ്സേജുകളൊക്കെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്.
0: ഞാൻ ഇടയ്ക്കൊന്ന് ബീന ചേച്ചി വിളിച്ചായിരുന്നു.
2: അതെ,
0: വിശേഷങ്ങളൊക്കെ പോരട്ടെന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു.
2: ആണല്ലേ, അപ്പൊ വിശേഷങ്ങളൊക്കെ പോരട്ടെ പാർവതി.
0: യെസ്, പറഞ്ഞോളൂ.
2: അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ പറയുന്നതിന് മുൻപ് തന്നെ നമുക്ക് മെസ്സേജിലേക്ക് ഒന്ന് പോകാം. മെസ്സേജിലേക്ക് പോകുമ്പോൾ നമ്മുടെ സനോജ് നമുക്കൊരു 3 പുഷ്പങ്ങൾ ഇങ്ങനെ തന്നിട്ടുണ്ട്. അത് സ്വീകരിക്കാതെ എങ്ങനെയാണ് നമ്മളങ്ങനെ മെസ്സേജിൽ നമ്മുടെ അപ്ഡേറ്റ്സിലേക്കൊക്കെ പോകുക അല്ലേ? അപ്പൊ ഒരു പുഷ്പങ്ങൾ സ്വീകരിച്ചുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ അപ്ഡേറ്റ്സിലേക്ക് പോകുക അല്ലേ?
0: സ്വീകരിച്ചിരിക്കുന്നു.
2: അപ്പൊ അപ്ഡേറ്റ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ ആലാപന പ്രോട്ടോകോൾ പരിഷ്കരിച്ചിരിക്കുകയാണ്. എന്തിൻ്റെയാണ് എന്ന് ചോദിക്കൂ പാർവതി.
0: അതെ,
2: നമ്മുടെ വന്ദേ മാതരവും ജനഗണമനയും അതിൻ്റെ പ്രോട്ടോകോളൊക്കെ പരിഷ്കരിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഒരു അപ്ഡേറ്റ്സ് തുടങ്ങുന്നത്. അപ്പോൾ രാഷ്ട്രപതിയുടെയും ഗവർണർമാരുടെയും ഔദ്യോഗിക ചടങ്ങുകളുടെ തുടക്കത്തിലും ഒടുക്കത്തിലും നമ്മൾ വന്ദേ മാതരവും ജനഗണമനയും ഒക്കെ മുഴുവനായി ആലപിക്കണമെന്ന് നിഷ്കർഷിച്ചുകൊണ്ട് ആഭ്യന്തര മന്ത്രാലയം പറഞ്ഞിരിക്കുകയാണ്. അത് മാത്രമല്ല, ഇതുൾപ്പെടെ ദേശീയ ഗീതത്തിൻ്റെയും ദേശീയ ഗാനത്തിൻ്റെയും ആലാപന പ്രോട്ടോകോൾ പരിഷ്കരിച്ച് ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിറക്കിയിരിക്കുകയാണ്. അപ്പോൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഇനി അത് നമ്മൾ ചൊല്ലുമ്പോൾ അല്ലേ. അപ്പോൾ ദേശീയ ഗീതമായ വന്ദേ മാതരത്തിൻ്റെ 3 മിനിറ്റും 10 സെക്കൻഡും നീളുന്ന മുഴുവൻ ഖണ്ഡങ്ങളും ആദ്യം ആലപിക്കണം. അതുപോലെ തന്നെ പിന്നാലെ 52 സെക്കൻഡ് നീളുന്ന ദേശീയ ഗാനമായ ജനഗണമനയും ആകാശവാണിയിലൂടെ രാഷ്ട്രപതി രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോഴും പരേഡിനായി ദേശീയ പതാക കൊണ്ടുവരുമ്പോഴും ദേശീയ ഗീതവും ദേശീയ ഗാനവും തുടക്കത്തിലും ഒടുക്കത്തിലും ആലപിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ തമിഴ്നാട് ഉൾപ്പെടെ ചില സംസ്ഥാനങ്ങളിൽ ദേശീയ ഗീതമോ ദേശീയ ഗാനമോ ആലപിക്കുന്ന ചടങ്ങുകളിൽ സംസ്ഥാന ഗീതവും ആലപിക്കുന്ന പതിവുണ്ടെന്ന് ഉത്തരവിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിലും അതെപ്പോൾ വേണമെന്നതിൽ വ്യക്തത ഉണ്ടായിട്ടില്ല ഇതുവരെ. എന്നാൽ സംസ്ഥാന ഗീതത്തോടൊപ്പം ദേശീയ ഗീതവും ദേശീയ ഗാനവും ഒരുമിച്ച് ആലപിക്കേണ്ടി വരുമ്പോൾ ആദ്യം ദേശീയ ഗീതവും പിന്നാലെ ദേശീയ ഗാനവും ആലപിക്കണമെന്നാണ് പറയുന്നത്. ഇനിയുമുണ്ട് കേട്ടോ, സംസ്ഥാന ഗീതമാണ് ആദ്യമെന്നും അതിനുശേഷമാണ് ദേശീയ ഗീതവും ദേശീയ ഗാനവും ആലപിക്കേണ്ടതെന്നും ആഭ്യന്തര മന്ത്രാലയ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതല്ല, ചെയ്തിട്ടുണ്ടെങ്കിലും അങ്ങനെയല്ല. അപ്പോൾ അതുപോലെ തന്നെ ദേശീയ ഗീതവും ദേശീയ ഗാനവും ആലപിക്കുമ്പോൾ ഉച്ചാരണം, ഭാഷാശുദ്ധി, വരികൾ എന്നിവ കൃത്യമായിരിക്കണം. ആലപിക്കുമ്പോൾ സദസ്സ് അറ്റൻഷനായി നിൽക്കണം. ഇവ ഏതെങ്കിലും ന്യൂസ് റീൽ, ഡോക്യുമെൻ്ററി, സിനിമ എന്നിവയുടെ ഭാഗമായി വന്നാൽ എഴുന്നേൽക്കേണ്ടതില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ വിദേശ അതിഥികളെ ആദരിക്കുമ്പോഴും രാജ്യത്തിൻ്റെ അഭിവാദ്യം നേരുമ്പോഴും രാജ്യത്തിൻ്റെ ആദ്യം അതത് വിദേശ രാജ്യത്തിൻ്റെ ദേശീയ ഗാനവും രണ്ടാമത് ഇന്ത്യയുടെ ദേശീയ ഗാനവും ആലപിക്കണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വിദേശ നയതന്ത്ര കോൺസുലർ പ്രതിനിധികൾ സംഘടിപ്പിക്കുന്ന ചടങ്ങുകളിലും ഇത് ബാധകമാണ്. അപ്പോൾ ഇനി എല്ലാവരും ഈ ഒരു കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധയോടെ ഇരിക്കണമെന്നാണ് പറയുന്നത് അല്ലേ?
0: അതിനുള്ള പ്രോട്ടോകോളൊക്കെ, പ്രോട്ടോകോളിന്റെ ഒരു ചെറിയ രൂപം വെച്ച് പറയുകയാണെങ്കിൽ, ദേശീയ ഗീതം സിവിൽ ബഹുമതിദാന സ്ഥാനാരോഹണ ചടങ്ങുകളിലും ഏതെങ്കിലും ചടങ്ങിൽ ആലപിക്കാനായി കേന്ദ്ര സർക്കാർ പ്രത്യേക ഉത്തരവ് പുറപ്പെടുവിച്ചെങ്കിലും മാത്രമേ ദേശീയ ഗീതം അത് നമുക്കിനി ആലപിക്കാനുള്ളൂ പറ്റുള്ളൂ. അതേപോലെ ദേശീയ ഗാനമാണെങ്കിൽ സിവിൽ സൈനിക ഔദ്യോഗിക ചടങ്ങുകൾക്കും രാഷ്ട്രപതിയോ ഗവർണറോ പങ്കെടുക്കുന്ന സെറിമോണിയൽ ചടങ്ങുകളിൽ അഭിവാദ്യം സ്വീകരിക്കുമ്പോൾ, അതേപോലെ തന്നെ സൈനിക റെജിമെന്റൽ പതാകകൾ കൈമാറുമ്പോൾ, നാവിക പതാക ഉയർത്തുന്ന ചടങ്ങിൽ, ഔദ്യോഗിക വിരുന്നുകളിൽ ജനഗണമനയുടെ 20 സെക്കൻഡ് നീളുന്ന ഹ്രസ്വരൂപമെങ്കിലും പ്ലേ ചെയ്തിരിക്കണം എന്നാണ് ആ ഒരു ഷോർട്ട് കട്ടിൽ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന പുതിയ നിയമം അതാണ്.
2: അപ്പോൾ നമ്മളിങ്ങനെ അപ്ഡേറ്റ്സുകളൊക്കെ പറയുന്നതിനോടൊപ്പം തന്നെ നമുക്കുള്ള നമ്മുടെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് ആ ഒരു മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8848555785. അപ്പോൾ പാർവതി, നമ്മൾ എപ്പോഴും ഇനിയിപ്പോൾ ഒരു നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ സമ്മാനങ്ങൾ നമ്മുടെ ശ്രോതാക്കൾക്ക് നൽകാനായിട്ട്. അപ്പോൾ അപ്ഡേറ്റ്സ് നമുക്ക് ഒന്നുകൂടി ഒന്ന് കൊടുക്കണ്ടേ?
0: യെസ്, തീർച്ചയായും കൊടുക്കണം. നമുക്ക് ഇന്നിനി അത് നന്നായിട്ട് വിശേഷങ്ങൾ അതെ ഇങ്ങനെ പറയണം.

0: കൂടുതൽ ഉത്തരങ്ങൾ ഞങ്ങൾക്ക് അരികിലേക്ക് എത്തുകയാണെങ്കിൽ നറുക്കെടുപ്പിലൂടെയായിരിക്കും ഞങ്ങൾ സമ്മാനങ്ങളൊക്കെ തരിക. ഇത്രയും പെട്ടെന്ന് എഴുതിയായിരിക്കും അറിയിക്കേണ്ട. വാട്സപ്പ് നമ്പർ 8848558785 എന്ന നമ്പറാണ്. നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ മെസ്സേജ് അയക്കുന്ന ആ സെയിം വാട്സപ്പ് നമ്പർ തന്നെ ആ 1234 5 എന്ന് പറഞ്ഞിട്ട് ആ ആൻസറും അതിനോടൊപ്പം നിങ്ങളുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും ഒന്ന് ടൈപ്പ് ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ എത്രയും പെട്ടെന്ന് പറയുന്നതായിരിക്കും. ചിലപ്പോൾ ഈ ഓണത്തിന് ബമ്പർ അടിച്ചാലോ.
1: അതെ, തീർച്ചയായിട്ടും. ചിലപ്പോൾ ആർക്കാണ് സമ്മാനമെന്ന് ആരാണ് ഭാഗ്യശാലി എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ നിമിഷങ്ങളേ ഉള്ളൂ ഇനി നമ്മുടെ മുൻപിൽ ബാക്കിയുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ വെറുതെ പോട്ടെ അല്ലേ. അപ്പോൾ ആർക്കാണ് സമ്മാനം എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. 5 ചോദ്യങ്ങൾ 5 ഉത്തരങ്ങൾ നിങ്ങളൊന്ന് പ്രവചിക്കൂ,
0: അത്രേ ഉള്ളൂ.
1: അപ്പോൾ നമ്മൾ മെസ്സേജിലേക്ക് പോവുകയാണ് പാർവതി. അപ്പോൾ മെസ്സേജ് നമ്മുടെ കവിത ചേച്ചിയാണ് കടപ്പാക്കടയിൽ നിന്ന് അയച്ചിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് ബീന ആതിര എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഞങ്ങൾ ആതിരയല്ല. അതെ ചേച്ചി, അത് പറഞ്ഞിട്ടുണ്ട്, പാർവതിക്കുട്ടി ആയിരുന്നു ഇല്ലേ ആതിരയുടെ ശബ്ദം പോലെ തോന്നി എന്നാണ് പറഞ്ഞത്. പാർവതിക്ക് നല്ലൊരു ഗുഡ് മോർണിംഗ് ചേച്ചി തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചേച്ചി പറഞ്ഞിരിക്കുന്നത് വികാരങ്ങൾക്ക് ശബ്ദം നൽകാൻ കഴിയുമെന്ന് നമ്മെ പഠിപ്പിച്ച അമ്മയായിരുന്നു ജാനകിയമ്മ. ആ ശബ്ദം തലമുറകളുടെ ഹൃദയങ്ങളിൽ ചേർത്ത് വെക്കും എന്നാണ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്തിരി പൂവേ ചുവന്ന പൂവേ എന്ന ചിത്രത്തിലെ പൊൻപുലരളി എന്നുള്ളൊരു ഗാനം വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ വെച്ച് തരാൻ ശ്രമിക്കുന്നതായിരിക്കും അല്ലേ. അപ്പോൾ ചേച്ചിക്കൊരു ചെറിയ തെറ്റ് പറ്റിയിട്ടുണ്ട്, ആതിരയാണെന്നാണ് പാർവതിയുടെ സൗണ്ട് കേട്ടപ്പോൾ തോന്നി എന്നാണ് പറഞ്ഞത്.
0: അതെ, സാരമില്ല. ആതിരയായാലും പാർവതിയായാലും നമ്മൾ റേഡിയോ സാധനം തന്നെ ആണല്ലോ, അതുകൊണ്ട് നമുക്കങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ആ അഡ്ജസ്റ്റിലൂടെ നമുക്കൊരു ബ്രേക്കിലേക്ക് ഒന്ന് പോയിട്ട് വരാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ ത്വക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279863.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138. സണ്ണി, ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താണെന്നറിയോ? മെസ്സി.
3: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
2: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
3: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
1: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
4: ഫ്രീ കിക്ക് 90.4 FM 2026.
1: 5 ചോദ്യങ്ങൾ, 5 ഉത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
4: 5 ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
1: ചോദ്യങ്ങൾക്കും ഉത്തരം അയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
4: 8848558785.
1: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
4: ഫ്രീ കിക്ക് 90.4 FM 2026.
5: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങളോടൊപ്പം ഉള്ളത് ഞാൻ ബീന ഗുവേരയാണ്. എന്നോടൊപ്പം
6: ഞാൻ പാർവതിയാണ്. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നമ്മളെ അറിയിക്കുക അല്ലേ? അറിയിക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ
5: 8848558785. അപ്പൊ നമ്പർ ഒരിക്കൽ കൂടി പറയാം,
6: 8848558785. ഇത്രയും പെട്ടെന്ന് മെസ്സേജസ് ഒക്കെ അയക്കൂ, ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. വിശേഷങ്ങളൊക്കെ വന്നിട്ടുണ്ടോ ബീന ശേഷം?
5: അതെ, വന്നിട്ടുണ്ട്. മിസ്സേ, നമ്മൾ വിശേഷങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ ബാബുരാജൻ സാറ് ഒരു കുസൃതി ചോദ്യം എന്നും ചോദിക്കാറുണ്ട് അല്ലേ? അപ്പോൾ സാർ ഇന്നത്തെ ഒരു കുസൃതി ചോദ്യം ചോദിച്ചപ്പോൾ സാറ് തന്നെ ചിരി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ചോദ്യം, പ്രവർത്തന സമയത്ത് അടച്ചിടുന്ന സ്ഥാപനം ഏതാണെന്നാണ്.

0: ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ബൗരാൻ സാർ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഒന്നും കൂടി ഞാൻ പറയാം. പ്രവർത്തന സമയത്ത് അടച്ചിടുന്ന സ്ഥാപനം ഏത്? അതാണ് ചോദ്യം. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ മെസ്സേജുകൾ ഉത്തരങ്ങളൊക്കെ അയച്ചോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8848555785. മനസ്സിലായോ പാർവതിക്ക്?
1: ചോദ്യം ചില നമ്മൾ ചില എക്സാമിനൊക്കെ എഴുതുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ചോദ്യം മനസ്സിലായി, പക്ഷെ ഉത്തരം അറിയത്തില്ലല്ലോ.
0: അതെ, അപ്പോൾ നമ്മുടെ രാജൻ ചേട്ടന് വീണ്ടും ഒരു അബദ്ധം പറ്റിയിരിക്കുകയാണ്. ഗിരീഷ് മാം ശുഭദിനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഗിരീഷ് മാം അല്ല വന്നിരിക്കുന്നത്, ഞാൻ ബീന ഗുവേരയാണ് എന്നൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു ചെറിയ തെറ്റിൽ നിന്ന് എല്ലാവർക്കും തെറ്റാണ് പറ്റുന്നത് അല്ലേ.
1: നമ്മുടെ സൗണ്ട് ഇങ്ങനെ പല രീതിയിലൊക്കെയാണ് തോന്നുന്നു കേൾക്കുന്നത് അല്ലേ. നമുക്കിങ്ങനെ ഒരേപോലെ ഒരേ വണ്ടിയിലൊക്കെ ഇങ്ങനെ യാത്ര ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ ഈ സൗണ്ടുകളൊക്കെ ഒരേപോലെ വരുമായിരിക്കും.
0: ആയിരിക്കാം ചിലപ്പോൾ അല്ലേ. ഒരേപോലെ നമ്മളെല്ലാവരും ഒരേ കുടുംബത്തിലെ അംഗങ്ങളല്ലേ, അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ തീർച്ചയായിട്ടും. അപ്പോൾ നമ്മുടെ രഘുനന്ദൻ സാർ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് പാർവതി, നമ്മുടെ ഇവിടുത്തെയൊക്കെ ഓരോ സ്ഥലത്തെ ഓരോ കാര്യങ്ങളും അദ്ദേഹം നമ്മളെ ഓർമ്മിപ്പിക്കാറുണ്ട് അധികാരികളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് പറഞ്ഞിരിക്കുന്നത് കൊല്ലത്ത് കർബല ജംഗ്ഷനിൽ നിന്നും ശങ്കേഴ്സ് ജംഗ്ഷനിലേക്ക് പോകുന്ന മേൽപ്പാലത്തിൽ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങാൻ പടി നിർമ്മിച്ചാൽ കടപ്പാക്കട ഭാഗത്ത് നിന്നും വരുന്നവർക്ക് ഉപകാരപ്രദമായിരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും നമ്മൾ അത് അധികാരികളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും അല്ലേ.
1: അതെ, എത്രയും പെട്ടെന്ന് സാധ്യമാവട്ടെ.
0: ബാബുരാൻ സാറ് പറഞ്ഞിരിക്കുന്നു, ബീനയ്ക്കും പാർവതിക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും ഞങ്ങൾ തിരിച്ചും സാറിന് നല്ലൊരു ദിനം ആശംസിക്കുകയാണ്. അപ്പോൾ നമ്മൾ അപ്ഡേറ്റ്സിലേക്കൊക്കെ പോകാം.
1: യെസ്, നമ്മളിങ്ങനെ ഇപ്പം നമ്മൾ പ്രിയദർശിനെ കുറിച്ച് കേൾക്കുമ്പോഴേ രണ്ട് ഭാഗമുണ്ടല്ലേ. പ്രിയദർശിനി വേണ്ടായിരുന്നു ചില ഭാഗം പറയുന്നു പ്രിയദർശിനി വേണം, ചില ഭാഗം പറയുന്നു അതെന്താണ് ഈ ഒരു ആൾക്കാർക്ക് മാത്രം പ്രയോറിറ്റി, നമ്മളെയൊന്നും വേണ്ടേ എന്നൊക്കെയാണ്. ഇതാ ഒരു അടുത്തൊരു വാർത്തയും കൂടി പ്രയോറിറ്റി ലിസ്റ്റിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ വൈപ്പിൻ, അതായത് കൊച്ചിയിലാണ് ഈ സംഭവം. നമ്മുടെ റോറോയിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നമ്മുടെ മന്ത്രി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ചോദിക്കും ഈ റോറോ എന്താണെന്നത്, ഞാൻ വഴിയെ പറഞ്ഞു തരാം. ആദ്യം നമുക്ക് അപ്ഡേറ്റ്സിലേക്ക് ഒന്ന് പോകാം. സംസ്ഥാന സർക്കാർ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ച പ്രിയദർശിനി പദ്ധതിയിലേക്ക് അതിന് സമാനമായിട്ടാണ് റോറോ സർവീസിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേപോലെ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അതെനിക്ക് കുറച്ച് ഫണിയായിട്ട് തോന്നി, എങ്കിലും നമുക്കത് കേൾക്കാം. ഫണിയല്ല, പക്ഷെ അത് ചിന്തിക്കേണ്ടതായ ഒരു കാര്യം കൂടിയാണല്ലോ. വിനുശേഷം KSRTCയിലും റോറോയിലും സൗജന്യ യാത്രകളിലൂടെ ലഭിക്കുന്ന പണം സ്ത്രീകൾ മാറ്റിവെക്കണം, അത് സമ്പാദ്യമാക്കി മാറ്റണം. അത്തരത്തിൽ മാറ്റിവെക്കുന്ന തുക KSFE-യിൽ ഒരു പിങ്ക് ചിട്ടി ആരംഭിച്ച് നിക്ഷേപിക്കാമെന്നും മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഒരു തരത്തിൽ നോക്കുമ്പോൾ അതൊരു സമ്പാദ്യമാണല്ലേ. നമ്മൾ സ്ത്രീകൾക്ക് കുറച്ചും കൂടി ഒരു സമ്പാദ്യം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ജോലിക്ക് പോകുന്നു തിരികെ വരുന്നു എന്നതൊഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമ്പാദ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ,
0: ഒരു ദിവസം നമ്മൾ ജോലിക്ക് പോകുമ്പോൾ നമ്മുടെ യാത്രാകൂലി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടാവും, അതൊരു മാസം ആകുമ്പോൾ അതൊരു എമൗണ്ട് ആവും അല്ലേ. ആ ഒരു എമൗണ്ട് ഒരു മാസത്തിൽ ഒരു നല്ലൊരു കാര്യത്തിന് വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്കതൊരു ഉപകാരമാകും എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് അല്ലേ.
1: അതെ, നമുക്കൊരു സമ്പാദ്യമുണ്ടോ, സ്ത്രീകൾക്കൊരു സമ്പാദ്യമുണ്ടോ, നീ ഇത്രയും നാളും ജോലി ചെയ്തിട്ട് നിന്റെ കയ്യിൽ എന്തുണ്ട് എന്ന് എല്ലാവരും ചോദിക്കും. അപ്പോൾ നമുക്ക് ഇനി മുതൽ അങ്ങനൊരു തട ഇടാം അല്ലേ, തടസ്സം വെക്കാം. എൻ്റെ കയ്യിൽ സമ്പാദ്യമുണ്ട്, ഞാൻ ഇങ്ങനെ ചിട്ടിയിൽ ചേർന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഗവൺമെൻറ് എനിക്ക് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാനുള്ള അവകാശം തന്നിട്ടുണ്ട്, അപ്പോൾ ആ പണം എൻ്റെ കയ്യിലുണ്ട് എന്ന് നമുക്ക് ഉറക്കെ ഉറക്കെ പറയാം വീണ്ടും വീണ്ടും അല്ലേ. നമുക്ക് പ്രിയദർശിനി തന്നു, അതോടൊപ്പം തന്നെ പുതിയ ഒരു സാഹചര്യം കൂടെ തന്നിരിക്കുകയാണ്. കൊച്ചിയിലാണ്, വൈകാതെ തന്നെ നമ്മുടെ കൊല്ലത്തും ഒക്കെ ഇങ്ങനത്തുള്ള സാഹചര്യങ്ങളൊക്കെ പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇപ്പോഴും ഭീനശേഷി നമ്മൾ നോക്കിയാൽ മതി, നമ്മളുടെ സ്ഥലത്തിൽ ഏറ്റവും കൂടുതൽ എല്ലാവരും കറങ്ങാൻ പോകുന്ന ഒരു സ്ഥലം കൊച്ചിയാണ്. കൊച്ചി കാണുക, കുറച്ചും കൂടെ നമ്മുടെ ഒരു സംസ്ഥാനത്ത് കുറച്ച് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് കൊച്ചി എന്ന് നമുക്ക് പറയാം. അത്രമാത്രം ഉണ്ട് കൊച്ചി കാണാനാണെങ്കിലും അറിയാനാണെങ്കിലും. അപ്പോൾ കൊച്ചിയിലേക്ക് കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഫിലിം സിറ്റി, ഓഷ്യനേറിയം തുടങ്ങിയ പദ്ധതികൾ നടപ്പിലാക്കുമെന്നും ആദ്യ സമ്മാനമായി കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ പദ്ധതികളും നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കൂടെ നമ്മുടെ കൊച്ചിയിലൊക്കെ ഒരു ഫിലിം സിറ്റി വരുന്നതിനെ കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഭീനശേഷി, എത്ര ഭംഗിയായിരിക്കും അല്ലേ നമുക്കതൊക്കെ കാണാനും നമുക്ക് പോയി കാണാനും. നമുക്ക് കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം ഇല്ലാത്തത് കൊണ്ട് നമുക്കത് പോയി കാണാനൊക്കെ എന്തൊരു ഇഷ്ടമായിരിക്കും അല്ലേ.
0: ഈ റോറോ എന്ന് കേൾക്കുമ്പോൾ പലർക്കും ഒരു സംശയമായിരിക്കും, എന്താണ്
1: ഈ റോറോ? അതെ,
0: അതൊരു സംശയം തന്നെയാണ്. ഇപ്പം നമ്മൾ നമ്മള് ഇപ്പൊ നമ്മൾ ഈ പറയുമ്പോൾ റോറോ എന്തായിരിക്കും ഈ റോറോ എന്ന്. അപ്പൊ ബസ് സർവീസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ റോറോ എന്ന് പറയുന്ന ഒരു സംവിധാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു റോൾ ഓൺ റോൾ ഓഫ് എന്നതിന്റെ ഒരു ചുരുക്കപ്പേരാണ് ഈ റോറോ എന്ന് പറയുന്നത്. ഇത് ഈ വാഹനങ്ങൾ നേരിട്ട് നമ്മൾ കപ്പലിലോട്ട് ഓടിച്ചു കയറിയിട്ട് അത് മറുകരയിൽ എത്തിക്കുന്ന ഒരു ആധുനിക ജലഗതാഗത സംവിധാനമാണ് ഈ റോറോ എന്ന് പറയുന്നത്. ഇതറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ, പലർക്കും അറിയാം. പക്ഷെ എന്നാലും ഞങ്ങളത് ഓർമ്മിപ്പിക്കുന്നത് അറിയാൻ വയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ ഒരു ആധുനിക ജലഗതാഗത സംവിധാനമാണിത്. അപ്പോൾ എന്നും ജോലിക്ക് പോകുന്നവർക്ക് അവർക്ക് അപ്പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു റോറോയെ അവർക്ക് ആശ്രയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വാഹനവുമായി റോറോയിൽ കയറുന്ന സ്ത്രീകളുടെ വാഹനങ്ങൾക്ക് ഈ ആനുകൂല്യം ലഭ്യമല്ല കേട്ടോ, പ്രത്യേക ഓർമ്മിക്കുക അല്ലേ.
1: അതെ അതെ, അതേപോലെ തന്നെ നമ്മൾ എപ്പോഴും വിചാരിക്കും നമ്മൾ കൊച്ചി പോലുള്ള സിറ്റികളിൽ ഏറെക്കുറെ കുറച്ച് തുരുത്തുകൾ അല്ലെങ്കിൽ കായലിനോട് ചേർന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് ബൈ റോഡ് വഴി പോകുകയാണെങ്കിൽ ദൂരം കൂടുതലായിരിക്കും. പക്ഷേ ഒരു കരയിൽ നിന്ന് മറ്റൊരു കരയിലേക്ക് അവർക്ക് എത്തിപ്പെടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ എളുപ്പമായിരിക്കും, അവരുടെ യാത്ര എളുപ്പമായിരിക്കും. അതോടൊപ്പം തന്നെ കൊച്ചിയെക്കുറിച്ച് നമുക്കറിയാം ഭയങ്കര ബ്ലോക്കാണ്. അപ്പോൾ ഈ ബ്ലോക്കൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ഫെറി സർവീസ് ഒക്കെ എടുക്കുന്നത്. ഇതിന് യാത്രാ വാഹന ഫെറി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫെറി സർവീസ് മൂലം നമ്മുടെ വാഹന ഗതാഗത കുരുക്ക് കുറയ്ക്കുക, സമയ ലാഭം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനുവേണ്ടിയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിക്കുന്നതിലൂടെ സ്ത്രീകൾക്ക് യാത്രയും ചെയ്യാം. ആ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്കാണ് ഇതിൽ സൗജന്യ യാത്ര, കാറുമായി കയറുന്നവർക്കല്ല എന്ന് പറഞ്ഞിട്ട്.
0: കാറും സ്കൂട്ടറും ഒക്കെ കൊണ്ടുവരുന്നവർക്കല്ല അല്ലേ. അപ്പോൾ ഈ പദ്ധതിയുടെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ജോലിക്കാർ, അതുപോലെ തന്നെ വിദ്യാർത്ഥിനികൾ ഉണ്ടാവും, അതുപോലെ തന്നെ നമ്മൾ ദിവസക്കൂലിക്ക് വേണ്ടിയിട്ട് പോകുന്ന എത്രയോ ജോലിക്കാരുണ്ടാവും, അവർക്കൊക്കെ വേണ്ടിയിട്ട് അല്ലേ, അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവന്നത്. അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് അവർക്കൊരു ഈ ഒരു മാസത്തെ അവരുടെ ഒരു വണ്ടിക്കൂലിയുടെ അല്ലെങ്കിൽ ഒരു യാത്രാ ചെലവെന്ന് പറയുന്നത് അതിഭയാനകമാണ്. അവരുടെ കിട്ടുന്ന തുച്ഛമായ ശമ്പളത്തിൽ നിന്നും മാറ്റിവെച്ചിട്ടായിരിക്കാം അവർ ആ ഒരു വണ്ടിക്കൂലി കൂടിയും ചിലപ്പോൾ കൊണ്ടു പോകുന്നത്. അപ്പോൾ പലരും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം നമ്മൾ തന്നെ പഠിക്കുന്ന സമയങ്ങളിൽ നമുക്ക് പെട്ടെന്ന് ഇറങ്ങി വരുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ കയ്യിൽ ടിക്കറ്റ് എടുക്കാനുള്ള പൈസ ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ നമ്മൾ ഒന്നും പഠിക്കും, നമ്മൾ എങ്ങനെ പോകും, അതൊരു ചോദ്യചിഹ്നമാണ്. അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് ഇത് എനിക്ക് തോന്നിയത് ഏറ്റവും ഉപകാരപ്രദമായ ഒരു കാര്യം തന്നെയാണ്. കാരണം ജോലിക്ക് പോകാൻ ഇനി ഒരു തടസ്സമില്ല, അങ്ങനെ ഒരു തടസ്സം, യാത്രാ ചെലവെന്നുള്ളൊരു തടസ്സമില്ല അവർക്ക് ജോലിക്ക് പോകാം. അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ബസ് ചാർജ് ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ അന്നത്തെ ഒരു ജോലി ലീവ് എടുക്കേണ്ടി വരുന്ന അവസ്ഥ പലർക്കും ഉണ്ടായിട്ടുണ്ടാവാം.
1: അതെ, ഈ കൊച്ചി പോലുള്ള സ്ഥലങ്ങളിൽ ഭീനശേഷി നോക്കുകയാണെങ്കിൽ ഈ ഞാൻ പറഞ്ഞല്ലോ അപ്പുറം കരയിൽ നിന്ന് ഇപ്പുറത്തേക്ക് വരാൻ, അതെ അവിടെ നിന്നൊക്കെ ഒരുപാട് പേർ ജോലി ചെയ്യുന്നവരുണ്ട്, ഓരോ കരകളിലായിട്ടൊക്കെ ജോലി ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് ഈ ബോട്ടിൽ വന്നതിന് ശേഷം അടുത്ത ബസ് പിടിച്ചിട്ട് വേണം അടുത്ത സ്ഥലത്തേക്കൊക്കെ പോയി ജോലി ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനൊരു സൗകര്യം കൂടി അവർക്ക് വന്ന് കഴിയുമ്പോൾ അവർക്ക് കുറച്ചും കൂടി, അതായത് ജോലിക്ക് പോകാനുള്ള എളുപ്പമാണെങ്കിലും അതേപോലെ തന്നെ ഗതാഗത കുരുക്കിൽ നിന്നൊക്കെ ഉള്ള രക്ഷപ്പെടാനാണെങ്കിലും കുറച്ചും കൂടി അവർക്കൊക്കെ ഈ യാത്ര സുലഭമായിരിക്കും. കുറേ കൂടി അവർക്ക് ഈ പൈസ, നേരത്തെ ഭീനശേഷി പറഞ്ഞ പോലെ തന്നെ പണം എപ്പോഴും പ്രിയദർശിനി കുറിച്ച് നല്ലത് പറയുന്നവരുമുണ്ട്, മോശം പറയുന്നവരുണ്ട്. അത് ഇപ്പോൾ എന്ത് കാര്യം തുടങ്ങിയാലും അതിന് നെഗറ്റീവും പോസിറ്റീവും ഉള്ള പോലെ തന്നെ എനിക്ക് പേഴ്സണലി അറിയാവുന്നൊരു കുട്ടി, അയാൾ കൊട്ടാരക്കരയിൽ നിന്ന് കൊല്ലം വരെ വന്നാണ് പഠിക്കുന്നത്. ഒരു ദിവസം വിദ്യാർത്ഥിയാണെങ്കിൽ കൂടിയും അവർക്ക് എത്രമാത്രം ചെലവ് താങ്ങുന്നതിനും അപ്പുറമായിരിക്കും ഒരു ദിവസം യാത്ര ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സാധാരണപ്പെട്ട കുടുംബത്തിൽ ഒരു കുട്ടിക്ക് ഇപ്പോൾ വളരെ എളുപ്പമാണ്, കാരണം വിദ്യാഭ്യാസം അവർക്ക് സാധ്യമാകുന്നുണ്ട്. ഡെയിലി യാത്ര ചെയ്യാൻ അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്രിയദർശിനിയെയാണ്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ ഒരു തരത്തിൽ നോക്കുമ്പോൾ അതൊരു നല്ല കാര്യമായി തന്നെ.
0: പാർവതി പറഞ്ഞതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ നമ്മളെപ്പോഴും ഇങ്ങനെയുള്ള കുറെ ആൾക്കാരുണ്ട്. കാരണം ഒന്ന് ചിലവ് യാത്രാ ചെലവില്ലാതെ എത്രയോ കുട്ടികൾ പഠിക്കാതെ ഇരിക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളുണ്ടാവും, വളരെ പാവപ്പെട്ട വീട്ടിൽ നിന്ന് അന്നന്ന് കഴിയുന്ന ഓരോ കുടുംബത്തിൽ നിന്നും ചിലപ്പോൾ ഒരു പക്ഷെ അവർക്ക് വണ്ടിക്കൂലി എടുത്ത് കൊടുക്കാൻ കഴിയാത്ത ചില സാഹചര്യങ്ങളിൽ നീ ഇന്ന് പോകണ്ട എന്ന് പറയുന്ന ചില സാഹചര്യങ്ങളുണ്ടാവും. ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ് ഇങ്ങനെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ ദിവസക്കൂലിക്ക് പോകുന്ന ആൾക്കാർ, അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ഈ ഒരു കാര്യത്തിൽ നമ്മൾ പരിഗണിക്കേണ്ടത്. അവരാണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്, അവർക്കാണ് ഏറ്റവും കൂടുതൽ ഗുണപ്രദമാകുന്നതും.
1: എപ്പോഴും അർഹതയുള്ള കൈകളിൽ തന്നെ അത് എത്തുക എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അങ്ങനെ എത്തട്ടെ, കാരണം നമുക്ക് പോകാൻ സാഹചര്യമുണ്ട് എങ്കിൽ നമ്മൾ നമ്മുടെ പ്രൈവറ്റ് ബസ്സിനെ കൂടെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുക, കാരണം അതിലൂടെയും ജീവിക്കുന്നവരുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് സാഹചര്യങ്ങളുള്ള സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉണ്ടാവും. പക്ഷെ അവർക്കും നമ്മളൊരു പരിഗണന കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഉള്ള പുതിയ പുതിയ പദ്ധതികളൊക്കെ നടപ്പിലാക്കുന്നത്. അപ്പോൾ ആ നടപ്പിലാക്കുമ്പോൾ നമ്മളെ കൊണ്ട് കഴിയും അല്ലെങ്കിൽ അതിനുള്ള കഴിവുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കുന്നതിലൂടെ നമ്മളൊരു സമൂഹത്തിൻ്റെ വളർച്ചയാണ് നമ്മളും അതിൽ പങ്ക് വഹിക്കുന്നത്. കൂടുതൽ കൂടുതൽ നമ്മളെ നാട് വളർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ എല്ലാവരും അതിനു വേണ്ടി തയ്യാറാവുക എന്ന് നമ്മൾ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് അടുത്ത

0: ബ്രേക്കിലേക്ക് പോകാനുള്ള ഒരു സമയമായിട്ടുണ്ട്. സമയം ഇപ്പോൾ 11:55 നമുക്കൊരു ബ്രേക്കിലേക്ക് പോകാനല്ലേ ഭീനശേഷി?
1: തീർച്ചയായിട്ടും നമുക്കൊരു നല്ല പാട്ട് കേട്ട് തിരികെ എത്താം. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
1: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
2: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: ഫ്രീ കിക്ക് 90.4 FM 2026.
5: ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകൂ. ശരിയുത്തരം നൽകുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ വമ്പൻ സമ്മാനങ്ങൾ.
6: കൂടാതെ ഈ പ്രവചന മത്സരത്തിന്റെ ആവേശം ഇരട്ടിക്കാൻ ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ മെഗാ ബമ്പർ സമ്മാനം.
5: ലോകകപ്പ് ആവേശം ഇരട്ടിക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾ ഇതാ.
6: ഫിഫ വേൾഡ് കപ്പ് 2026 കിരീടം ആർക്ക്?
5: ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനലിൽ ഏറ്റുമുട്ടുന്ന 2 രാജ്യങ്ങൾ ഏതൊക്കെ?
6: സെമി ഫൈനലിൽ എത്തുന്ന 4 രാജ്യങ്ങൾ ഏതൊക്കെ?
5: ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്ന താരം ആരായിരിക്കും?
6: ഗോൾഡൻ ഗ്ലവ് നേടുന്ന ഗോൾ കീപ്പർ ആരായിരിക്കും?
5: റേഡിയോ സാന്ത്വനം 90.4 FM, ലൈൻ സെന്റർ ബിൽഡിംഗ്, തിരുമുല്ലവാരം, കൊല്ലം 691012 എന്ന മേൽവിലാസത്തിലേക്ക് നിങ്ങളുടെ പ്രവചനങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ അയക്കൂ. മാളികൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ആ ഭാഗ്യശാലി നിങ്ങളായിരിക്കുമോ?
6: ഫ്രീ കിക്ക് 90.4 FM 2026.
7: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഇന്ന് വിശേഷങ്ങളും പാട്ടുകളും കുസൃതി ചോദ്യങ്ങളും ഒക്കെയായി. നിങ്ങളോടൊപ്പം ഇന്ന് ഞാൻ പാർവതിയാണ്, എന്നോടൊപ്പം
8: ഞാൻ ബിനഗുവേരയാണ്. നമ്മളിങ്ങനെ ഓരോ പാട്ടുകളൊക്കെ കേട്ട് അല്ലേ, നല്ല നല്ല പാട്ടുകളും കേട്ട് നല്ല നല്ല വിശേഷങ്ങളും ഒക്കെ കേട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു യാത്രയിൽ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ കൂടി നമ്മൾ ഉൾപ്പെടുത്തണ്ടേ? അപ്പോൾ പെട്ടെന്ന് തന്നെ മെസ്സേജുകൾ അയക്കാനുള്ള വാട്സപ്പ് നമ്പർ ഇതാണ്, 8 8 5 5 8 7 8 5, അല്ലേ?
7: അപ്പോൾ നമ്പർ ഒരിക്കൽ കൂടി പറയണ്ടേ? 8848 55 8785. എത്രയും പെട്ടെന്ന് മെസ്സേജസ് അയക്കാം. അയക്കുന്നതോടൊപ്പം പ്രവചിച്ച് ഞങ്ങളുടെ ഫുട്ബോളിന്റെ പ്രവചന മത്സരത്തിനും കൂടെ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക. അപ്പോൾ 14-ാം തീയതി വരെ ഇനി സമയമില്ല, ഇനി കുറച്ച് സമയം കൂടെ ഉള്ളൂ. അപ്പോൾ ആ മെസ്സേജസ് അയക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇതും അങ്ങ് പോരട്ടെ.
8: അതെ, അപ്പോൾ നമ്മുടെ ഷീജ ചേച്ചി നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് നമ്മുടെ മുളങ്കാടകത്ത് നിന്ന്. ഗുഡ് മോർണിംഗ് സാന്ത്വനം, പ്രിയപ്പെട്ട ജാനകി അമ്മയ്ക്ക് എൻ്റെ പ്രണാമം എന്നൊക്കെ പറഞ്ഞിട്ട് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഷീജ ചേച്ചി, ഞങ്ങൾ ആ പ്രണാമം ഏറ്റെടുത്തിരിക്കുന്നു അല്ലേ. അപ്പോൾ മറ്റൊരു മെസ്സേജ് വന്നിരിക്കുന്നത് നമ്മുടെ രമേശ് സാറാണ് അയച്ചിരിക്കുന്നത്. സാറ് അടിമാലിക്കാർക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ വയനാടുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് നമുക്കൊരു മെസ്സേജ് വന്നിരിക്കുന്നത് നമ്മുടെ ആശ ചേച്ചിയാണ് അയച്ചിരിക്കുന്നത്. ഹായ്, എൻ്റെ പേര് ആശ സന്തോഷ്, ഞാൻ കൊല്ലം ഇരവിപുരത്ത് നിന്നുമാണ്. എനിക്കൊരു പാട്ട് വെച്ച് തരണേ, ഓർമ്മയ്ക്കായി എന്ന പടത്തിലെ മൗനം പൊന്മണി തമ്പുരുമീട്ടി എന്ന പാട്ട് വെച്ച് തരണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉറപ്പായിട്ടും വെച്ച് തരാം ചേച്ചി, ഇങ്ങനെ ഒത്തിരി ഒത്തിരി പ്ലീസ് പ്ലീസ് പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ പാട്ടൊന്ന് വെക്കണേ എന്ന് പറഞ്ഞു. എന്തിനാ ഇത്രയും റിക്വസ്റ്റ് ചെയ്യുക? തീർച്ചയായിട്ടും ഞങ്ങൾ വെച്ച് തരുന്നതായിരിക്കും.
7: പാട്ട് വെക്കാനാണ് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് അല്ലേ.
8: അതെ,
7: റിക്വസ്റ്റൊക്കെ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലൊക്കെ ഒന്ന് പോകണ്ടേ ബീന ചേച്ചി? ബീന ചേച്ചി, കിരീടം സിനിമ കണ്ടിട്ടുണ്ടോ?
8: പിന്നെ, കിരീടം സിനിമ കാണാത്തത് ആരാണല്ലേ?
7: അതെ, പക്ഷെ എനിക്കാണെങ്കിൽ ഒരു തവണയൊക്കെ കാണാൻ പറ്റും, അത് കഴിഞ്ഞ് കാണാൻ പറ്റത്തില്ല, ഹൃദയത്തിന് അത്രയും കട്ടിയില്ല.
8: അതെ, ചില സിനിമകൾ നമുക്ക് രണ്ടാമതൊന്ന് കാണുക എന്ന് പറയുന്നത് അത് പോസിബിൾ അല്ല. എനിക്ക് തോന്നി ഈ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു മറ്റേ ഒരു കരയുന്നൊരു പടം ഉണ്ടായിരുന്നല്ലോ, നമ്മള്
7: ലാലേട്ടൻ തന്നെയാണോ? ദശരഥൊക്കെ ആയിരിക്കും.
8: അതെ, അപ്പം എനിക്ക് തോന്നുന്നു പഴയകാല മോഹൻലാലിന്റെ പടങ്ങൾ പലപ്പോഴും എനിക്ക് തോന്നുന്നു നമ്മൾ ഒരുപാട് സങ്കടത്തോടു കൂടിയാണ് ഓരോ പടങ്ങളും അല്ലേ. എൻ്റെ വന്ദനത്തിന്റെ ഒക്കെ എൻഡിങ് എനിക്ക് കാണാൻ ഇഷ്ടമേ അല്ല അല്ലേ.
7: അതെ, എനിക്കും അത് വന്ദനമൊക്കെ പിന്നെ ഇരുന്ന് കുറേ ഒക്കെ കാണാൻ, കുറച്ച് മുകേഷിന്റെയും ലാലേട്ടന്റെയും ഒക്കെ കുറച്ച് രസകരമായ കാര്യങ്ങൾ
8: കാണുക.
7: അവസാനത്തെ ഞാൻ അങ്ങടിച്ചോളെ. അതേപോലെ തന്നെയാണ് എനിക്ക് കിരീടം തുടക്കം മുതൽ അവസാനം വരെ എനിക്ക് വീണ്ടും ഇരുന്ന് ഒന്നേന്ന് എനിക്കിരുന്ന് കാണാനുള്ളൊരു ഒരു മാനസികാവസ്ഥ എനിക്കില്ല. അങ്ങനെ കുറേ ലാലേട്ടൻ കുറേ സിനിമകൾ അങ്ങനെ എനിക്കുണ്ട്. അതിപ്പോൾ നമ്മൾ കിരീടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭീനശേഷി ഇപ്പം കിരീടം തിയേറ്ററുകളിലൊക്കെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജൂലൈ 3 ലോകമെമ്പാടും തിയേറ്ററുകളിൽ റീ റിലീസ് ചെയ്തിരിക്കുകയാണ് കിരീടം മൂവി.
8: 37 വർഷങ്ങൾക്ക് ശേഷവും അല്ലേ ഇപ്പോഴും ഇന്നും നമ്മുടെ പ്രേക്ഷകരുടെ മനസ്സിൽ ജീവിക്കുന്ന ആ ഒരു സിനിമ വീണ്ടും അല്ലേ എത്തിയിരിക്കുന്നു എന്ന് പറയുന്നത് അതൊരു പഴയ തലമുറയ്ക്കൊരു ഗൃഹാതുരമായ ഒരു ഓർമ്മയായിരിക്കും എപ്പോഴും അല്ലേ. നമ്മൾ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തെടുക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു പുതിയ തലമുറ വിചാരിക്കുന്നത് എങ്ങനെയാണ് ആ പഴയ പടം പലപ്പോഴും പലർക്കും ഇഷ്ടമാകണമെന്നില്ല അല്ലേ.
7: അപ്പോൾ
8: പുതിയ തലമുറയുടെ ആ ഒരു സിനിമയുടെ മഹത്വം ആ ഒരു സ്ക്രീനിൽ വലിയ സ്ക്രീനിൽ അവർ നേരിട്ട് അനുഭവിക്കാനുള്ളൊരു സാധ്യതയാണ് ഇപ്പം മുന്നിൽ എത്തിയിരിക്കുന്നത്.
7: അതേപോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇങ്ങനെ ഓരോ സിനിമകളൊക്കെ റീ

0: അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ആ സിനിമകളെക്കുറിച്ച് കൂടുതൽ അറിയുമല്ലേ. നമുക്ക് കാണാൻ പറ്റാത്തവർക്കൊക്കെ ഇപ്പം കിരീടമൊക്കെ എനിക്കൊരിക്കലും തിയേറ്ററിൽ പോയി കാണാനുള്ളൊരു പ്രായമായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് എനിക്കത് കാണാൻ പറ്റിയില്ല എന്നുള്ളതിൽ നിന്ന് എനിക്കിപ്പോൾ അത് കാണാൻ പറ്റുന്നു എന്ന് കേൾക്കുമ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷമായൊരു കാര്യമാണ്. പക്ഷേ എനിക്ക് കാണാൻ പറ്റത്തില്ല, എനിക്ക് നെഞ്ചിന് എന്തോ ഒരു വിങ്ങൽ പോലെ ഫീൽ ചെയ്യും.
1: ഈ വിങ്ങലിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ റീ റിലീസിനോടനുബന്ധിച്ച് നടന്ന ഈ 4K ആ ഒരു പ്രത്യേക പ്രദർശനത്തിൽ നമ്മുടെ ലാലേട്ടൻ വികാരധീനനായി എന്നാണ് പറയുന്നത്. അപ്പൊ എത്രത്തോളമാണ് ആ ഒരു സിനിമയുടെ ആ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ അതിനകത്ത് ആ ഒരു സിനിമയിൽ പ്രവർത്തിച്ച നമ്മുടെ സിബി മലയ സറായിലെ ലോഹിതദാസ് തിലകൻ ഉൾപ്പെടെയുള്ള ഓരോ പ്രതിഭകളെയും അദ്ദേഹം അനുസ്മരിച്ചു ആ ഒരു സമയത്ത്. അവരിൽ പലരും ഇന്ന് നമ്മോടൊപ്പം ഇല്ല എന്നുള്ളത് അദ്ദേഹം എന്ത് പറയണ്ടേ, നമുക്ക്
0: ഇന്ന് നമുക്ക് കിരീടത്തിലേക്ക് ഇങ്ങനെ പോയി നോക്കുകയാണെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു ലാലേട്ടനും ജഗദീഷ് സാറും ഒക്കെ ഉള്ളൂ, ബാക്കി ഓൾമോസ്റ്റ് എല്ലാവരും കിരീടത്തിൽ അഭിനയിച്ചവർ ഇന്ന് ഇല്ല. നമുക്കത് കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായ ഒരു വിഷമം തരുന്ന ഒരു ഇതാണ്. ഒരു സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ചെറുപ്പത്തിൽ നമ്മളെ സന്തോഷിപ്പിച്ച, കരയിപ്പിച്ച, നമ്മളെ കൂടുതൽ കൗതുകത്തിലിരുത്തിയ നമ്മുടെ സിനിമയിലാണ്, വീട്ടിലാണെങ്കിലും തിയേറ്ററിലാണെങ്കിലും നമ്മൾ ഓരോരോ രംഗങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ അതിലൊക്കെ അഭിനയിച്ചവരോ അത് എഴുതിയവരോ ഒന്നും തന്നെ ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. നമ്മൾ ഞാൻ ഈ ഇടയ്ക്ക് വായിച്ചൊരു ഒരു കോട്ടുണ്ട്, നമ്മുടെ ചൈൽഡ്ഹുഡ് മെല്ലെ മെല്ലെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ജാനകിയമ്മയുടെ മരണത്തിന് വന്ന ഒരു ഒരു കമൻ്റാണത്. അത് ശരിയാണ്, കാരണം നമ്മൾ ചൈൽഡ്ഹുഡിൽ കണ്ട് രസിച്ച കാര്യങ്ങളൊക്കെ മെല്ലെ മെല്ലെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് ഓർക്കുമ്പോൾ തന്നെ നമുക്കൊരു ഒരു ഭയങ്കര വിങ്ങലാണ്. അപ്പോൾ നമ്മുടെ കിരീടം റീ റിലീസ് ചെയ്തിരിക്കുകയാണ്.
1: അതായത് 1989 പുറത്തിറങ്ങിയ നമ്മുടെ ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അത്യാധുനിക 4K ദൃശ്യ നിലവാരത്തിലും അതുപോലെ തന്നെ ഡോൾബി അറ്റ്മോസ് ശബ്ദ സംവിധാനത്തോടൊക്കെ കൂടി ഒരു പുതിയ അനുഭവമായിട്ടാണ് പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത് അല്ലേ.
0: അതെ, സേതുമാധവനെയും കീരിക്കാടനെയും ഓർക്കാത്ത ഒരാളും എനിക്ക് തോന്നുന്നു കേരളക്കരയിൽ സേതുമാധവൻ എന്ന പേരറിയാത്ത ഒരാളും ഇല്ല. ഇപ്പം മോഹൻലാൽ ചിത്രങ്ങൾ നമ്മളൊരു ബർത്ത്ഡേക്കൊക്കെ ഒരു ട്രിബ്യൂട്ട് കൊടുക്കുമ്പോൾ അതിൽ ഈ ഒരു ഫോട്ടോയൊക്കെ വരുമ്പോൾ നമുക്കത് കാണാപ്പാടമാണ്, അത് സേതുമാധവനാണ്, അദ്ദേഹം എന്താണ്. നമ്മളിപ്പോഴും സേതുമാധവനിലൊക്കെ നമ്മൾ ആ സിനിമ കാണുമ്പോൾ നമ്മൾ ആ സിനിമയിൽ അങ്ങ് ജീവിക്കും.
1: അതായത് എനിക്ക് തോന്നുന്നു സാധാരണ യുവാവായിരുന്നു അല്ലേ, ഒരു നമ്മളുടെയൊക്കെ വീട്ടിലുള്ളൊരു ഏട്ടനായിരുന്നു അതിനകത്ത് ആ ഒരു സേതുമാധവൻ. അദ്ദേഹത്തിന്റെ ഒരു നാളെ നമ്മുടെ വീട്ടിലുള്ള ഒരു യുവാവിന്റെ ജീവിതം എങ്ങനെയാണ് പെട്ടെന്നാണ് സാഹചര്യങ്ങളിൽ മാറിയത് അല്ലേ. അപ്പൊ അതൊരു ശരിക്കും പറഞ്ഞാൽ ആ കത്തിയും കൊണ്ട് നിൽക്കുമ്പോ ഇന്ന് നമ്മള് തമാശക്കാണെങ്കിൽ പോലും ചില സമയങ്ങളിൽ നമ്മൾ ഇടടാ കത്തി താഴെയും നമ്മൾ പറയാറുണ്ട് അല്ലേ. ആ ഒരു റീലില്ലേ, ആ ഒരു സമയത്തെ ആ ഒരു തിലകന്റെ ആയാലും മോഹൻലാലിന്റെ ആയാലും ആ ഒരു അഭിനയം എന്ന് പറയുന്നത് ഇന്നും നമ്മളത് ഓർക്കുമ്പോൾ നമ്മളുടെ മനസ്സിൽ ആ ഒരു ചിത്രം അതേപോലെ തന്നെ ഇങ്ങനെ പതിയുകയാണ് ചെയ്യുന്നത്. അല്ലാതെ മറന്നിട്ടല്ല.
0: അതെ, ഈ സിനിമ ലാലേട്ടൻ ഇതിന് അഭിനയത്തിന് അതായത് ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ പ്രത്യേക ജൂറി പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ കിരീടത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരിക്കലും അതിലെ പാട്ടുകളെ കുറിച്ച് നമുക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല. കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി കേൾക്കാത്ത മലയാളികളുണ്ടോ എന്ന് എനിക്ക് അത്ഭുതമാണ്.
1: അത് കേട്ടാൽ കരയാത്തവരുണ്ടോ എന്നും എനിക്ക് അത്ഭുതമാണ്.
0: അത്രയ്ക്ക് മനോഹരമായ ഒരു ഗാനമാണ് കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി. എന്തെങ്കിലും വിഷമത്തിൽ ഇരിക്കുമ്പോൾ കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി ഒന്നും കേൾക്കാതിരിക്കുന്നതാണ് നല്ലത്, കുറെ കൂടി നമ്മൾ കരയും. അതെ, കൂടുതൽ നമ്മൾ വിഷമങ്ങളിലേക്ക് നമുക്ക് എത്തും. അപ്പൊ കണ്ണീർ പൂവിന്റെ കവിളിൽ തുടങ്ങുന്ന ഗാനം ആലപിച്ചതിന് MG ശ്രീകുമാറിന് മികച്ച പിന്നണി ഗായകനുള്ള കേരള സർക്കാരിന്റെ അവാർഡും ലഭിക്കുകയുണ്ടായി. 1989 കിരീടം പ്രദർശനത്തിനായി എത്തിയത്. അപ്പൊ എല്ലാവരും കിരീടം പോയി തിയേറ്ററിൽ പോയി കാണാൻ പറ്റട്ടെ എന്നല്ലേ. ഇനിയും നമുക്ക് ഇങ്ങനെ ഇങ്ങനെയുള്ള പഴയ പഴയ സിനിമകളൊക്കെ തിരിച്ച് വന്ന് നമുക്ക് കാണാൻ ഒരു അവസരം ഉണ്ടാവട്ടെ.
1: മലയാളികളുടെ വികാരങ്ങളുടെ ചരിത്രത്തിലെ ഒരിക്കലും മായാത്ത ഒരു അധ്യായമായി ഇങ്ങനെ കിരീടം പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ ഒരു പാട്ടിലേക്ക് തന്നെ പോകാം അല്ലേ.
0: അതെ, നമുക്കൊരു ബ്രേക്കിലേക്ക് പോകേണ്ട സമയം ഇപ്പൊ എത്തിയിരിക്കുകയാണ്. സമയം 11:20 ആയിട്ടുണ്ട്. നമുക്കൊരു ബ്രേക്കിലേക്ക് പോയിട്ട് തിരികെ എത്താം. നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: എടാ സണ്ണി, ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താണെന്നറിയോ? മെസ്സി.
5: മാജിക്? മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
4: ചുമ്മാ കടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിൽ നീ എഴുതി അയക്ക്.
5: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
0: മാളിക്കൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
6: ഫ്രീ കിക്ക് 90.4 FM 2026.
0: 5 ചോദ്യങ്ങൾ, 5 ഉത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
6: 5 ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
0: ചോദ്യങ്ങൾക്കും ഉത്തരം അയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
6: 8848558785.
0: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
6: ഫ്രീ കിക്ക് 90.4 FM 2026.

0: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ വിശേഷങ്ങളും ചെറിയ കുസൃതി ചോദ്യം പാട്ടുകളും ഒക്കെ ആയി. നിങ്ങളോടൊപ്പം ഇന്ന് ഞാൻ പാർവതിയാണ്, എന്നോടൊപ്പം
1: ഞാൻ ബീന ഗുവേരിയാണ്. അപ്പോ പാർവതി, ഇപ്പൊ 11:28 ആയിരിക്കുകയാണ് അല്ലെ?
0: അപ്പൊ ഇന്ന് നമുക്ക് പോകാനുള്ള സമയമായി.
1: അതെ അതെ അതെ അതെ, നമുക്ക് നമ്മുടെ ശ്രോതാക്കളുടെ മെസ്സേജുകളിലേക്കൊക്കെ പോകാം. ആ പോകുമ്പോൾ നമ്മുടെ ബാബുരാൻ സാർ ഒരു ചോദ്യം, കുസൃതി ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്രവർത്തന സമയത്ത് അടച്ചിടുന്ന സ്ഥാപനം ഏതാണെന്നാണ് ചോദിച്ചിരുന്നത്. അപ്പൊ അതിനുള്ള ആൻസറുകൾ ഒരുപാട് വന്നിട്ടുണ്ട്. എങ്കിൽ പോലും ആ ആൻസറുകളൊന്നും അല്ല നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ബാബുരാജൻ സാറാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആൻസർ ആയിരിക്കും നമ്മൾ എപ്പോഴും മുൻതൂക്കം കൊടുക്കുന്നത്.
0: ചോദ്യകർത്താവിന്റെ ഇതിലാണ് നമ്മൾ എപ്പോഴും മുൻതൂക്കം വെക്കുക.
1: അതെ, അപ്പൊ നമുക്ക് എന്തായാലും ആൻസർ അങ്ങ് പറയാം അല്ലേ. അപ്പം ബാബുരാൻ സാർ പറഞ്ഞിരിക്കുന്ന ഉത്തരം എന്ന് പറയുന്നത് ജയിലാണ്. പക്ഷേ നമ്മുടെ സനോജ് അയച്ചിട്ടുണ്ട്, അത് തിയേറ്റർ എന്നാണ് അയച്ചിരിക്കുന്നത്, തെറ്റിപ്പോയി. അതുപോലെ തന്നെ നമ്മുടെ രാജം ചേച്ചി അയച്ചിരിക്കുന്നത് തിയേറ്റർ എന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ രമേശ് സാർ അയച്ചിരിക്കുന്ന ഉത്തരം ഭയങ്കര രസകരമാണ്. രമേശ് സാർ അയച്ചിരിക്കുന്ന ഉത്തരം എന്ന് പറയുന്നത് ബ്യൂട്ടി പാർലറും ഉണ്ട്, ബാർബർ ഷോപ്പും ഉണ്ട്. അപ്പോൾ അത് രണ്ട്, എനിക്ക് തോന്നുന്നു ഈ ആൻസറുകളൊക്കെ നോക്കുമ്പോൾ ഏകദേശമൊക്കെ എല്ലാം കറക്റ്റാണ് നമുക്ക് തോന്നും അല്ലേ.
0: തിയേറ്ററൊക്കെ ഒരു ആൻസർ ആണെന്നായിട്ട് എനിക്ക് തോന്നുന്നത്, എടുക്കാൻ പറ്റുന്ന ഒരു ആൻസറാണ്.
1: അതെ, അപ്പോൾ ഏതായാലും പക്ഷെ നമുക്കിപ്പോൾ ഇത് ഇവിടെ എടുക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ ബാബുരാൻ സാർ പറഞ്ഞിരിക്കുന്ന ആൻസർ എന്ന് പറയുന്നത് ജയിലാണ്
0: അല്ലേ,
1: അതാണ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മെസ്സേജ് വന്നിരിക്കുന്നത്, വോയിസ് മെസ്സേജ് വന്നിട്ടുണ്ട്, നമുക്കൊന്ന് കേട്ട് നോക്കാം.
2: ഹലോ, നമസ്കാരം. ഞാൻ മൻസൂർ കൊട്ടുകാട്, റേഡിയോ സാന്ദ്രം 90.4 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ നമസ്കാരം. നമ്മുടെ പ്രിയ ഗായിക, നമ്മുടെ വാനമ്പാടിക്ക് എൻ്റെയും ഈ പരിപാടിയുടെ ശ്രോതാക്കൾക്കും ഇതിൻ്റെ അവതാരകരുടെയും നമ്മുടെ എല്ലാവരുടെയും ഒരു ആദരാഞ്ജലികൾ ആദ്യം അർപ്പിക്കുന്നു. പ്രിയ ഗായികയ്ക്ക് പ്രണാമം അർപ്പിക്കുന്നു. സമയക്കുറവ് കൊണ്ട് കുറച്ച് വൈകിപ്പോയി, അതുകൊണ്ടാണ് ലേറ്റായത്. എനിക്ക് ഒരു ഗാനം ഇട്ട് തരണം, നമ്മുടെ പ്രിയ ഗായികയുടെ ഒരു ഫേമസ് ഗാനം ഇട്ട് തരണം.
1: അപ്പോൾ അദ്ദേഹം സമയക്കുറവ് കൊണ്ട് വൈകിപ്പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം നമ്മുടെ ജാനകിയമ്മയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചിരിക്കുകയാണ്. മറ്റൊരു മെസ്സേജ് വന്നിരിക്കുന്നത് നമ്മുടെ അരവിന്ദാക്ഷൻ സാറാണ്. ജാനകിയമ്മയ്ക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹവും പറഞ്ഞിരിക്കുന്നത്. ജാനകിയമ്മ ജാനകിയമ്മയായി തന്നെ അഭിനയിച്ച തമിഴ് സിനിമയാണ് 96. സംവിധായകനായ സി പ്രേംകുമാറിൻ്റെ ജാനകിയമ്മയോടുള്ള സ്നേഹവും ബഹുമാനവും പ്രകടമാക്കുന്ന ഒരു സീക്വൻസായിട്ടാണ് ഈ ഒരു രംഗം സിനിമയിൽ ചേർത്തത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് ഓർത്തെടുക്കാൻ കഴിയുന്ന ഓർമ്മകളാണ് അല്ലേ. ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ വിട്ടുപോകുന്ന ഓർമ്മകളെ അദ്ദേഹം നമ്മളെ ഓർമ്മിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു മെസ്സേജ് വന്നിരിക്കുന്നത് നമ്മുടെ രതീഷ് അടിമാലി നമുക്കൊരു ഗുഡ് മോർണിംഗ് അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നെൽസൺ സെബാസ്റ്റ്യനും നമുക്കൊരു ഗുഡ് മോർണിംഗ് അയച്ചിട്ടുണ്ട്. ബിജു അടിമാലി അയച്ചിരിക്കുന്നു, സാന്ത്വനം FM സുദിന ആശംസകൾ അറിയിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു മെസ്സേജ് വന്നിരിക്കുന്നത് നമ്മുടെ സനോജ് ആൻസർ എഴുതിയിരിക്കുന്നത് തെറ്റായി പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ബിനീഷേട്ടൻ അയച്ചിരിക്കുന്നത് രമേശ് സാറിന് ശുഭദിനം നേരുന്നു അടിമാലിക്കാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മറ്റൊരു മെസ്സേജ് വന്നിരിക്കുന്നത് നമ്മുടെ ഉണ്ണി ചേട്ടനാണ്. ഉണ്ണിച്ചേട്ടൻ പറഞ്ഞിരിക്കുന്നത് ബാബുരാജൻ സാർ നിങ്ങളെ ഒന്ന് തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്ന് ഇങ്ങനെ തമാശയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആൻസർ തെറ്റിച്ചത് കൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കലച്ചേച്ചി വന്നിട്ടുണ്ട്, സുന്ദരി കുട്ടികളെ ഹായ് എന്ന് പറഞ്ഞിട്ടുണ്ട്. തകർത്തോളൂ, എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ തകർത്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ ഇനിയുണ്ട് നമുക്ക് സമയമില്ല കലച്ചേച്ചി, ഞങ്ങളുടെ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അപ്പോൾ ജാനകിയമ്മയ്ക്ക് പ്രണാമം ചേച്ചിയും അർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇന്നത്തെ ഈ ഒരു മെസ്സേജുകൾ അയച്ച എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി അറിയിക്കുകയാണ്. നമുക്ക് ഇന്ന് ഈ ഒരു സമയം കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സമയം കഴിഞ്ഞിരിക്കുമ്പോൾ തന്നെ നിങ്ങളോടൊപ്പം ഇത്രയും നേരം ഉണ്ടായിരുന്നത് ഞാൻ ബീന ഗുവേരിയും എന്നോടൊപ്പം ഉണ്ടായിരുന്നത്
0: പാർവതിയുമാണ്.
1: അപ്പോൾ നമുക്ക് ഇന്ന് ഈ ഒരു ഇത്തിരി നേരം ഒത്തിരി കാര്യം മൈൻഡപ്പ് ചെയ്യുന്നതോടൊപ്പം തന്നെ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാമല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരം ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
4: ജോളി സിൽക്സിന്റെ റിയൽ ആഡി സെയിൽ, ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
5: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ. ബിലോ 999
6: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
7: അഭിനയിക്കാൻ താല്പര്യമുള്ള യുവതികൾക്ക് സുവർണ അവസരം. 2022 കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ കുട്ടികളുടെ ചലച്ചിത്രമായ 5 സീറ്റ്സ് എന്ന സിനിമയുടെ പ്രവർത്തകർ പുതിയൊരു സിനിമാ സംരംഭവുമായി ഉടൻ എത്തുന്നു. ഈ ചിത്രത്തിലേക്ക് 25 മുതൽ 40 വയസ്സ് വരെയുള്ള യുവതികളെ ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ 1 മിനിറ്റിൽ കവിയാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു പുതിയ ഫോട്ടോ എന്നിവ 9495245394 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 9495245394. നിങ്ങളുടെ കഴിവുകൾ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനുള്ള മികച്ച അവസരമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്.

0: അതെ, ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
1: ഫ്രഷോ?
0: ആ ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
1: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
2: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: ഹേ ജെമിനൈ, എനിക്ക് നല്ല അവസരമുള്ള ഒരു കോഴ്സ് പഠിക്കണം, ഏതായിരിക്കും നല്ലത്?
4: നിങ്ങൾ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും.
3: ആണോ? അതിനുള്ള നല്ല കോളേജ് ഏതാണ്?
4: കേരളത്തിലെ മികച്ച കോളേജുകളിൽ ഒന്നാണ് MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
3: അവിടെ AI കോഴ്സുകൾ മാത്രമാണോ ഉള്ളത്?
4: അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി BTech കോഴ്സുകളും ലഭ്യമാണ്.
3: കോഴ്സ് കഴിഞ്ഞാലുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്?
4: ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സപ്പോർട്ട്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി, അഡ്വാൻസ്ഡ് ലാബ്സ്, മോഡേൺ ക്യാമ്പസ്. കരിയറിനെ ശക്തിപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും MES ൽ ലഭ്യമാണ്.
3: അപ്പൊ എന്റെ അടുത്ത ചുവടുവയ്പ് MES തന്നെ.
5: AI പോലും നിർദ്ദേശിക്കുന്ന ഭാവിയുടെ പഠന കേന്ദ്രം MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
3: MES എഞ്ചിനീയറിംഗ് കോളേജിൽ BTech MBA അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു.
5: നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം AI നൽകാം, പക്ഷേ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നത് MES ആണ്. 60 വർഷത്തെ വിദ്യാഭ്യാസ പാരമ്പര്യം, ഭാവിയിലേക്കുള്ള വിശ്വസനീയമായ ചുവടുവയ്പ്. കോൺടാക്ട് 9447607603 9400708900 9447560336.
3: MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി 4 September ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം 6 September നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st prize 25,000 രൂപ, 2nd prize 5,000 രൂപ, 3rd prize 3,000 രൂപ, 4th prize 2,000 രൂപ, 5th prize 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 8121216800.

0: സെൻസസ് 2027 ബന്ധപ്പെട്ട പ്രത്യേക അറിയിപ്പ്.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, 2026 ജൂലൈ 1 മുതൽ 30 വരെ രാജ്യത്ത് വീടിന്റെ പട്ടിക തയ്യാറാക്കലും സെൻസസ് നടക്കുകയാണ്. എന്തെല്ലാം വിവരങ്ങളാണ് സെൻസസിന്റെ ഭാഗമായി എന്യൂമറേഷൻ നടത്തുന്ന ഉദ്യോഗസ്ഥർ നമ്മോട് ചോദിക്കുക എന്ന് നോക്കിയാലോ. ഒന്നാമതായി വീടിന്റെ വിവരങ്ങൾ. ഇതിൽ കെട്ടിട നമ്പർ, തറ, ചുമരുകൾ, മേൽക്കൂര എന്നിവയുടെ മെറ്റീരിയലുകൾ, വീടിന്റെ ഉപയോഗം കാണിക്കുക, അതായത് റെസിഡൻഷ്യൽ ആണോ നോൺ റെസിഡൻഷ്യൽ ആണോ എന്ന് നോക്കുക, വീടിന്റെ അവസ്ഥ എന്നിവ ഉൾപ്പെടുന്നു. ഇനി കുടുംബത്തെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ. ഇതിൽ കുടുംബാംഗങ്ങളുടെ എണ്ണം, കുടുംബനാഥന്റെ പേര്, ലിംഗഭേദം, ജാതി, വീടിന്റെ ഉടമസ്ഥാവകാശ സ്ഥിതി, മുറികളുടെ എണ്ണം, വീട്ടിൽ താമസിക്കുന്ന വിവാഹിതനായ

ദമ്പതികളുടെ എണ്ണം എന്നിവ ഉൾപ്പെടുന്നു. സൗകര്യങ്ങൾ. ഇതിൽ കുടിവെള്ള സ്രോതസ്, കുടിവെള്ള സ്രോതസ്സിന്റെ ഉറവിടം, വെളിച്ചത്തിന്റെ പ്രധാന ഉറവിടം, ശൗചാലയത്തിന്റെ ലഭ്യത, ശൗചാലയത്തിന്റെ തരം, മലിനജല നിർഗമന മാർഗം, കുളിമുറി സൗകര്യങ്ങൾ, അടുക്കളയും എൽ പി ജി അഥവാ പി എൻ ജി കണക്ഷനും പാചകത്തിന് ഉപയോഗിക്കുന്ന പ്രധാന ഇന്ധനം എന്നിവ ഉൾപ്പെടുന്നു. അടുത്തതായി ആസ്തികൾ. ഇതിൽ റേഡിയോ, ട്രാൻസിസ്റ്റർ, ടെലിവിഷൻ, ഇന്റർനെറ്റ് ലഭ്യത, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ, ടെലിഫോൺ, ടു വീലർ, ഫോർ വീലർ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെടുന്നു. കൂടാതെ മറ്റുള്ളവയിൽ ഭക്ഷിക്കുന്ന പ്രധാന ധാന്യങ്ങളെപ്പറ്റിയും സെൻസസ് ആശയവിനിമയത്തിനായി മൊബൈൽ നമ്പറും ആവശ്യപ്പെടാം. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തുന്ന എന്യൂമറേറ്റർമാർക്ക് കൃത്യമായ വിവരങ്ങൾ നൽകണം. സെൻസസ് പ്രവർത്തനം തടസ്സപ്പെടുത്തുക, വിവരങ്ങൾ നൽകാതിരിക്കുക, ഉദ്യോഗസ്ഥർ വീടുകളിൽ പതിക്കുന്ന നമ്പർ മായ്ച്ചു കളയുക എന്നിവ 3 വർഷം വരെ തടവ് ലഭിക്കാവുന്ന ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ്. വീടുകളിൽ എത്തുന്ന സെൻസസ് ഉദ്യോഗസ്ഥർ തങ്ങളുടെ തിരിച്ചറിയൽ കാർഡ് ധരിച്ചിട്ടുണ്ടാകും. ഇവർ വീടുമായും അടിസ്ഥാന സൗകര്യങ്ങളുമായും ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മാത്രമാണ് ചോദിക്കുക. സെൻസസുമായി ബന്ധപ്പെടാത്ത വിവരങ്ങൾ ചോദിക്കുന്നത് വ്യാജന്മാരാണെന്നും അത്തരക്കാരെ റിപ്പോർട്ട് ചെയ്യാൻ ടോൾ ഫ്രീ നമ്പറായ 1855 എന്ന നമ്പരുമായോ കളക്ട്രേറ്റുമായോ ബന്ധപ്പെടാം. നിങ്ങളുടെ എല്ലാ വിവരങ്ങളും പൂർണ്ണമായും രഹസ്യവും സുരക്ഷിതവുമായിരിക്കും. നമുക്ക് നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റാം, സെൻസസിൽ പങ്കെടുക്കാം. പൊതുജന താൽപര്യാർത്ഥം റേഡിയോ സാന്ത്വനം 90.4 FM തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0 down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
3: ജോളി സെയിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: ആകാശവാണി ഇനി അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ ലഹരി വിരുദ്ധ പ്രചാരണ പരിപാടിയുടെ പുതിയ ഘട്ടത്തിന് തുടക്കമായി. വികസിത ഭാരതത്തിനായി ലഹരി മുക്ത യുവത എന്ന ആശയത്തിൽ മത്സരങ്ങൾ നടക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ നേതാക്കളുമായി ആഭ്യന്തരമന്ത്രിയുടെ കൂടിക്കാഴ്ച മറ്റന്നാൾ തിരുവനന്തപുരത്ത്. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമറ കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. ശിക്ഷാവിധി മറ്റന്നാൾ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിയമനങ്ങളിൽ സർക്കാരിന് പരിപൂർണ അവകാശമുണ്ടാകണമെന്ന് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. പ്രിയദർശിനി സൌജന്യ യാത്രാ വിഷയത്തിൽ സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകളുമായി ഗതാഗത മന്ത്രി സി പി ജോൺ തിരുവനന്തപുരത്ത് ചർച്ച നടത്തുന്നു. വാർത്തകൾ വിശദമായി. അന്തരിച്ച ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയോടുള്ള ആദരസൂചകമായി ഇന്ത്യയിൽ ഇന്ന് ഒരു ദിവസത്തെ ദേശീയ ദുഃഖാചരണം. രാജ്യത്തുടനീളം ഇന്ന് ദേശീയ പതാക പകുതി താഴ്ത്തിക്കിട്ടും. ഔദ്യോഗിക വിനോദ പരിപാടികളൊന്നും ഉണ്ടായിരിക്കില്ല. ഇന്ത്യയുടെ അനുശോചനം നേരിട്ടറിയിക്കുന്നതിനായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഖത്തർ സന്ദർശിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു.

0: വികസിത ഭാരതത്തിനായി ലഹരി മുക്ത യുവത എന്ന ആശയത്തിൽ യുവജന കാര്യ കായിക മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ പ്രചാരണ പരിപാടിയുടെ അടുത്തഘട്ടം രാജ്യവ്യാപകമായി ആരംഭിച്ചു. ഇതോടനുബന്ധിച്ച് ജില്ലാ സംസ്ഥാന ദേശീയ തലങ്ങളിലായി സംഘടിപ്പിക്കുന്ന മത്സരങ്ങൾക്കായി മൈ ഭാരത് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. 15 മുതൽ 29 വയസ്സുവരെ പ്രായമുള്ളവർക്ക് 5 വിഭാഗങ്ങളിലായുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കാം. ജില്ലാതല മത്സരങ്ങൾ ഈ മാസം 24 ആരംഭിക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ യോഗം മറ്റന്നാൾ തിരുവനന്തപുരത്ത് ചേരും. ആഭ്യന്തരമന്ത്രി വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പങ്കെടുക്കും. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്താനുള്ള ചർച്ചകൾ നടക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ നിയമന കാര്യങ്ങളിൽ സർക്കാരിന് പരിപൂർണ അവകാശമുണ്ടാകണമെന്ന് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. സർക്കാർ നടപടിയിൽ തെറ്റുണ്ടെങ്കിൽ കോടതിക്ക് അഭിപ്രായം പറയാമെന്നും പ്രതികരണങ്ങൾ കോടതിയോടുള്ള ധിക്കാരമല്ലെന്നും അദ്ദേഹം കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു.
1: ദേവസ്വം കമ്മീഷനെ നിയമിക്കുന്ന ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ തിരുവിതാംകൂറിന് വരുമ്പോൾ ഒരു പട്ടിക തയ്യാറാക്കി കോടതിക്ക് കൊടുക്കണം, കോടതിയാണ് തീരുമാനമെടുക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ന്യൂനതകളാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. അതല്ലാതെ കോടതിയോടുള്ള ധിക്കാരമോ ബഹുമാനക്കുറവോ അല്ല. ഈ കാര്യത്തിൽ ഗവൺമെന്റിന് കുറച്ച് ഫ്രീഡം വേണമെന്നാണ് ഗവൺമെന്റ്. അങ്ങനെ ഫ്രീഡം ഗവൺമെന്റ് എടുക്കുമ്പോൾ അതിൽ തെറ്റുകളുണ്ടെങ്കിൽ കോടതിക്ക് ഇടപെടാൻ തിരുത്താം.
0: ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ SIT റിപ്പോർട്ട് സമർപ്പിക്കാത്തിടത്തോളം സർക്കാരിന് ഒന്നും ചെയ്യാനാകില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. നടപടികൾ വൈകുന്നത് പ്രതികൾ രക്ഷപ്പെടാനുള്ള സാധ്യത കൂട്ടുമെന്നും ശ്രീ കെ മുരളീധരൻ പറഞ്ഞു. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. ഹോചിമിൻ സിറ്റിയിൽ നിന്ന് പുറപ്പെടുന്ന വിമാനം ഇന്ത്യൻ സമയം രാത്രി 9:35 മുംബൈ വിമാനത്താവളത്തിൽ എത്തിച്ചേരുമെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു. കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലോവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ നോർക്കയുടെ ഏകോപനത്തിൽ മുംബൈയിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്കും തുടർന്ന് കൊട്ടാരക്കരയിലെ വസതിയിലേക്കും എത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരത്തെ അറിയിച്ചിരുന്നു. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. 21 വയസ്സുകാരിയായ പെൺകുട്ടി കൊല്ലപ്പെടുന്നതിന് തൊട്ടുമുൻപ് കടുത്ത ശാരീരിക മർദ്ദനം നേരിട്ടതായ ആരോപണത്തിൽ കമ്മീഷൻ ആശങ്ക രേഖപ്പെടുത്തി. സംഭവത്തിൽ വിദേശകാര്യമന്ത്രാലയവുമായും താഷ്കിന്റിലെ ഇന്ത്യൻ എംബസിയുമായും ഏകോപിപ്പിച്ച് അടിയന്തര അന്വേഷണം നടത്താനും പെൺകുട്ടിയുടെ കുടുംബത്തിന് പിന്തുണ ഉറപ്പാക്കാനും ആവശ്യപ്പെട്ട് കമ്മീഷൻ കേരള പോലീസ് മേധാവിക്ക് കത്തയച്ചു. 7 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. പാലാ നഗരസഭയിൽ രാഷ്ട്രീയ പൊരുമുറുകുന്നു. നഗരസഭാധ്യക്ഷ ദിയ ബിനു പുളിക്കക്കണ്ടത്തിനെതിരെ LDF നൽകിയ അവിശ്വാസ പ്രമേയത്തിന്മേലുള്ള ചർച്ച ഈ മാസം 21 നടക്കും. ഇതിന്റെ പശ്ചാത്തലത്തിൽ നഗരസഭയിൽ നാളെ മുതൽ തുടർച്ചയായ 4 ദിവസം കൌൺസിൽ യോഗങ്ങൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
2: ആകെയുള്ള 104 മത്സരങ്ങളിൽ 100 പൂർത്തിയായി കഴിഞ്ഞു. കപ്പിൽ തൊടാൻ അർജന്റീന, ഫ്രാൻസ്, സ്പെയിൻ, ഇംഗ്ലണ്ട് കടുപ്പമേറി.
3: നാളെ മുതൽ ഈ മാസം 17 വരെ എല്ലാ ദിവസവും വൈകിട്ട് 3:30 കൌൺസിൽ യോഗങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത്. അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നതിന് മുൻപ് LDF ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് കൌൺസിലിലൂടെ കൃത്യമായ മറുപടി നൽകുക എന്നതാണ് ഭരണപക്ഷത്തിന്റെ ലക്ഷ്യം. നാളെ നടക്കുന്ന ആദ്യ യോഗത്തിൽ നഗരസഭാധ്യക്ഷയുടെ ചേംബറിൽ നിന്ന് ഫയൽ നഷ്ടപ്പെട്ട സംഭവം, മഴക്കാലപൂർവ്വ ശുചീകരണം, കുമാരനാശാൻ സ്മാരക ചിൽഡ്രൻസ് പാർക്കിൽ പ്രതിമ നിർമ്മിക്കുന്നതുൾപ്പെടെയുള്ള പ്രധാന വിഷയങ്ങൾ ചർച്ചയാകും.
0: പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി പോത്തുണ്ടി തിരുത്തമ്പാടം ചെന്താമറ കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. ജില്ലാ അഡീഷണൽ ജഡ്ജി കെന്നത്ത് ജോർജാണ് വിധി പ്രസ്താവിച്ചത്. ശിക്ഷാവിധി മറ്റന്നാൾ പ്രഖ്യാപിക്കും. 2025 ജനുവരി 27 തിരുത്തമ്പാടത്തെ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയതാണ് കേസ്. സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുടമകളുമായി ഗതാഗതമന്ത്രി CP ജോൺ തിരുവനന്തപുരത്ത് ചർച്ച നടത്തുന്നു. KSRTC പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി ഉൾപ്പെടെയുള്ള ആശങ്കകൾ പരിഹരിക്കാനാണ് ബസ്സുടമകളെ ചർച്ചയ്ക്ക് വിളിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നരേന്ദ്രമോദി മൊബൈൽ ആപ്ലിക്കേഷൻ MyGOV എന്നിവയിലൂടെയും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. ഗഗൻയാൻ ദൌത്യത്തിലെ ക്രൂ മൊഡ്യൂൾ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട 3 പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി ISRO. കടലിൽ വീണതിനുശേഷം ക്രൂ മൊഡ്യൂളിന് സ്വന്തമായി ശരിയായ സ്ഥാനം കൈവരിക്കാൻ സാധിക്കുമോ എന്നതായിരുന്നു ആദ്യ പരീക്ഷണം. ക്രൂ മൊഡ്യൂളിനും സർവീസ് മൊഡ്യൂളിനും ഇടയിലുള്ള വേർതിരിക്കൽ സംവിധാനം രണ്ടാമത്തെ പരീക്ഷണത്തിൽ പരിശോധിച്ചു. പാരച്ചൂട്ടുകളെ സംരക്ഷിക്കുന്ന അപെക്സ് കവർ വേർപെടുത്താനുള്ള ക്രൂ മൊഡ്യൂളിന്റെ ശേഷിയും വിലയിരുത്തി. ലോകകപ്പ് ഫുട്ബോൾ ജേതാക്കളെ അറിയാൻ ഇനി 7 നാൾ കൂടി. 2 സെമിഫൈനലും 3 സ്ഥാനത്തേക്കുള്ള മത്സരവും കഴിഞ്ഞാൽ ഈ മാസം 20 ഫൈനൽ പോരാട്ടമായി. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ആകെയുള്ള 104 മത്സരങ്ങളിൽ 100 പൂർത്തിയായി കഴിഞ്ഞു. കപ്പിൽ തൊടാൻ അർജന്റീന, ഫ്രാൻസ്, സ്പെയിൻ, ഇംഗ്ലണ്ട്. കടുപ്പമേറിയ പോരാട്ട വീഥികളിൽ കാലിടറാതെ മുന്നേറിയ 4 ടീമുകൾ. ഫിഫ ലോക റാങ്കിങ്ങിൽ മുന്നണിയിലുള്ള 4 കൊമ്പന്മാർ തന്നെയാണ് കിരീട പോരാട്ടത്തിൽ അവശേഷിക്കുന്നത്. പ്രതീക്ഷകളും മോഹങ്ങളുമായി എത്തിയ 44 ടീമുകളിൽ ചിലരെങ്കിലും എക്കാലവും ഓർക്കാനുള്ള അടയാളങ്ങൾ ബാക്കിയാക്കിയാണ് മടങ്ങുന്നത്. കണ്ണീർ പൊഴിച്ച് യാത്ര പറഞ്ഞ പ്രിയ താരങ്ങളുടെ വേദന കാൽപന്ത് ആരാധകരുടെ ഹൃദയത്തിൽ നിറഞ്ഞു തന്നെ നിൽക്കും.
0: രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 166 പോയിന്റ് താഴ്ന്ന് 77,404, നിഫ്റ്റി 61 പോയിന്റ് കുറഞ്ഞ് 24,146 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 1040 രൂപ കുറഞ്ഞ് 1,04,800 രൂപയും ഗ്രാമിന് 13,100 രൂപയുമാണ് ഇന്നത്തെ വില. പ്ലസ് വൺ പ്രവേശനത്തിനായുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ഇന്നു മുതൽ ഓൺലൈനായി അപേക്ഷിക്കാം. ഏകജാലക സംവിധാനത്തിലൂടെ ഇതുവരെ അപേക്ഷിക്കാൻ സാധിക്കാതിരുന്നവർക്കും അപേക്ഷിച്ചിട്ടും അലോട്ട്മെന്റ് ലഭിക്കാതിരുന്നവർക്കുമാണ് അവസരം. തിരുവനന്തപുരം മ്യൂസിയം വളപ്പിലെ 150 വർഷം പഴക്കമുള്ള റബ്ബർ മുത്തശ്ശിക്ക് ചികിത്സ നടത്തുന്നു. ചിതൽ രോഗം ബാധിച്ചതോടെയാണ് ഫംഗസ് രോഗ ചികിത്സ, നിയന്ത്രിത പ്രൂണിംഗ് എന്നിവ ഉൾപ്പെടെ നടത്താൻ തീരുമാനിച്ചത്. കഴിഞ്ഞ മാസം 13 മഴയിലും കാറ്റിലും ശിഖരം ഒടിഞ്ഞു വീണതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് രോഗബാധ കണ്ടെത്തിയത്. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: പാലോട് ബൊട്ടാണിക്കൽ ഗാർഡനിലെ വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരം വൃക്ഷത്തിന്റെ നിലവിലുള്ള ആരോഗ്യസ്ഥിതി, ശാസ്ത്രീയമായ സംരക്ഷണ മാർഗങ്ങൾ എന്നിവ വിലയിരുത്തിയാണ് ചികിത്സ ഒരുക്കുന്നത്. റബ്ബർ മുത്തശ്ശിയെ ഹെറിറ്റേജ് ട്രീയായി കണക്കാക്കി കഴിയുന്നത്ര കാലം സുരക്ഷിതമായി നിലനിർത്താനുള്ള ശാസ്ത്രീയ സംരക്ഷണ മാർഗങ്ങൾ സ്വീകരിക്കുമെന്ന് മ്യൂസിയം അധികൃതർ അറിയിച്ചു. മ്യൂസിയത്തിൽ നിൽക്കുന്ന ഈ മരത്തെ ഒറ്റനോട്ടത്തിൽ റബ്ബറാണെന്ന് പറയില്ല. ധാരാളം ശിഖരങ്ങളുള്ള വൻമരം പോലെയാണ് കാണപ്പെടുന്നത്. തിരുവിതാംകൂർ മഹാരാജാവായ വിശാഖം തിരുനാൾ രാമവർമ്മയുടെ കാലത്താണ് സിലോണിൽ നിന്ന് ഈ വൃക്ഷത്തെ കേരളത്തിലെത്തിച്ചത്.
0: ജോർദാൻ, ബഹ്റൈൻ, കുവൈറ്റ് എന്നിവിടങ്ങളിലെ US സൈനിക താവളങ്ങളിൽ നടന്ന മിസൈൽ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ്. ഇറാനിലെ US ആക്രമണത്തിനുള്ള മറുപടിയായി I-4 and I ഓപ്പറേഷൻ നടത്തിയതായാണ് പ്രതികരണം. നീതി ആയോഗിന്റെ പുരസ്കാരം നേടിയ കാസർഗോഡ് പരപ്പ ആസ്പിറേഷണൽ ബ്ലോക്ക് പ്രോഗ്രാമിന്റെ ഭാഗമായി 20 ആരോഗ്യ കേന്ദ്രങ്ങൾ കൂടി NQAS പരിശോധനയ്ക്ക് സജ്ജമായി. 44 ആരോഗ്യ കേന്ദ്രങ്ങളെ NQAS നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. തൃശൂർ കുന്നംകുളത്ത് ജീവൻ ഒടുക്കാൻ ശ്രമിച്ച 4 കുടുംബത്തിലെ 2 പേർ മരിച്ചു. പിതാവ് സിബിയും മകൾ അലീനയുമാണ് മരിച്ചത്. ഭാര്യ ബീന, മകൻ ആദിത്യൻ എന്നിവർ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. ജോലി നഷ്ടപ്പെട്ടതിനെ തുടർന്നാണ് സിബി വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് എത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ ലഹരി വിരുദ്ധ പ്രചാരണ പരിപാടിയുടെ പുതിയ ഘട്ടത്തിന് തുടക്കമായി. വികസിത ഭാരതത്തിനായി ലഹരി മുക്ത യുവത എന്ന ആശയത്തിൽ മത്സരങ്ങൾ സംഘടിപ്പിക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ നേതാക്കളുമായി ആഭ്യന്തരമന്ത്രിയുടെ കൂടിക്കാഴ്ച മറ്റന്നാൾ തിരുവനന്തപുരത്ത്. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച 2 മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമറ കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷാവിധി മറ്റന്നാൾ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിയമനങ്ങളിൽ സർക്കാരിന് പരിപൂർണ അവകാശം ഉണ്ടാകണമെന്ന് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. പ്രിയദർശിനി സൌജന്യ യാത്രാ വിഷയത്തിൽ സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകളുമായി ഗതാഗതമന്ത്രി CP ജോൺ തിരുവനന്തപുരത്ത് ചർച്ച നടത്തുന്നു.
5: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.

ഭംഗി ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. ഗഗൻയാൻ ദൌത്യത്തിൽ സുപ്രധാന ചുവടുവയ്പുമായി ISRO. ക്രൂ മോഡ്യൂൾ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട 3 പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് നാട്ടിലെത്തിക്കും. മരിച്ചവരുടെ കുടുംബങ്ങളുമായി ചേർന്ന് തുടർ നടപടികൾ ഏകോപിപ്പിക്കാൻ സംസ്ഥാന സർക്കാരുകളോട് നിർദ്ദേശിച്ചതായി ഇന്ത്യൻ എംബസി. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള വ്യവസായ പ്രതിനിധി സംഘത്തിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. ശിക്ഷാവിധി മറ്റന്നാൾ. അറബ് രാഷ്ട്രങ്ങളിലെ US സൈനിക താവളങ്ങളിൽ നടത്തിയ മിസൈൽ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇറാൻ. ഹോർമുസ് കടലിടുക്ക് സംരക്ഷിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് അമേരിക്ക. വാർത്തകൾ വിശദമായി. ഗഗൻയാൻ ദൌത്യത്തിലെ ക്രൂ മോഡ്യൂൾ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട 3 പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന. പ്രധാന സുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടെയാണ് പരീക്ഷിച്ചത്. പ്രവർത്തനം സുഗമമാണെന്നും ക്രൂ മോഡ്യൂൾ ഘടനാപരമായ സ്ഥിരതയുള്ളതാണെന്നും പരിശോധനയിൽ സ്ഥിരീകരിച്ചു. ദൌത്യത്തിനിടെ പാരച്യൂട്ടുകളെ സംരക്ഷിക്കുന്ന അപെക്സ് കവർ വേർപ്പെടുത്താനുള്ള ക്രൂ മോഡ്യൂളിന്റെ ശേഷിയും വിലയിരുത്തി. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച 2 മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് നാട്ടിലെത്തിക്കും. വിയറ്റ്നാം എയർലൈൻസിന്റെ വിമാനം ഇന്ത്യൻ സമയം രാത്രി 9:30 മുംബൈ ഛത്രപതി

0: ശ്രീ മഹാരാജ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചേരുമെന്ന് വിയറ്റ്നാമിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. തുടർ നടപടികൾക്ക് ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരുകളോട് അതാത് കുടുംബങ്ങളുമായി ചേർന്ന് ഏകോപന പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് അഭ്യർത്ഥിച്ചതായും എംബസി വ്യക്തമാക്കി. കൊട്ടാരക്കര സ്വദേശികളായ എ സി തോമസ്, ഭാര്യ ലോവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ മുംബൈയിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്കും തുടർന്ന് കൊട്ടാരക്കരയിലെ വസതിയിലേക്കും എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നോർക്ക ഏകോപിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. അന്തരിച്ച ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയോടുള്ള ആദര സൂചകമായി ഇന്ത്യയിൽ ഒരു ദിവസത്തെ ദേശീയ ദുഃഖാചരണം. രാജ്യത്തുടനീളം ഇന്ന് ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് അനുശോചനം അറിയിക്കുന്നതിനായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഖത്തർ സന്ദർശിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല വ്യവസായ പ്രതിനിധി സംഘം സ്പെയിൻ, ബെൽജിയം, ഫിൻലൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. ഇന്നു മുതൽ ഈ മാസം 17 വരെയാണ് സന്ദർശനം. വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക വിദ്യ എന്നിവയ്ക്ക് ഊന്നൽ നൽകുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. 21 വയസ്സുകാരിയായ പെൺകുട്ടി കൊല്ലപ്പെടുന്നതിന് തൊട്ടുമുമ്പ് കടുത്ത ശാരീരിക മർദ്ദനം നേരിട്ടതായി ആരോപണത്തിൽ കമ്മീഷൻ ആശങ്ക രേഖപ്പെടുത്തി. സംഭവത്തിൽ വിദേശകാര്യ മന്ത്രാലയവുമായും താഷ്കെന്തിലെ ഇന്ത്യൻ എംബസിയുമായി ഏകോപിപ്പിച്ച് അടിയന്തര അന്വേഷണം നടത്താനും പെൺകുട്ടിയുടെ കുടുംബത്തിന് പിന്തുണ ഉറപ്പാക്കാനും ആവശ്യപ്പെട്ട് കമ്മീഷൻ കേരള പോലീസ് മേധാവിക്ക് കത്തയച്ചു. 7 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ലഹരിമുക്ത ഭാരതം എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം സംഘടിപ്പിക്കുന്ന നഷാമുക്ത യുവ ഫോർ വികസിത് ഭാരത് രാജ്യവ്യാപക മത്സരങ്ങളുടെ ജില്ലാതല രജിസ്ട്രേഷൻ ഇന്നു മുതൽ ആരംഭിച്ചു. മേര യുവഭാരത് അഥവാ മൈ ഭാരത് പോർട്ടൽ വഴിയാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്.
1: 15-നും 29-നും ഇടയിൽ പ്രായമുള്ള യുവാക്കൾക്കാണ് മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം. വ്യക്തിഗതമായോ ഗ്രൂപ്പുകളായോ അപേക്ഷിക്കാം. നൃത്തം, സംഗീതം, റീൽസ് അല്ലെങ്കിൽ ഹ്രസ്വചിത്രം, തെരുവ് നാടകം, സ്ലാം പോയട്രി എന്നീ 5 വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. മലയാളം ഉൾപ്പെടെയുള്ള പ്രാദേശിക ഭാഷകളിലോ ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിലോ സൃഷ്ടികൾ തയ്യാറാക്കാവുന്നതാണ്. 3 ഘട്ടങ്ങളായാണ് മത്സരം ക്രമീകരിച്ചിരിക്കുന്നത്. ജില്ലാതല മത്സരങ്ങൾ ഈ മാസം 24 മുതൽ 27 വരെ നടക്കും. ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന മികച്ച 3 എൻട്രികൾ ജൂലൈ 30 മുതൽ ഓഗസ്റ്റ് 6 വരെ നടക്കുന്ന സംസ്ഥാനതല മത്സരങ്ങളിൽ പങ്കെടുക്കും. സംസ്ഥാന ചാമ്പ്യന്മാരാകുന്നവർക്ക് ഓഗസ്റ്റ് 12-13 തീയതികളിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന ദേശീയ യുവജന ഉച്ചകോടിയിലെ ഫൈനലിൽ മാറ്റുരയ്ക്കാം. താൽപര്യമുള്ളവർ മൈ ഭാരത് .gov.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് വഴി തങ്ങളുടെ സർഗാത്മക സൃഷ്ടികൾ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭ മന്ത്രാലയത്തിന്റെയും കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെയും അംഗീകാരത്തോടെ ഡോക്ടർമാർക്കും മറ്റ് പ്രൊഫഷണലുകൾക്കും ഇന്റേൺഷിപ്പ് വാഗ്ദാനം ചെയ്യുന്നതായി കാണിച്ച് സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന ഗൂഗിൾ ഫോം വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ഒരു മന്ത്രാലയവും ഇത്തരമൊരു ഇന്റേൺഷിപ്പ് പദ്ധതിക്കുള്ള ഔദ്യോഗിക അറിയിപ്പോ അപേക്ഷാ ഫോമോ നൽകിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി പോത്തുണ്ടി തിരുത്തമ്പാടം സ്വദേശി ചെന്താമര കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. ജില്ലാ അഡീഷണൽ ജഡ്ജി കെന്നത് ജോർജാണ് വിധി പ്രഖ്യാപിച്ചത്. ശിക്ഷാവിധി മറ്റന്നാൾ പ്രഖ്യാപിക്കും. 2025 ജനുവരി 27 തിരുത്തമ്പാടത്തെ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയതായാണ് കേസ്. ദേശീയ ആരോഗ്യ ഗവേഷണ കരട് നയത്തിൽ നിർദ്ദേശങ്ങൾ ക്ഷണിച്ച് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം. രാജ്യത്തെ ആരോഗ്യ ഗവേഷണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനും ഉയർന്ന നിലവാരമുള്ളതും ധാർമ്മികവും നൂതനവുമായ ഗവേഷണങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഒരു തന്ത്രപരമായ ചട്ടക്കൂട് നൽകുക എന്നതാണ് ലക്ഷ്യം. ഈ മാസം 27-നകം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നൽകാം. അടുത്ത 3 ദിവസങ്ങളിൽ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖല, പശ്ചിമബംഗാൾ, ബീഹാർ എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വിശദാംശങ്ങളിലേക്ക്.
1: ഈ മാസം 15 വരെ കിഴക്കൻ ഉത്തർപ്രദേശ്, ഒഡീഷ, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ജമ്മു കാശ്മീർ, ലഡാക്ക്, ആന്ധ്രാപ്രദേശ്, ബീഹാർ, ഝാർഖണ്ഡ്, ഒഡീഷ, തെലങ്കാന എന്നിവിടങ്ങളിലും വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയും ശക്തമായ കാറ്റും ഉണ്ടാകാൻ സാധ്യത.

0: സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒഡീഷ, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ഇന്ന് ചൂടും ഈർപ്പവും നിറഞ്ഞ കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. അതേസമയം ആന്ധ്രാപ്രദേശിന്റെ തീരദേശ മേഖലകളിൽ നാളെ വരെ ഉഷ്ണതരംഗം അനുഭവപ്പെടുമെന്നാണ് റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ജോർദാൻ, ബഹ്റൈൻ, കുവൈറ്റ് എന്നിവിടങ്ങളിലെ US സൈനിക താവളങ്ങളിൽ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ്. ഇറാനിയൻ സൈനിക മേഖലകളിൽ അടുത്തിടെ US സെൻട്രൽ കമാൻഡ് നടത്തിയ ആക്രമണത്തിനുള്ള മറുപടിയായാണ് നടപടിയെന്ന് IRGC അറിയിച്ചു. ഹോർമുസ് കടലിടുക്കിൽ കൂടുതൽ US സൈനിക പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെതിരെയും IRGC മുന്നറിയിപ്പ് നൽകി. ഹോർമുസ് കടലിടുക്ക് സംരക്ഷിക്കുന്നതിനും അന്താരാഷ്ട്ര സമുദ്ര വ്യാപാരം തുടരുന്നതിനുമാണ് സെൻട്രൽ കമാൻഡ് ആക്രമണങ്ങൾ ലക്ഷ്യമിട്ടതെന്ന് US പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ആഭ്യന്തരമന്ത്രി വിളിച്ചു ചേർക്കുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ യോഗം മറ്റന്നാൾ തിരുവനന്തപുരത്ത് ചേരും. പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ യോഗത്തിൽ സംബന്ധിക്കും. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്താനുള്ള ചർച്ചകൾ യോഗത്തിൽ നടക്കും. ലോകകപ്പ് ഫുട്ബോൾ ജേതാക്കളെ അറിയാൻ ഇനി 7 നാൾ കൂടി. ഈ മാസം 20-നാണ് ഫൈനൽ. സെമി ഫൈനലിന് ബുധനാഴ്ച തുടക്കമാകും. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വ്യാഴാഴ്ച നടക്കുന്ന സെമി പോരാട്ടത്തിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ജലവിഭവ വിനിയോഗത്തിൽ രാജ്യം സ്വയം പര്യാപ്തത കൈവരിക്കാൻ കൂട്ടായ പ്രവർത്തനം ആവശ്യമാണെന്ന് പഞ്ചായത്ത് രാജ് മന്ത്രാലയം സെക്രട്ടറി വിവേക് ഭരദ്വാജ്. ന്യൂഡൽഹിയിൽ ഗ്രാമപഞ്ചായത്തുകൾക്കായി സംഘടിപ്പിച്ച വാട്ടർ ബജറ്റിംഗ് ആന്റ് വാട്ടർ സെക്യൂരിറ്റി പ്ലാനിംഗ് മാസ്റ്റർ ട്രെയിനർമാരുടെ ദേശീയതല പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നരേന്ദ്രമോദി മൊബൈൽ ആപ്ലിക്കേഷൻ MyGOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 24 വരെ സ്വീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഗഗൻയാൻ ദൌത്യത്തിൽ സുപ്രധാന ചുവടുവയ്പ്പുമായി ISRO. ക്രൂ മോഡ്യൂൾ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട 3 പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് നാട്ടിലെത്തിക്കും. മരിച്ചവരുടെ കുടുംബങ്ങളുമായി ചേർന്ന് തുടർ നടപടികൾ ഏകോപിപ്പിക്കാൻ സംസ്ഥാന സർക്കാരുകളോട് നിർദ്ദേശിച്ചതായി ഇന്ത്യൻ എംബസി. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള വ്യവസായ പ്രതിനിധി സംഘത്തിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷാവിധി മറ്റന്നാൾ. അറബ് രാഷ്ട്രങ്ങളിലെ US സൈനിക താവളങ്ങളിൽ നടത്തിയ മിന്നൽ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇറാൻ. ഹോർമുസ് കടലിടുക്ക് സംരക്ഷിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് അമേരിക്ക.
2: Stay tuned to Radio Santhanam 90.4 FM for your favorite programs and music, an initiative of Pain and Palliative Care Trust Kollam.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
5: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
6: ജോളി സെയിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
7: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാർ വാങ്ങിയെന്നേ?
8: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
7: ലോട്ടറി ഒന്നും അല്ല,
8: പിന്നെ
7: ചിട്ടിയാണ് അടിച്ചത്.
9: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
10: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
9: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2,000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
10: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
9: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
10: 9446340979.
9: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
10: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
9: Really, we can grow together.
11: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.
12: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം, അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രീതാ സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അറിയാം അറിവ് നേടാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രീത സുഗതൻ. 2026 ജൂലൈ 1 മുതൽ 30 വരെ നടക്കുന്ന വീടുകളുടെ കണക്കെടുപ്പോടെ സെൻസസിന്റെ ആദ്യ ഘട്ടം തുടങ്ങുകയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ കണക്കെടുപ്പിന്റെ ചരിത്രവും മറ്റ് വിശദ വിവരങ്ങളും നമുക്ക് ഇന്നത്തെ അറിയാം അറിവ് നേടാമിന്റെ ഈ എപ്പിസോഡിലൂടെ അറിയാം. ജനസംഖ്യാ കണക്കെടുപ്പിന് പൊതുവെ ഉപയോഗിക്കുന്ന പദമാണ് സെൻസസ്. ലാറ്റിൻ പദമായ സെൻസറയിൽ നിന്നാണ് ഇത് രൂപപ്പെട്ടതെന്ന് കരുതുന്നു. വിലയിരുത്തുക, കണക്കാക്കുക എന്നെല്ലാമാണ് സെൻസറയുടെ അർത്ഥം. സെൻസസ് എന്ന അർത്ഥത്തിൽ മലയാളത്തിലടക്കം ഉപയോഗിക്കുന്ന മറ്റൊരു പദമാണ് കാനേശുമാരി. ഈ വാക്ക് രൂപമെടുത്തത് പേർഷ്യൻ ഭാഷയിൽ നിന്നാണ്. വീട് എന്നർത്ഥം വരുന്ന ഖനേ, എണ്ണം എന്നർത്ഥം വരുന്ന ഷോമാരെ എന്നീ പദങ്ങളിൽ നിന്നാണ് കാനേശുമാരി രൂപപ്പെട്ടതെന്ന് കരുതുന്നു. ഇന്ത്യയിൽ ശാസ്ത്രീയമായ രീതിയിൽ ആദ്യ സെൻസസ് അഥവാ കാനേശുമാരി നടന്നത് 1872 ബ്രിട്ടീഷ് ഭരണകാലത്താണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനസംഖ്യാ നിധിയുടെ അഭിപ്രായ പ്രകാരം സമാധാന കാലത്ത് ഒരു രാജ്യത്തിന് ഏറ്റെടുക്കാൻ കഴിയുന്ന ഏറ്റവും സങ്കീർണവും ബൃഹത്തായതുമായ പ്രവർത്തനങ്ങളിൽ ഒന്നാണ് ജനസംഖ്യാ സെൻസസ്. ഒരു രാജ്യം മുഴുവൻ മാപ്പ് ചെയ്യുന്നത് മുതൽ പൊതുജന അവബോധ ക്യാമ്പയിനുകൾ നടത്തുക, എല്ലാ വീടുകളും പരിശോധിക്കുക, ഡേറ്റകൾ വിശകലനം ചെയ്യുക എന്നിങ്ങനെ സെൻസസിന് പല ഘട്ടങ്ങളുണ്ട്. സെൻസസ് കേവലം എണ്ണമെടുപ്പ് മാത്രമല്ല, രാജ്യത്തെ ജനങ്ങളുടെ സാമ്പത്തിക അവസ്ഥ, സാക്ഷരത, വിദ്യാഭ്യാസം, വീട്, വീട്ടിലെ സൗകര്യങ്ങൾ, നഗരവൽക്കരണം, ജനന നിരക്ക്, ഭാഷ, മതം, പ്രവാസം, വൈകല്യം എന്നിങ്ങനെയുള്ള സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക സാഹചര്യങ്ങളെക്കുറിച്ച് വിവരം നൽകുന്ന വിവരശേഖരണമാണ്. സെൻസസിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ മുതൽ പഞ്ചായത്ത് തലത്തിൽ വരെ പദ്ധതികൾ ആസൂത്രണം നടത്തുന്നത്. ലോക സെൻസസ് ദിനം ജൂലൈ 11 1987 ലോക ജനസംഖ്യ 500 കോടി തികഞ്ഞതിന്റെ ഓർമ്മയ്ക്കാണ് ഈ ദിനാചരണം. 1951 ഫെബ്രുവരി 9 സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ സെൻസസ് ആരംഭിച്ചത്. ദേശീയ സെൻസസ് ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി 9 തന്നെയാണ്. ക്രിസ്തുവിന്റെ ജനനത്തിന് 4,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ലോകത്ത് ജനങ്ങളുടെ കണക്കെടുപ്പ് ആരംഭിച്ചിരുന്നു. ജനസംഖ്യാ കണക്കെടുപ്പ് കൃത്യമായ ഇടവേളകളിൽ ആദ്യമായി നടത്താൻ തുടങ്ങിയത് റോമാക്കാരാണ്. ലോകത്താദ്യമായി വിപുലമായ സെൻസസ് രാജ്യവ്യാപകമായി നടത്തിയത് ചൈനയാണ്. കണക്കുകൾ കൃത്യമായി പ്രസിദ്ധീകരിച്ച ആദ്യ സെൻസസായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് 1750 നടന്ന സ്വീഡിഷ് കണക്കെടുപ്പാണ്. ഇന്ത്യയിൽ 1881 ബ്രിട്ടീഷ് ഭരണകാലത്ത് റിപ്പൺ പ്രഭു വൈസ്രോയി ആയിരുന്ന കാലത്താണ് ഇന്ത്യയൊട്ടാകെ ആദ്യമായി സെൻസസ് നടന്നത്. ഇന്ത്യയിലെ ജനസംഖ്യ 25,38,91,821. കാശ്മീറും ഫ്രഞ്ച് പോർച്ചുഗീസ് കൊളോണിയൽ പ്രദേശങ്ങളും ഒഴികെയുള്ള ബ്രിട്ടീഷ് ഇന്ത്യയുടെ മുഴുവൻ ഭൂപ്രദേശവും ഉൾപ്പെട്ട ഈ സെൻസസിൽ 12 ചോദ്യങ്ങളുള്ള ഒരു സെൻസസ് ഷെഡ്യൂൾ ഉപയോഗപ്പെടുത്തി. 1881 മുതൽ ഓരോ 10 വർഷത്തെ

0: ഇടവേളകളിലും ഇന്ത്യയിൽ സെൻസസ് നടത്തിവരുന്നു. 2021 നടക്കേണ്ടിയിരുന്ന സെൻസസ് COVID-19 മഹാമാരി മൂലം വൈകി. 1951 February 9 സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ സെൻസസ് ആരംഭിച്ചത്. ഈ സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ജനസംഖ്യ 36,10,88,090 ആയിരുന്നു. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ജനസംഖ്യ 121,08,54,977 ആയിരുന്നു. ഇതിൽ സ്ത്രീകൾ 58,75,84,719 പുരുഷന്മാർ 62,32,70,258 സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള 8-ാമത്തെ കണക്കെടുപ്പാണ് ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്നത്. 1872 മുതൽ പരിഗണിച്ചാൽ 16-ാമത്തെ സെൻസസും. നിലവിൽ ലോകത്ത് ഏറ്റവും അധികം ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യയാണ്. 2021 നടക്കേണ്ടിയിരുന്ന ജനസംഖ്യാ കണക്കെടുപ്പ് COVID-19 മൂലം മുടങ്ങുകയും തുടർന്ന് നീണ്ടുപോവുകയുമായിരുന്നു. 2025 June 16 കേന്ദ്രം സെൻസസ് വിജ്ഞാപനം പുറത്തിറക്കിയതോടെ സെൻസസ് 2027 ഔദ്യോഗിക തുടക്കമായി. സെൻസസ് നടപടികൾ പൂർത്തിയാക്കാൻ 3 വർഷമെങ്കിലും വേണ്ടിവരും. 2027 March 1 ജനസംഖ്യയാണ് ഈ സെൻസസിലൂടെ പ്രഖ്യാപിക്കുന്നത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ജാതി സെൻസസും ഇതോടൊപ്പം നടക്കും. 16-ാം സെൻസസിൽ ആളുകളുടെ ജാതി കൂടി രേഖപ്പെടുത്തുകയും അത് വിശകലനത്തിന് വിധേയമാക്കുകയും ചെയ്യുന്നു. ബ്രിട്ടീഷ് ഭരണത്തിൽ 1931 രാജ്യത്ത് അവസാനമായി ജാതി സെൻസസ് നടന്നത്. ഇന്ത്യയിലെ പിന്നോക്ക വിഭാഗങ്ങളുടെ അവസ്ഥയും പ്രാതിനിധ്യവും വിലയിരുത്താൻ 1953 കേന്ദ്ര സർക്കാർ നിയമിച്ച കാക്ക കലേർക്കർ കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടിൽ 1961 മുതൽ ജാതി സെൻസസ് നടത്തണമെന്ന് ശുപാർശ ചെയ്തിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി ജാതി സെൻസസ് നടത്തിയ സംസ്ഥാനം ബീഹാറാണ്. 2023 January 7 ബീഹാറിൽ ജാതി സെൻസസിന് തുടക്കം കുറിച്ചത്. കേരളത്തിലെ സെൻസസിന്റെ ചരിത്രമെടുത്താൽ കേരള സംസ്ഥാന രൂപീകരണത്തിന് മുമ്പ് തിരുവിതാംകൂറിൽ 1836 and 1854 സെൻസസ് നടന്നു. കൊച്ചിയിൽ 1820, 1836, 1849, 1858 വർഷങ്ങളിൽ സെൻസസ് നടന്നിരുന്നു. 1875 സെൻസസ് ഈ 2 നാട്ടുരാജ്യങ്ങളിലും നടത്തി. അന്ന് മദ്രാസ് പ്രവിശ്യയുടെ ഭാഗമായിരുന്ന മലബാർ ജില്ലയിലും ദക്ഷിണ കാനറ ജില്ലയുടെ ഭാഗങ്ങളിലും 1822 and 1836 സെൻസസ് നടന്നു. കേരള സംസ്ഥാനത്തിന്റെ പരിധിയിൽ വരുന്ന പ്രദേശങ്ങളിലെ സെൻസസ് അഖിലേന്ത്യാ സെൻസസിനോടൊപ്പം നടത്താൻ തുടങ്ങിയത് 1881. കേരളം രൂപീകരിക്കപ്പെട്ട ശേഷം ആദ്യം സെൻസസ് നടന്നത് 1961. രജിസ്ട്രാർ ജനറൽ ആൻഡ് കമ്മീഷണർ ആണ് ഇന്ത്യയിൽ സെൻസസ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. പൂർണമായും ഡിജിറ്റൽ രീതിയിൽ നടപ്പാക്കുന്ന ഇത്തവണത്തെ സെൻസസ് ഘട്ടങ്ങളിലായാണ് പൂർത്തീകരിക്കുന്നത്. ആദ്യ ഡിജിറ്റൽ സെൻസസിന്റെ ഭാഗമായി സ്വന്തമായി വിവരങ്ങൾ ഓൺലൈനായി രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൗകര്യം 16-ാം സെൻസസിന്റെ പ്രത്യേകതയാണ്. വിവരങ്ങൾ കുടുംബങ്ങൾ സ്വന്തമായി നേരിട്ട് ഓൺലൈനിൽ രേഖപ്പെടുത്തുന്ന നടപടിയാണ് സെൽഫ് എന്യൂമറേഷൻ. കേരളത്തിൽ സെൽഫ് എന്യൂമറേഷൻ 2026 June 30 അവസാനിച്ചു. 2 ഘട്ടങ്ങളിലായുള്ള സെൻസസ് നടപടിക്രമത്തിൽ 1-ാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസുമാണ് നടത്തുക. 2-ാം ഘട്ടത്തിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ്. കേരളത്തിൽ 2026 July 1 30 വരെയാണ് 1-ാം ഘട്ടം. 2027 February-ലും March-ലുമായി നടക്കുന്ന ജനസംഖ്യാ കണക്കെടുപ്പാണ് 2-ാം ഘട്ടം. 2027 സെൻസസിന് 11,718 crore ചിലവ് കണക്കാക്കിയിരിക്കുന്നത്. 30 ലക്ഷത്തിലേറെ ഉദ്യോഗസ്ഥരെയാണ് രാജ്യത്താകമാനം നിയോഗിച്ചിരിക്കുന്നത്. കേരളത്തിൽ ഉദ്യോഗസ്ഥരുടെ എണ്ണം 70,000 പഴയതുപോലെ പേപ്പറും പേനയുമായല്ല ഇത്തവണ കൈകളിൽ സ്മാർട്ട് ഫോണും ടാബ്ലറ്റുമൊക്കെയായാണ് എന്യൂമറേറ്റർമാർ വീടുകളിലേക്ക് എത്തുക. ഉദ്യോഗസ്ഥർ വീടുകളിലെത്തിയുള്ള വിവരശേഖരണത്തിന് പ്രത്യേക മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതിനാൽ ഇത്തവണത്തെ സെൻസസ് നടപടികളെല്ലാം പൂർണമായും കടലാസുരഹിതമാണ്. വിവിധ തലങ്ങളിലെ ഏകോപനത്തിന് സെൻസസ് മാനേജ്മെന്റ് ആൻഡ് മോണിറ്ററിംഗ് സിസ്റ്റം എന്ന പോർട്ടൽ ആണ് ഉപയോഗിക്കുന്നത്. ഉദ്യോഗസ്ഥരുടെ പരിശീലനം മുതൽ സെൻസസ് പ്രവർത്തനങ്ങളുടെ ഓരോ ഘട്ടവും പൂർത്തീകരിക്കുന്നത് ഈ പോർട്ടലിലൂടെ ആയിരിക്കും. രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ സെൻസസ് ആയതിനാൽ ഇക്കുറി സെൻസസ് വിവരങ്ങൾ വേഗം ലഭ്യമാകും. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയുള്ള കണക്കെടുപ്പ് സെൻട്രൽ സെർവറിലേക്ക് ഡിജിറ്റലായി കൈമാറാൻ കഴിയും. സെൻസസിന്റെ ഭാഗമായി നൽകുന്ന വിവരങ്ങൾ സുരക്ഷിത സെർവറുകളിൽ എൻക്രിപ്റ്റഡ് ഫോർമാറ്റിൽ സൂക്ഷിക്കും. ഓരോ വ്യക്തിയും ഓരോ വീടും ഓരോ വിവരങ്ങളും നമ്മുടെ രാജ്യത്തിന്റെ ഭാവി ആസൂത്രണത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് സെൻസസിൽ കൃത്യമായ വിവരങ്ങൾ നൽകുകയും ഉത്തരവാദിത്തത്തോടെ പങ്കാളികളാവുകയും ചെയ്യാം. ഒരു മികച്ച നാളെയിലേക്കുള്ള യാത്രയിൽ നമ്മുടെ ചെറിയ സഹകരണവും വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കട്ടെ. അറിയാം അറിവ് നേടാമിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. എന്നെ കേട്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നന്ദി. അടുത്തയാഴ്ച കൂടുതൽ അറിവുകളുമായി ഞാൻ തിരിച്ചെത്താം. സൈനിങ് ഓഫ്, പ്രീത സുഗതൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: You're listening an entertainment world. Radio Santhanam 90.4 FM.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

അഭിനയിക്കാൻ താല്പര്യമുള്ള യുവതികൾക്ക് സുവർണ അവസരം. 2022 കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ കുട്ടികളുടെ ചലച്ചിത്രമായ 5 സീറ്റ്സ് എന്ന സിനിമയുടെ പ്രവർത്തകർ പുതിയൊരു സിനിമാ സംരംഭവുമായി ഉടൻ എത്തുന്നു. ഈ ചിത്രത്തിലേക്ക് 25 മുതൽ 40 വയസ്സുവരെയുള്ള യുവതികളെ ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ 1 മിനിറ്റിൽ കവിയാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു പുതിയ ഫോട്ടോ എന്നിവ 9495245394 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 9495245394. നിങ്ങളുടെ കഴിവുകൾ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനുള്ള മികച്ച അവസരമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്.

0: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
2: സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളൈ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൗകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൗകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st സ്ഥാനം കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാമ്പസ് സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നുവരുന്നു. ബസ് ട്രെയിൻ കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയുടെ കൂടെയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ, SSLC പാസായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212212 അല്ലെങ്കിൽ 9400023273.

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: ദേ ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
1: ഫ്രഷോ?
0: ആ ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
1: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
2: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ. 999
3: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

മധുരം സംസ്കൃതം, അറിയാം ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം.

0: സംഗീതം അവതരണം ശ്രീ സോമയാജി.
1: With rhythm of success. Your dream, your moment. Your station, Radio Santhunam 90.4 FM. Stay tuned.
2: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
3: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും?
2: ലോട്ടറി ഒന്നും അല്ല,
3: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
2: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
2: 9446340979.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
4: Really, we can grow together.

0: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാമല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരം ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
5: വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം, എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ.
6: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
7: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
8: റേഡിയോ സാന്ത്വനം.

0: ഇനി കേൾക്കാം നാടകവും നാടക വിശേഷങ്ങളുമായി തിരശീല. ആശയം ആവിഷ്കാരം കാവ്യ. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM തിരശീലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാടകവും നാടക വിശേഷങ്ങളുമൊക്കെയാണ് തിരശീലയിലൂടെ നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കാറുള്ളത്.
2: ജീവിത വഴികളിൽ പല അവസ്ഥാന്തരങ്ങളിൽ ഓർമ്മകളുടെയും ജീവിതത്തിൻ്റെയും നൂലിഴകളിൽ ഇടറിപ്പോയ തുരുമ്പെടുക്കാൻ തുടങ്ങുന്ന കാഴ്ചകൾ, മാനസിക വിഭ്രാന്തി എന്ന പേരിൽ ചങ്ങലക്കിടുന്ന ജീവിതങ്ങൾ, തിരശീല കടന്നുപോകുന്നത് അത്തരമൊരു കഥയിലൂടെയാണ്. പെയ്തൊഴിയാതെ
3: May I come in, doctor?
4: Yes, please.
3: Good morning, doctor.
4: Good morning. So, you are the new appointment? ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഗവൺമെന്റ് ജോലി കിട്ടിയിട്ടും വിപിൻ എന്തുകൊണ്ടാണ് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ താല്പര്യത്തോടെ ജോലിക്ക് വന്നത്?
3: അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല ഡോക്ടർ.
4: ഉണ്ടല്ലോ, ഒന്നുമില്ലെങ്കിലും തന്നെക്കാൾ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടറല്ലേ ഞാൻ. ഒരാളുടെ മൈൻഡ് അറിയാൻ അയാളുടെ കണ്ണിലോട്ടൊന്ന് നോക്കിയാൽ മതി. എന്തായാലും താൻ അതൊരിക്കൽ എന്നോട് പറയും, ഇല്ലെങ്കിൽ ഞാനത് കണ്ടുപിടിക്കും. വിപിനിപ്പോൾ ഒരു കാര്യം ചെയ്, ഹോസ്പിറ്റലൊക്കെ ചുറ്റി നടന്നെന്ന് കാണു. ഡ്യൂട്ടി നമുക്ക് പിന്നീട് അലൗട്ട് ചെയ്യാം.

0: ഡോക്ടർ ഡോക്ടർ വിപിൻ, ഇതാണ് ബാസിയേട്ടൻ. ഇവിടുത്തെ ഓളിനോളാണ് ബാസിയേട്ട. ഇത് നമ്മുടെ പുതിയ ഡോക്ടറാണ് മിസ്റ്റർ വിപിൻ. ഡോക്ടർക്ക് ഈ ഹോസ്പിറ്റൽ മുഴുവൻ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം.
1: ആ വാകുഞ്ഞേ, സോറി സാറ് വരൂ, ഇവിടെ വല്ല ഞാൻ പരിചയപ്പെടുത്തി തരാം. നിലതെറ്റിയ ഒരുപാട് മനസ്സിലുണ്ട് സാറേ ഇവിടെ. ആർക്കും പക്ഷേ ശ്വാസം മുട്ടില്ല, പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ആ നോക്ക് സാറേ, ഇവിടെയാണ് ഹോസ്പിറ്റൽ ഗാർഡൻ. ഇരിക്കാൻ സീറ്റൊക്കെ ഉണ്ട്, കണ്ടോ ആളുകൾ ഇരിക്കുന്നത്. രോഗികളാണെന്ന് ഒറ്റനോട്ടത്തിൽ പറയൂ.
2: അത് ശരിയാ ബാസേട്ടാ, ഇവിടെയൊക്കെ എത്ര ഭംഗിയുള്ളതാ.
1: ആ ഇടയ്ക്കിടയ്ക്ക് വയലൻ്റ് ആകുന്ന സ്ത്രീകളാണ് സാറേ ഇവിടെ ഉള്ളത്. പുരുഷന്മാരുടെ ബ്ലോക്ക് അപ്പുറത്തെ ബിൽഡിങ്ങിലാണ്. ആ ദാ ഈ സെല്ലില്ലേ, ഒന്നാമത്തെ സെല്ല്, ഇവിടെ ഉള്ളത് പ്രീതയാണ്. 7-8 മാസമായി വന്നിട്ട്. കൊലപാതക കേസിൽ പ്രതിയായിരുന്നു സാറേ. ശിക്ഷാകാലാവധിയെല്ലാം കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് കുടുംബക്കാർ ഇവിടെ കൊണ്ടുവന്നു.
2: ആരെയാ കൊന്നത്?
1: ഭർത്താവിനെ.
2: എന്തിനാണ് അവരങ്ങനെ ചെയ്തത്?
1: അവരെവിടൊക്കെയോ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു. ഒരു ദിവസം ജോലി കഴിഞ്ഞ് വന്നപ്പോൾ സ്വന്തം മകളാണെന്ന് പോലും നോക്കാതെ പിച്ചി ചീന്തിയ അവളുടെ മകളും അവളുടെ മകളുടെ ജീവനും ശരീരവും, അടുത്ത് നിൽക്കുന്ന ഭർത്താവും എങ്ങനെ നിയന്ത്രണം തെറ്റാതിരിക്കും സാറേ. കൈ കിട്ടിയ വെട്ടുകത്തി കൊണ്ട് തലങ്ങും വലങ്ങും വെട്ടി വെട്ടി നുറുക്കി പോലീസ് ജയിലിലേക്ക് കൊണ്ടുപോയതാ. സമനില തെറ്റിയെന്ന് മനസ്സിലായപ്പോ പിന്നെ ഇവിടെ കൊണ്ടുവന്നു.
2: ഓ ഗോഡ്, വിശ്വസിക്കാൻ കൂടി വയ്യ. സത്യത്തിൽ ഇവിടുത്തെ ഓരോ പേഷ്യൻസിന് ഇതുപോലത്തെ കഥകൾ ഉണ്ടാവില്ലേ വാസിയേട്ടാ?
1: ആ പിന്നെ ഈ സെല്ലിലെ മാലതിയെ നോക്കി, പ്രായം 60 കഴിഞ്ഞു. വളരെ നേരത്തെ ഈ വിവാഹമൊക്കെ കഴിഞ്ഞെങ്കിലും കുട്ടികളുണ്ടായില്ല. അങ്ങനെ ചികിത്സയും വഴിപാടും ഒക്കെ ആയിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. ഡോക്ടർമാർ വരെ ഒടുവിൽ കുട്ടികൾ ഉണ്ടാവില്ല എന്ന് ഉറപ്പ് പറഞ്ഞു.
2: എന്നിട്ട്?
1: ആ എന്നിട്ടെന്താ, 60-ാമത്തെ വയസ്സിൽ അവർ ഗർഭിണിയായി.
2: അതൊരു സന്തോഷ വാർത്തയല്ലേ ബാസിയേട്ടാ, പിന്നെങ്ങനെ അവരിവിടെ എത്തി?
1: എല്ലാവർക്കും അത്ഭുതമായിരുന്നു. വർഷങ്ങളായിട്ട് നേർച്ചയും വഴിപാടും ഒക്കെ ആയിരുന്നല്ലോ. ദൈവം പിന്നെ എങ്ങനെ അവരുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കുന്നത് അല്ലേ?
2: എന്ത് സംഭവിച്ചെന്ന് പറ ബാസിയേട്ടാ.
1: കുഞ്ഞു ജനിച്ചു, മാലതയും ഭർത്താവും സന്തോഷത്തോടെ ജീവിച്ചു. പക്ഷേ കുഞ്ഞിന് 3 വയസ്സായപ്പോൾ ഒരു ദിവസം അവർ വീട്ടിലെന്തോ ജോലി ചെയ്യുന്ന സമയത്ത് അവരുടെ ശ്രദ്ധയൊന്ന് തെറ്റിയപ്പോൾ ആ കുഞ്ഞ് വെള്ളം നിറച്ച ബക്കറ്റിൽ വീണ് മരിച്ചു. പിന്നത്തെ കാര്യം പറയാനുണ്ടോ?

0: മാനസിക നിലവേക്ക് അങ്ങനെ ഇവിടെ എത്തി.
1: കഷ്ടം തന്നെ അവരുടെ കാര്യം. എനിക്ക് കേട്ടിട്ട് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല.
2: സാറേ, എന്റെ മോളെ കണ്ടോ? മോളെ, മോളെ, അയ്യോ, അയ്യോ, എന്റെ കുഞ്ഞ്.
1: അടുത്ത സെല്ലാരാ?
0: അതുപോലെ ഒരുപാട് കഥകളുണ്ട് സാറേ. ഇത് സാവിത്രിയാണ്. കടവും കടക്കണിയും പ്രശ്നങ്ങളും ഒക്കെ നിറഞ്ഞ ജീവിതത്തിലായിരുന്നു അവര്. തൊട്ടതെല്ലാം പ്രശ്നങ്ങൾ. അങ്ങനെ എല്ലാം വെറുത്ത് മടുത്ത് ജീവിക്കുമ്പോഴാണ് അവർക്ക് ലോട്ടറി അടിക്കുന്നത്. ജപ്തിയുടെ പക്കലിരുന്നതാ പെട്ടെന്നുള്ള സന്തോഷം, പക്ഷേ ഭ്രാന്തിൻ്റെ രൂപത്തിലാ അവരെ ബാധിച്ചത്.
3: എന്നെ കൊണ്ടുപോകാൻ ആരേലും വന്നോ? മോനെ, എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല.
1: അടുത്ത സെല്ലിലോ. അവിടുത്തെ കഥ എന്താ?
0: എന്റെ സാറേ, അതാ മീനാക്ഷി. നല്ല മിടുക്കി കുട്ടിയായിരുന്നു. പഠിച്ച് ജോലിയൊക്കെ വാങ്ങി വിവാഹം കഴിച്ചാൽ മതിയെന്നൊക്കെ വാശിയായിരുന്നു. അതുപോലെ തന്നെ അവൾ നന്നായിട്ട് പഠിച്ചു, ജോലി നേടി. വീട്ടുകാർ കൊണ്ടുവന്ന ആലോചനയ്ക്ക് സമ്മതവും മൂളി. പക്ഷേ വിവാഹ ദിവസം കഴിഞ്ഞ് അവൾ അയാൾക്കൊപ്പം മണിയറിയ കയറിയപ്പോൾ ഭർത്താവിൻ്റെ കൂട്ടുകാരൻ. പണത്തിന് വേണ്ടി ഭർത്താവ് പലരെയും വിളിച്ചു വരുത്തി. അങ്ങനെ ശരീരവും പിന്നെ മനസ്സും അവൾക്ക് നഷ്ടമായി.
1: പലരുടെയും ഭാവി നഷ്ടമായത് ഇങ്ങനെയൊക്കെയാണ് അല്ലേ ബാസിട്ട? എല്ലാം കേട്ട കഥകളൊക്കെ തന്നെയാണ്. പക്ഷേ അനുഭവമായി ആൾക്കാർ മുമ്പിൽ നിൽക്കുമ്പോൾ ഓ, വല്ലാത്തൊരവസ്ഥ തന്നെ.
0: ആ, നമ്മൾ മനുഷ്യരുടെ മനസ്സ് എത്ര ലോലമാണ്. ഇവിടെ വന്നാൽ അതൊക്കെ മനസ്സിലാകും.
1: സന്തോഷമായാലും സങ്കടമായാലും ഒരു നിമിഷം മതി മനസ്സിൻ്റെ താളം തെറ്റാൻ. അത്ര ലോലമാണ്.
0: സാറി പറഞ്ഞത് ശരിയാ.
1: എന്നെ സാറേന്ന് വിളിക്കണ്ട, കുഞ്ഞേന്ന് തന്നെ വിളിച്ചോ ബാസിയേട്ട. ഒരു പ്രശ്നവുമില്ല. ബാസിയേട്ടൻ എത്ര വർഷം ഇവിടെ വന്നിട്ട്?
0: ആ, 20 വർഷമെങ്കിലും ആയി കാണും കുഞ്ഞേ. ആയി കാണുമെന്നല്ല, 20 ആയി.
1: ആ, ഇവിടുത്തെ സീനിയറാണല്ലേ. നല്ല എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. ഇനി നമുക്ക് ആ വാർഡ് ഒന്ന് പോയി കണ്ടാലോ. എനിക്ക് അവിടെ ഉള്ളവരെയും കാണാമല്ലോ.
0: ആ, അതിനെന്താ കുഞ്ഞേ? ദാ, നമ്മൾ അങ്ങോട്ട് നടക്കുകയില്ലേ. മുകളിലത്തെ നിലയാണ് വാർഡ്. ഓരോ വാർഡിലും 10-20 കട്ടിലുണ്ട്. ഏകദേശം 10-15 കട്ടിലിൽ രോഗികളും ഉണ്ട്. അവരെ നോക്കാനായിട്ട് 4-5 നേഴ്സുമാരും ഉണ്ട്.
1: ബാസിയേട്ടാ, ഞാൻ നേരത്തെ വർക്ക് ചെയ്ത് ചെറിയൊരു ഹോസ്പിറ്റലായിരുന്നു. ഇതിപ്പോ വലിയ ഹോസ്പിറ്റലാണല്ലോ, ഒരുപാട് പേഷ്യൻസും ഉണ്ട്. ഇവിടെ ആരൊക്കെയാ ഉള്ളത് ബാസിയേട്ടാ?
0: ഇവിടെയുള്ളത്, ആ ദാ ഇതാ ജാനകിയമ്മ. ഇവിടെയുള്ളവരിൽ ഏറ്റവും പ്രായം കൂടിയത് ഇവരാണ്. 80 വയസ്സുണ്ട്.
1: എന്ത് പറ്റിയത് ഇവർക്ക്?
0: ഒരുപാട് സമ്പത്തുള്ള കുടുംബത്തിലെ ഗൃഹനാഥയായിരുന്നു. മക്കളെല്ലാം വലുതായി. സ്വത്തിനു വേണ്ടിയുള്ള തർക്കവും വഴക്കും ഒക്കെ പിന്നെ തുടങ്ങി. ഒടുവിൽ അമ്മയെ ഒഴിവാക്കാൻ മക്കളെല്ലാവരും കൂടെ ചേർന്ന് ഏതോ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഷോക്ക് അടുപ്പിച്ചു. പിന്നെ ഇങ്ങനായി.
1: ഇവിടെ ഇപ്പോ എത്ര കാലമായി?
0: കുറച്ച് വർഷമായി കുഞ്ഞേ. മക്കൾ കൃത്യമായിട്ട് എല്ലാ മാസവും പണം അയച്ചു തരും. ചികിത്സയൊക്കെ കൃത്യമാ. പക്ഷേ ഒരാളെങ്കിലും വന്ന് നോക്കാൻ കൂട്ടാക്കിയിട്ടില്ല ഇതുവരെ. എന്തൊക്കെ ഉണ്ടായാലെന്താ, സ്നേഹമുള്ള മക്കളോടൊപ്പം വയസ്സാം കാലത്ത് കഴിയാൻ പറ്റിയില്ലെങ്കിൽ? അവർക്കും പ്രായമാവുമെന്ന് അവർ ചിന്തിക്കുന്നില്ല.
1: അതെ, അങ്ങനെയുള്ള ഒരുപാട് മക്കളുണ്ട് വാസിയേട്ടാ.
0: ഇവിടെ എത്ര എത്ര ആളുകൾ ഇതുപോലെ. ഇനിയും പരിചയപ്പെടാൻ ആളുകളുണ്ട്. കുറച്ചു നേരം റെസ്റ്റ് എടുക്ക്, വന്നു കയറിയതല്ലേ ഉള്ളൂ. ഞാൻ എന്തെങ്കിലും കഴിക്കാൻ കൊണ്ടുവരാം. റൂമിൽ ചെന്ന് ഒന്ന് ഫ്രഷ് ആവ്.
1: ഫുഡ് പുറത്തു കൊണ്ടുവരുമല്ലേ?
0: അല്ല കുഞ്ഞേ, ഇവിടെ ഭക്ഷണം ഞാൻ തന്നെ പാകം ചെയ്യുന്നത്. രോഗികൾക്കും ഡോക്ടർമാർക്കും എല്ലാവർക്കും ഉള്ള ഭക്ഷണം വർഷങ്ങളായി ഞാൻ തന്നെ പാചകം ചെയ്യുന്നത്.
1: ആഹാ, അത് കൊള്ളാലോ. മോഹൻ സാറ് പറഞ്ഞ് ശരിയാണല്ലേ, ഓൾറൗണ്ടർ തന്നെ. ഒരു കണക്കിനത് നന്നായി. എല്ലാവർക്കും നല്ല സ്വാദുള്ള ഭക്ഷണം കഴിക്കാമല്ലോ.
0: ആ, ഇവിടെ എല്ലാവർക്കും എൻ്റെ പാചകം ഇഷ്ടമാണ് കുഞ്ഞേ. ഒരിക്കൽ മറ്റൊരു പാചകക്കാരനെ അപ്പോയിൻ്റ് ചെയ്താ, പക്ഷെ കറികളൊക്കെ മോശമാണെന്ന് എല്ലാവരും പറഞ്ഞു. അങ്ങനെ വീണ്ടും പാചകം എൻ്റെ കയ്യിൽ തന്നെ വന്നു.
1: അത് നന്നായി. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം ബാസിയേട്ടാ, ഒരു 10 മിനിറ്റ്.
0: ആ, 10 മിനിറ്റ് ആക്കണ്ട കുഞ്ഞേ. ഇന്നിപ്പോ ആദ്യത്തെ ദിവസമല്ലേ. കുഞ്ഞ് ആവശ്യത്തിന് റെസ്റ്റ് ഒക്കെ എടുത്ത് പതുക്കെ വന്നാ മതി.
1: ശരി ബാസിയേട്ടാ.
4: ഡോക്ടർ വിപിൻ.
1: ആ, ഞാൻ വെറുതെ ഓരോന്ന് ആലോചിച്ചിരുന്നു പോയതാ ഡോക്ടർ. സോറി ഡോക്ടർ.
5: ഞാൻ കരുതി ക്ഷീണം കൊണ്ടായിരിക്കുന്നു.
1: ഒരുപാട് നേരമാണ് ഡോക്ടർ വന്നിട്ട്.
5: ഏയ്, ഇപ്പൊ വന്നതേ ഉള്ളൂ. അല്ല, എന്ത് ചിന്തിക്കുകയായിരുന്നു? ഏതെങ്കിലും പെൺകുട്ടിയെ കുറിച്ചാണോ?
1: അത്
5: ഡോക്ടർ സിംഗിളാണെന്ന് ബയഡത്തെ കണ്ടു. വിവാഹാലോചന ഒക്കെ നടക്കുന്നുണ്ടോ? അതോ ഇനി വല്ല ലവറും?
1: അത്
5: ലവറുണ്ട്. കേൾക്കട്ടെ.
1: ലവറൊന്നുമില്ല ഡോക്ടറെ. പഠിക്കുന്ന കാലത്ത് എല്ലാവരും പോലും എനിക്കുണ്ടായിരുന്ന പ്രണയം. ആ, അതൊക്കെ ഒരു നഷ്ട സ്വപ്നം. അല്ല ഡോക്ടർ, എന്തേ വന്ന്? എനിത്തിങ് സീരിയസ്?
5: വാ, നമുക്ക് നടന്നുകൊണ്ട് സംസാരിക്കാം.
1: ഓക്കെ ഡോക്ടർ.
5: ഇവിടെയുള്ള ഓരോ പേഷ്യൻസിനും ഓരോ കഥകൾ പറയാനുണ്ട്. കുറച്ചൊക്കെ വിപിൻ അറിഞ്ഞിട്ടുണ്ടാവൂലേ? നൂറോളം പേഷ്യൻസ് ഇപ്പം നമ്മളുടെ ഹോസ്പിറ്റലിലുണ്ട്. ഇന്നലെ ഒരു പുതിയ പേഷ്യൻ്റ് വന്നു, ഹേമ. വളരെ കാലം അവർക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. അതിൻ്റെ വിഷമത്തിൽ ജീവിക്കുകയായിരുന്നു അവർ. ആളൊരു കലാകാരി കൂടിയാണ്.
1: അവർക്കെന്താ സംഭവിച്ചത്?
5: കാത്തിരുന്ന് കാത്തിരുന്ന് അവർക്കൊരു കുഞ്ഞുണ്ടായി. നിർഭാഗ്യവശാൽ ഹേമ പുറത്തുപോയ സമയത്ത് കുഞ്ഞ് സ്വിച്ചിലോ മറ്റോ അമർത്തി ഷോക്കേറ്റ് മരിച്ചു. വീട്ടിൽ വേലക്കാരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആറ്റുനോറ്റുണ്ടായ കുഞ്ഞല്ലേ, ആ നഷ്ടം ഹേമയുടെ സമനില തെറ്റിച്ചു.
1: ഓ, വല്ലാത്തൊരവസ്ഥ തന്നെയല്ലേ ഡോക്ടർ. ചില നേരത്ത് നമ്മൾ ഡോക്ടർമാരും സാധാരണക്കാരെ പോലെ തന്നെയാവും ചിന്തിച്ചു പോവുക. അപ്പോൾ മനസ്സിൻ്റെ ശക്തി ക്ഷയിച്ചതുപോലെ തോന്നും.
5: വരൂ, നമുക്ക് മുകളിലേക്ക് പോവാം. അവിടെയുള്ള പേഷ്യൻസിനെ പരിചയപ്പെട്ടില്ലല്ലോ.
1: ഇല്ല.
5: ഈ ഇരിക്കുന്നവരെല്ലാം വളരെ കാലം മുമ്പ് വന്നവരാ. പലരുടെയും വീട്ടിൽ നിന്ന് ആരും തിരിഞ്ഞു പോലും നോക്കാറില്ല. ഒരു നിമിഷം മതി മനസ്സിൻ്റെ താളം തെറ്റാനെന്ന് ആരും ചിന്തിക്കുന്നതേയില്ല.
1: ഡോക്ടർ, അങ്ങേയറ്റത്തെ കട്ടിലിൽ മോൻ കുഞ്ഞിച്ചിരിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ടല്ലോ, ഞാൻ വന്നപ്പോഴേ ശ്രദ്ധിക്കുന്നത്. ആരാത്?
5: ശ്രദ്ധിച്ചില്ലേ, അതാണ് ഗായത്രി.
1: ഗായത്രിയോ? എല്ലാവരും കളിച്ചിരിച്ച് ഒരുപാട് സംസാരിക്കുമ്പോൾ ആ കുട്ടി മാത്രം മുഖം മറച്ചിരിക്കുന്നു. കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു ഡിപ്രഷൻ ഫീൽ ചെയ്യുന്നുണ്ട്.
5: ഡോക്ടർ വിപിന് ഗായത്രിയെ പരിചയമുണ്ടോ? വരൂ, നമുക്ക് അവളെ കാണാം.
1: ഗായത്രി? അതെ, ഗായത്രി തന്നെ. ഡാ, ഇത് ഞാനാ വിപിൻ. ഒന്ന് നോക്കി, ഒന്ന് നോക്ക് ഗായത്രി, ഞാനാണ്.
5: നിങ്ങൾ പരിചയക്കാരാണല്ലേ?
1: അതെ, ഞാൻ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചതല്ല ഡോക്ടർ. ഗായത്രി ഞാൻ ഒരുമിച്ച് പഠിച്ചവരാണ്. ഒരേ മനസ്സാണെന്ന് പറയാറില്ലേ, അതുപോലെയായിരുന്നു ഞങ്ങൾ. അത്ര സ്നേഹത്തോടെ എന്നെ മനസ്സിലാക്കി വേറെ ആരുമില്ല. സൗഹൃദം എന്നും എൻ്റെ മനസ്സിൽ പ്രണയമായി. പക്ഷേ അവൾക്ക് എന്നോട് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അവളോട് എൻ്റെ പ്രണയത്തെക്കുറിച്ച് പറഞ്ഞില്ല.
5: എന്നിട്ട് എന്ത് സംഭവിച്ചു?
1: ഞാനെന്നാ ക്ലാസ്സിൽ കയറട്ടെ.
6: വൈകിട്ട് എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യണേ. പിന്നെ അമ്മ നിന്നെ തിരക്കിയിരുന്നു.
1: ആ ശരി.
6: അയ്യോ, ഞാനൊരു കാര്യം പറയാൻ മറന്നു, നീ ഇങ്ങൊന്ന് വന്നേ.
1: എന്താടി ഈ അടിക്ക് ഞാൻ പകരം തരുന്നുണ്ട് കേട്ടോ.
6: ഓ പിന്നെ.
5: നിങ്ങൾ അത്ര നല്ല സുഹൃത്തുക്കളായിരുന്നല്ലേ, അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനു കൊതിക്കണം? എന്നെ പോലെ ഒരു അൺലക്കി മാൻ വേറെ ഉണ്ടാവില്ല. സ്നേഹിച്ച പെണ്ണിനെ വിവാഹം കഴിച്ചിട്ടും
1: ഡോക്ടർ എന്താ നിർത്തിയത്?
5: കോളേജ് പഠിക്കുമ്പോൾ ഞങ്ങൾ ഇതുപോലെ തിക് ഫ്രണ്ടായിരുന്നു. പതിയെ പതിയെ അത് പ്രണയമായി മാറി. വിവാഹം കഴിച്ചു. പക്ഷേ പ്രേമിച്ച് നടന്ന കാലം പോലെയല്ല കല്യാണത്തിന് ശേഷം. അവളെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ല. ജോലി തിരക്ക് തന്നെ കാരണം. അവളെ ഒരുപാട് അവോയ്ഡ് ചെയ്തു. പലപ്പോഴും അവളെന്നോട് പരാതി പറഞ്ഞു. അതൊക്കെ ഞാൻ കേട്ടതുപോലുമില്ല. എന്നെ കാത്തിരുന്നും എൻ്റെ സ്നേഹത്തിനായി കൊതിച്ചും അവൾ ദിവസങ്ങൾ കഴിച്ചുകൂട്ടി. ഒരു ദിവസം മനസ്സ് കൈവിട്ട സമയത്ത് അവൾ ജീവിതം അവസാനിപ്പിച്ചു.
1: എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിഞ്ഞൂടോ ഡോക്ടർ. എന്നാലും ഇനി വിഷമിച്ചിട്ട് എന്താ കാര്യം?
5: ഇപ്പോഴാണ് വിഷമം വിപിൻ. ഇനി ജീവിതകാലം മുഴുവൻ നീറി നീറി ഞാനിങ്ങനെ ജീവിക്കും. അവളെ ഒന്ന് സ്നേഹിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല.

0: പറയൂ, എന്നിട്ട് എന്താണ് സംഭവിച്ചത്? നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിഞ്ഞാൽ ഒരുപക്ഷെ ഗായത്രി രക്ഷിക്കാൻ കഴിഞ്ഞേക്കും. അവളുടെ മനസ്സ് നമുക്ക് തിരിച്ചു പിടിക്കണ്ടേ?
1: അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല ഡോക്ടർ. അല്ല, അങ്ങനെ പ്രത്യേകത ഉള്ളതൊന്നും ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. ലാസ്റ്റ് ഇയർ ഒക്കെ ആയപ്പോൾ അവൾക്ക് വിവാഹലോചനകൾ ഒരുപാട് തുടങ്ങിയിരുന്നു. പിന്നെ പിന്നെ ഫ്രണ്ട്ഷിപ്പൊക്കെ കുറഞ്ഞു അകന്നു. എൻ്റെ പ്രണയം അവൾ തിരിച്ചറിഞ്ഞതുമില്ല, എനിക്ക് പറയാൻ കഴിഞ്ഞതുമില്ല.
0: കോളേജ് ലൈഫിന് ശേഷം നിങ്ങൾ പരസ്പരം കണ്ടില്ലേ?
1: ഒരിക്കൽ കണ്ടിരുന്നു, കല്യാണമൊക്കെ ഉറപ്പിച്ച് വരണമെന്ന് പറഞ്ഞിരുന്നു. പഴയ പോലെ സ്നേഹമൊന്നും ഇല്ലല്ലോ. വിളിച്ചാൽ ഫോൺ എടുക്കില്ല, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. ഞാനൊന്നും കേട്ടില്ല.
0: കഷ്ടമായിപ്പോയി. വിവാഹത്തിന് ഡോക്ടർ പോയി കാണില്ലല്ലേ? അപ്പോൾ അത് കഴിഞ്ഞുള്ള ജീവിതം എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കണം.
1: വീട്ടുകാരും ഇതുവരെ ഡോക്ടറെ അടുത്തൊന്നും സംസാരിച്ചിട്ടില്ലേ? എന്താ പ്രശ്നമെന്ന് അവർക്കെങ്കിലും അറിയാമായിരിക്കുമല്ലോ.
0: അതാണ് ഡോക്ടർ മറ്റൊരു പ്രശ്നം. ഗായത്രിയെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിൻ്റെ തലേന്ന് അവളുടെ അമ്മ മരിച്ചു. മറ്റാരും ഇല്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. തൊട്ടടുത്തുള്ള ഒരു അയൽവാസിയാണ് അവളെ ഇവിടെ എത്തിച്ചത്.
1: അവരിൽ നിന്നൊന്നും ഡീറ്റെയിൽസ് കളക്ട് ചെയ്തില്ലേ?
0: ഭർത്താവ് അത്ര സ്നേഹമുള്ളവനായിരുന്നില്ല. വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിരുന്നു. എല്ലാവരും കുറ്റപ്പെടുത്തി, അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ അതിനൊന്നും ഒരു വ്യക്തത ഇല്ലാത്തതുപോലെ തോന്നി. ഗായത്രി വന്നിട്ടിപ്പോൾ ഒരു 3 മാസമായി കാണും. ഇതുവരെ ആരോടും ഒന്നും സംസാരിച്ചിട്ടില്ല. പലതരത്തിൽ നമ്മൾ ശ്രമിച്ചു. ഡോക്ടർ വിപിന് അതിന് കഴിയും, എനിക്കുറപ്പുണ്ട്.
1: തീർച്ചയായും ഞാനത് ചെയ്യും ഡോക്ടർ. എൻ്റെ ഗായത്രിയെ പഴയപടിയാക്കാൻ ഞാൻ എന്നെ കൊണ്ടാവുന്നതെല്ലാം ചെയ്യും. ഞാൻ എന്തായാലും കൂടെ പഠിച്ചവരെല്ലാം ഒന്ന് വിളിക്കട്ടെ.
0: ഓക്കെ.
2: ജിത്തുട്ടാ, എനിക്ക് ക്ലാസ് തുടങ്ങാറായി, കുഞ്ഞിനെ ഒന്ന് നോക്കിയേക്കണേ.
3: എനിക്കുള്ള ചായ എടുത്തു വെച്ചിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി. ജോലിയൊക്കെ ചെയ്തിട്ടാ മറ്റുള്ള പെണ്ണുങ്ങളൊക്കെ ക്ലാസ്സിനും ജോലിക്കൊക്കെ പോകുന്നത്.
4: അത് ശരിയാ, എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായി. ഷർട്ടൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടല്ലോ, ചോറെടുത്ത് വെച്ചിട്ടില്ലേ?
2: എല്ലാം റെഡി ആയിട്ടുണ്ട് ഏട്ടാ, അതുകൊണ്ട് തന്നെയാ ഇത്രയും ലേറ്റ് ആയത്. ഈ ഓൺലൈൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടെങ്കിലും ഒരു ജോലി ശരിയാകുമെന്ന് കരുതിയേട്ടാ. അങ്ങനെയെങ്കിലും കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങൾ കുറയില്ലേ?
3: പിന്നെ അവള് ജോലിക്ക് പോയിട്ട് കടവും തീർത്ത് പുതിയ വീടും വെക്കും. ഒന്നുമില്ലാത്ത വീട്ടിൽ നിന്ന് കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞപ്പോ അവന് അവളെ തന്നെ മതിയെന്നായിരുന്നു.
2: എന്നും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 4-5 വർഷമായിട്ട് ഞാൻ ഇത് തന്നെയാ കേൾക്കുന്നത്. കേട്ട് കേട്ട് മടുത്തു.
4: നീ അധികം സംസാരിക്കണ്ട, പോയി ക്ലാസ് അറ്റൻഡ് ചെയ്.
2: അമ്മേ, എന്റെ കുഞ്ഞിനെ ഒന്ന് നോക്കണേ. അവൾ മുറിയിൽ ഒറ്റയ്ക്കിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുക. 2 മണിക്കൂറല്ലേ ഉള്ളൂ ക്ലാസ്, ഒന്ന് നോക്കിയേക്കണേ.
3: കൊച്ചിനെ നോക്കാതെ അവള് ക്ലാസ്സിൽ പഠിക്കാൻ പോയേക്കുന്നു.
2: ഞാൻ പറഞ്ഞിട്ടല്ലേ അമ്മേ പോയത്. എന്താ എന്താ എന്റെ കുഞ്ഞിനെ പറ്റിയത്? എന്താ അമ്മേ നിർത്താതെ കരയുന്നത്?
5: എന്താ എന്താ അവിടെ ഒരു നിലവിളയും ബഹളവും?
6: 3-ാം തവണ ജിതേഷില്ലേ, അവന്റെ കുഞ്ഞ് ബാൽക്കണിയിൽ നിന്ന് താഴെ വീണു.
7: ഇതൊക്കെ സംഭവിച്ചില്ലെങ്കിലേ ഉള്ളൂ, വീട്ടിൽ 2 പെണ്ണുങ്ങളില്ലേ?
8: അതൊക്കെ എന്റെ ചെയ്ത. ഏത് നേരം നോക്കിയാലും കുഞ്ഞിന്റെ കൂടെയാ. എന്റെ കാര്യം നോക്കാൻ പോലും അവൾക്ക് ചിലപ്പോ സമയം കിട്ടാറില്ല. അല്ല, എനിക്ക് പരാതിയായിരുന്നു, പക്ഷെ ഇപ്പോ കാര്യം മനസ്സിലായി.
9: ഈ ഗായത്രി ഒരു തന്റെടിയാട്ടോ, അവൾ എന്ത് ചെയ്തോണ്ടിരിക്കുവായിരുന്നോ അവൾ? ഈ പ്രായമായ അമ്മയ്ക്ക് കൊച്ചിനെ നോക്കാനൊക്കെ പറ്റുമോ?
8: അവളേതോ ജോലിക്കായിട്ട് എന്തോ ഓൺലൈൻ ക്ലാസ് ചെയ്യുന്നുണ്ട്. വീട്ടുകാരി നോക്കാതെ ഇവളൊക്കെ എന്ത് പഠിച്ചിട്ടെന്താ?
2: അവളെ നൊന്തു പ്രസവിച്ചത് ഞാനാ. ഇത്രയും കാലം നോക്കിയത് ഞാൻ തന്നെയാണ്. ഒരു പ്രശ്നം വന്നാ സഹായിക്കാൻ കൂടി ആരെയും കാണാറില്ലല്ലോ. എന്നിട്ടിപ്പോ വന്നിക്കുന്നു കുറ്റം പറയാൻ. ദൈവമേ, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ഈശ്വര, എത്ര ദിവസമായി സഹിക്കാൻ വയ്യ എനിക്ക്.
0: ഡോക്ടർ വിപിൻ, ഹലോ. അപ്പോ അതാണ് ഗായത്രിയുടെ ജീവിതത്തിൽ സംഭവിച്ചത് അല്ലേ?
1: അതെ ഡോക്ടർ, എല്ലാവരുടെയും നിരന്തരമായ കുറ്റപ്പെടുത്തൽ സഹിക്കാൻ വയ്യാതെ അവൾക്ക്.
0: അല്ലെങ്കിലും സമൂഹം അങ്ങനെയാ. നല്ലത് കാണാൻ ഓടി വന്നില്ലെങ്കിലും ഒറ്റപ്പെടുത്താൻ മുൻപിലുണ്ടാവും.
1: പത്ത് മാസം വയറ്റിൽ ചുമന്ന് പ്രസവിച്ച് പറക്കം മുറ്റുന്നവരെ കുഞ്ഞുങ്ങളെ വളർത്താൻ ഒരു അമ്മ എത്രമാത്രം എഫോർട്ട് എടുക്കുന്നുവെന്ന് ആർക്കറിയാത്തത്? മനസ്സിനും ശരീരത്തിനും വരുന്ന മാറ്റങ്ങളെല്ലാം അംഗീകരിച്ച് തൻ്റെ കുഞ്ഞിന് വേണ്ടിയാണ് ഓരോ അമ്മയും ജീവിക്കുന്നത്. കുഞ്ഞിനു വേണ്ടി ചിലപ്പോൾ ഊണും ഉറക്കവും സുഖങ്ങളും മറന്ന് ജീവിച്ചാലും അവരുടെ കയ്യിൽ നിന്ന് ചെറിയൊരു പിഴ വന്നാൽ പോലും എല്ലാവരും അവരെ തന്നെ കുറ്റപ്പെടുത്തും.
0: കൂടെ ആളുണ്ട് എന്ന തോന്നലുണ്ടെങ്കിൽ, ഒരാളെങ്കിലും ആശ്വസിപ്പിക്കാനുണ്ടായിരുന്നെങ്കിൽ ഈ ഒരവസ്ഥ ഉണ്ടാവുമായിരുന്നില്ല.
1: മനുഷ്യർക്ക് കഴിയാത്തത് അതല്ലേ. നല്ല 10 കാര്യങ്ങൾ ചെയ്താലും 11-ാമത്തെ മിസ്റ്റേക്കിനായിരിക്കും കൂടുതൽ സ്ട്രെസ് ചെയ്യുന്നത്. ഗായത്രിക്ക് ഇങ്ങനെ ഒരു ഗതി വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. എൻ്റെ ഭാര്യയായിരുന്നെങ്കിൽ അവൾക്ക് ഈ ഗതി വരില്ലായിരുന്നു. ഒരിക്കലും അവളെ അവളല്ലാതാവാൻ ഞാൻ അനുവദിക്കില്ലായിരുന്നു.
0: ഡോക്ടർ വിപിൻ, നാം വിചാരിക്കുന്ന പോലെയല്ല ജീവിതം. ഓരോന്നും നേരത്തെ എഴുതപ്പെട്ട കഥകളാണ്.
1: ഇനി എങ്ങനെയെങ്കിലും ഗായത്രിയെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അവളില്ലാതെ അവളുടെ കുഞ്ഞ് എങ്ങനെയായിരിക്കും ആ വീട്ടിൽ?
0: അതെ, ആ കുഞ്ഞിന് അതിൻ്റെ അമ്മയെ തിരിച്ചു കൊടുക്കുക. ഡോക്ടർ എന്ന നിലയിൽ നമുക്ക് ചെയ്യേണ്ടത് അതാണ്.
1: അതെ, ഇനി അതാണ് നമ്മുടെ ലക്ഷ്യം.
0: ക്ഷമയോടെ പതിയെ ഗായത്രി നമുക്ക് തിരിച്ചു കൊണ്ടുവരാം.
1: ഞാൻ കൊണ്ടുവരും ആ പഴയ ഗായത്രിയെ. ഓർമ്മകളുടെയും ജീവിതത്തിൻ്റെയും നൂലഴികളിൽ ഇങ്ങനെ മനസ്സ് നഷ്ടപ്പെട്ടവരാണ് ഗായത്രിയും മറ്റുള്ള പലരും. അവരെയെല്ലാം എനിക്ക് നിറമുള്ള ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണം.
10: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നാടകം പെയ്തൊഴിയാതെ. ശബ്ദം നൽകിയവർ മോഹൻ, ശരവൺ, വിപിൻ, റയൻ ടൈറ്റസ്, ഭാസിയേട്ടൻ, അഭി, ഗായത്രി, ആതിര, അമ്മായി അമ്മ, കാവ്യ, ജിത്തു, അജിഷാജി. വോക്കൽ ബാക്കപ്പ് മേരിറാണി സി ജെ, കൃഷ്ണ ബി.

കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളൈ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 പതിറ്റാണ്ട് സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൌകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൌകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st സ്ഥാനം കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽ ശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാമ്പസ് സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നുവരുന്നു. ബസ് ട്രെയിൻ കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയുടെ കൂടെയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ

0: യൂണിവേഴ്സിറ്റി പാസ്സായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251222 അല്ലെങ്കിൽ 9400232793.
1: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
2: ഫ്രഷോ?
1: ആ ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്ക് എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ. ബിലോ 999
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: ഹേ ജെമിനൈ, എനിക്ക് നല്ല അവസരമുള്ള ഒരു കോഴ്സ് പഠിക്കണം, ഏതായിരിക്കും നല്ലത്?
5: നിങ്ങൾ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും.
4: ആണോ? അതിനുള്ള നല്ല കോളേജ് ഏതാണ്?
5: കേരളത്തിലെ മികച്ച കോളേജുകളിൽ ഒന്നാണ് MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
4: അവിടെ AI കോഴ്സുകൾ മാത്രമാണോ ഉള്ളത്?
5: അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി BTech കോഴ്സുകളും ലഭ്യമാണ്.
4: കോഴ്സ് കഴിഞ്ഞാലുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്?
5: ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സപ്പോർട്ട്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി, അഡ്വാൻസ്ഡ് ലാബ്സ്, മോഡേൺ ക്യാമ്പസ്. കരിയറിനെ ശക്തിപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും MES ൽ ലഭ്യമാണ്.
4: അപ്പൊ എന്റെ അടുത്ത ചുവട് വയ്പ് MES ലേക്ക് തന്നെ.
6: AI പോലും നിർദ്ദേശിക്കുന്ന ഭാവിയുടെ പഠന കേന്ദ്രം MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
7: MES എഞ്ചിനീയറിംഗ് കോളേജിൽ BTech MBA അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു.
6: നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം AI നൽകാം, പക്ഷേ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നത് MES ആണ്. 60 വർഷത്തെ വിദ്യാഭ്യാസ പാരമ്പര്യം, ഭാവിയിലേക്കുള്ള വിശ്വസനീയമായ ചുവടുവയ്പ്. കോൺടാക്ട്
7: 9447607603 9400078900 9447560336 MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും

0: ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ. ബിലോ 999
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388 1239 71, അല്ലെങ്കിൽ 8121212680.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ വാട്സ്ആപ്പ് നമ്പർ 8848558785.

ആധ്യാത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% ഡൗൺ പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ, എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
5: വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം, എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ.
6: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
7: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
8: ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹീന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30. ആശയം അവതരണം രജനി ഗിരി.
1: വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ. 999
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444888.

0: 4-0. Kinder Hospitals, Rendanguti. Let's celebrate pregnancy with Kinder Hospitals.
1: ലോട്ടറിയൊന്നുമല്ല പിന്നെ ചിട്ടിയാണ് അടിച്ചത്.
2: അമ്മാത് ഷിഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
2: അമ്മാത് ഷിഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷിഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ. ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ. സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2,000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
0: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേക്കാൻ.
2: അമ്മാത് ഷിഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
0: 9446340979.
2: അമ്മാത് ഷിഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
2: Really, we can grow together.
3: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ തൊക്കു രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഇൻ ഇസൈ. ആശയം അവതരണം ഉമാനന്ദിനി, ശിവപ്രകാശം, MK. സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 അലവരിശയിൽ ഒലിപരപ്പും ഇന്നിസൈ നികൾച്ചിയും കടൈസി പാടൽ. കാതലിന് തീവ്രതയും ഏകത്തെയും മിക ആഴമായി വെളിപ്പെടുത്തും പാടൽ ഇത്. ഉസിരേ പോകുതേ ഉസിരേ പോകുതേ ഒതട്ട നീ കൊഞ്ചം സുഴിക്കയിലേ. ഓ മാമൻ തവിക്കേൻ മണിപ്പിച്ച കേക്കേൻ മനസ്സ താടി എൻ മണിക്കുയിലേ. രാവണൻ എന്ന തിരപ്പടത്തിൽ കവിഞർ വൈരമുത്തുവിൻ വരികൾക്ക് A.R. ரகுமான் இசையில் கார்த்திக் மற்றும் A.R. ரகுமான் பாடிய மிக பிரபலமான பாடல் இது. தனக்கு உரிமையில்லாத ஒரு பெண்ணின் மீது காதல் கொள்ளும் ஒருவனின் இதய வலியையும் இப்பாடல் அற்புதமாக விவரிக்கிறது.

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നിസേ. ആശയം അവതരണം ഉമാനന്ദിനി, ശിവപ്രകാശം, MK. സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: സന്തോനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
2: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോണ്ടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2 കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
5: ഫ്രഷോ?
4: ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ, ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
5: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ. ഡിലോ 999.

0: കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
1: കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളൈ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൗകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൗകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st സ്ഥാനം കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽ ശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാമ്പസ് സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നുവരുന്നു. ബസ് ട്രെയിൻ കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയോട് കൂടിയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ SSLC പാസായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400023793.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോണ്ടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ, പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
4: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മെർച്ചന്റിൽ നിന്നാ. വിശേഷാവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മെർച്ചന്റിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
3: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
4: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763
5: ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ

0: കാണാവല്ലേ.
1: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
2: ജോളി സെയിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ? അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും?
4: ലോട്ടറി ഒന്നും അല്ല,
3: പിന്നെ
4: ചിട്ടിയാണ് അടിച്ചത്.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ ക്ലക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
4: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
4: 9446340979.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
2: Really, we can grow together.
5: കൃഷ്ണായനം, അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി 4 September ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യോത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം 6 September നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ എം ജി ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st ₹25,000, 2nd ₹5,000, 3rd 3,000, 4th 2,000, 5th ₹1,000. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 8121212680.
6: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
7: ചരിത്രത്തിൽ ഇന്ന് July 13. ഒളിമ്പിക്സിൽ വനിതകൾ ആദ്യമായി പങ്കെടുത്തതും ലോകത്ത് ആദ്യമായി ടെലിഗ്രാഫ് സന്ദേശം അയച്ചതും മൗലാന അബ്ദുൽ കലാം ആസാദ് തന്റെ വിഖ്യാതമായ അൽ ഹിലാൽ എന്ന ഉറുദു വാർത്താ പത്രിക പുറത്തിറക്കിയതുമൊക്കെ ഒരു July 13. July 13 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് July 13. July 13 ഇന്റർനാഷണൽ റോക്ക് ഡേ ആയി ആചരിക്കുന്നു. മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് നിർണായകമായ പാറകൾ. ചരിത്രത്തിലുടനീളം പാറകൾക്ക് സ്ഥാനമുണ്ട്. ആ പാറകൾക്കായി ഒരു ദിനം. July 13 ലോകത്ത് ആദ്യമായി ടെലിഗ്രാഫ് സന്ദേശം വാഷിംഗ്ടണിൽ നിന്ന് ബാൾട്ടിമോറിലേക്ക് അയച്ചത്. ആധുനിക ഒളിമ്പിക്സിൽ വനിതകൾ ആദ്യമായി പങ്കെടുത്തത് 1908 July 13. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ശ്രദ്ധേയനായ വ്യക്തി മൗലാന അബ്ദുൽ കലാം ആസാദ് തന്റെ വിഖ്യാതമായ അൽ ഹിലാൽ എന്ന ഉറുദു വാർത്താ പത്രിക പുറത്തിറക്കിയത് 1912 July 13. ഇദ്ദേഹത്തിന്റെ ജന്മദിനമാണ് വിദ്യാഭ്യാസ ദിനമായി 11 November ആചരിക്കുന്നത്. മഹാരാഷ്ട്രയിലെ മാട്ടുങ്ക സബർബർ റെയിൽവേ സ്റ്റേഷൻ രാജ്യത്തെ ആദ്യത്തെ വനിതാ റെയിൽവേ സ്റ്റേഷനായത് 2017 July 13. വനിതാ ഉദ്യോഗസ്ഥർ മാത്രമാണ് ഈ റെയിൽവേ സ്റ്റേഷനിൽ ഉള്ളത്. ഹെൻറി റോ സ്കൂൾക്രാഫ്റ്റ് മിസിസിപ്പി നദിയുടെ ഉത്ഭവസ്ഥാനം കണ്ടെത്തിയത് 1832 July 13. ബാൽക്കൺ മേഖലയിലെ സെർബിയ, മോണ്ടിനെഗ്രോ, റൊമാനിയ എന്നിവ ഓട്ടോമൻ സാമ്രാജ്യത്തിൽ നിന്ന് പൂർണ്ണമായി സ്വതന്ത്രമായത് 1878 ജൂലൈ 13-നായിരുന്നു.
0: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
8: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറിറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
9: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ഭാഗീഷാദ്യാ സുമനസ സർവാർത്ഥാനാമുപക്രമേയന്നത്വാ കൃതകൃത്യാ സ്യുഹു തന്നമാമി ഗജാനനം ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദുശംഖസ്ഫടികമണിനിഭാഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാമസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃത

നാമം. ഹരി ഓം. ആകാശം വായുവിനെ അക്കോമഡേറ്റ് ചെയ്യുന്നു. വായുവാണെങ്കിലോ ഈ വികൃതി കുട്ടികളെ മടിയിലിരുത്തിയിട്ട് യാത്രയ്ക്ക് പോവുക എന്നൊക്കെ പറഞ്ഞാ അയ്യോ, അവരെങ്ങനെ കളിക്കും. ഇതുപോലെയാണ് വായു ആകാശത്തിൽ ഇരുന്നിട്ട് ചുമ്മാ ഇരിക്കുമെന്നല്ല, ഇടയ്ക്ക് മന്ദമായിട്ട് വീശും പിന്നെ അപ്പോഴും, പക്ഷെ ആകാശത്തിനെ അതൊന്നും ബാധിക്കുന്നില്ല. കേട്ടില്ലേ, ചിലപ്പോ ഈ വായു കസ്തൂരി ഗന്ധം കൊണ്ടുവരും, അപ്പോഴാണ് കസ്തൂരിയുമാണ് എന്ന് പാടുന്നു എന്ന് പറയും. വേറെ ചില സമയത്ത് മിക്കവാറും നഗര കവാടങ്ങളിലൊക്കെ എത്തിയാല് ട്രെയിനിലായാലും ബസ്സിലായാലും വിവരറിയുന്നുണ്ട്. കോഴിക്കോടാവുമ്പോ പറയാ ഞെളിയം പറമ്പിലേക്ക് പ്രവേശിച്ചു, അതും കൊണ്ടുവരും. സർവത്ര കഹ, എല്ലായിടത്തും പോകുന്ന പരിപാടി ഉണ്ട്. അപ്പൊ അവിടുന്ന് ഒക്കെ ചിലപ്പോ സുഗന്ധം കൊണ്ടുവരും, ചിലപ്പോ ദുർഗന്ധം കൊണ്ടുവരും. സർവത്ര കഹ മഹാൻ, പക്ഷേ ആകാശം അക്കോമഡേറ്റ് ചെയ്യുന്നു എന്ന് പറയും. ഇത് അനങ്ങാതിരുന്നോളണം എന്നൊന്നും ഒരിക്കലും ആകാശം വായുവിനോട് പറയില്ല. വായു ആണെങ്കിൽ അതിട്ട് പറഞ്ഞാൽ കേൾക്കാനും പോണില്ല. ഇതുപോലെ ഈ നിത്യശുദ്ധ ആത്മസ്വരൂപത്തിൽ, നിത്യശുദ്ധ ബുദ്ധമുക്ത ആത്മസ്വരൂപത്തിൽ സകലമാന പ്രപഞ്ചവും, ഹവോ ഈ പ്രപഞ്ചത്തിന്റെ ഭാരം കൊണ്ട് ആത്മാവേ ഞെരിഞ്ഞുപോയി എന്നൊന്നും പറയണ്ട. കേട്ടില്ലേ, നചമസ്ഥാനി ഭൂതാനി എന്ന് പറഞ്ഞ അതുകൊണ്ടാ. അത് ഇരിക്കുന്നു എന്നുള്ളത് ലവലേശം ഭാരത്തെ സമ്മാനിക്കുന്നില്ല. കാരണം എന്താണ്, തനതായ ഒരു അസ്തിത്വമോ വ്യക്തിത്വമോ അതിന് ഇല്ല തന്നെ. ഇസ് ഇറ്റ് ക്ലിയർ?

സർവഭൂതാനി, സകല ഭൂതജാലങ്ങളും. ഭൂതജാലങ്ങൾ എന്ന് പറയുമ്പോ എന്ത് മനസ്സിലാക്കിക്കൊള്ളണം? യാനി മസ്ഥാനി താനി ഏവ, എന്നിൽ വർത്തിക്കുന്നു എന്ന് പറഞ്ഞ ഭൂതജാലങ്ങളില്ലേ, അതിനെ തന്നെ കേട്ടോ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞ എന്താ അർത്ഥം? 200 കോടിയിലേറെ ഗാലക്സികൾ, 200 കോടിയിലേറെ ഗാലക്സികൾ. മസ്ഥാനി സർവഭൂതാനി, യാനി മസ്ഥാനി താനി ഏവ സർവാണി ഭൂതാനി ആകാശാദീനി പ്രകൃതിം. സർവഭൂതാനി കൗന്തേയ, ഹേ കുന്തിക്ക ബേട്ട, കുന്തിയുടെ മോനെ, ഹേ കുന്തിയുടെ മോനെ, സർവഭൂതാനി സകല ഭൂതജാലങ്ങളും, യാനി മസ്ഥാനി എന്നിൽ വർത്തിക്കുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ഭൂതജാലങ്ങളൊക്കെ. പ്രകൃതിം പ്രകൃതിയെ, പ്രകൃതി എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കിക്കൊള്ളണം എന്ത്? ത്രിഗുണാത്മികാം, ത്രിഗുണ സ്വരൂപിയായിട്ടുള്ള പ്രകൃതിയിലേക്ക്. ഏതാ പ്രകൃതി? അപരാം നികൃഷ്ടാം, ഓർമ്മയുണ്ടല്ലോ, ആ പ്രകൃതിയിലേക്ക്. മാമികാം മദീയാം, എന്റെ പ്രകൃതിയിലേക്ക്. ഏത് പ്രകൃതിയാ? അപരാ പ്രകൃതി. അപരാ പ്രകൃതിയുടെ നമ്പർ പറയൂ. ഓ 5+3, പഞ്ചഭൂതം പ്ലസ് മനസ്സ് ബുദ്ധി അഹങ്കാരം. അഷ്ടധ, അങ്ങനെ എട്ടായി പിരിഞ്ഞിരിക്കുന്ന നികൃഷ്ടമായ എന്റെ പ്രകൃതിയിലേക്ക്. സർവഭൂതാനി കൗന്തേയ പ്രകൃതിം യാന്തി, പ്രകൃതിം യാന്തി, യാന്തി എന്ന് പറഞ്ഞാൽ പ്രവേശിക്കുന്നു. എപ്പോൾ? കൽപക്ഷയേ, കൽപക്ഷയ എന്ന് പറഞ്ഞാൽ പ്രളയകാലത്തിങ്കൽ, പ്രളയകാലത്തിങ്കൽ സകലമാന പ്രപഞ്ചവും. ഹേ അർജുന, ത്രിഗുണാത്മികയായ എന്റെ പ്രകൃതിയിലേക്ക് പ്രവേശിക്കുന്നു. ബ്രഹ്മകൽപ തസ്യക്ഷയേ ബ്രഹ്മപ്രളയേ മായാം പ്രകൃതവും പ്രളീയന്തേ ഇത്യർത്ഥ. ബ്രഹ്മകൽപത്തിൽ ഇതൊക്കെ എന്നിൽ ലയിക്കുന്നു എന്നാണ് പറഞ്ഞത്. പുനഃ വീണ്ടും, ഭൂയഃ താനി ഭൂതാനി, ആ ഭൂതജാലങ്ങൾ. ഏത് ഭൂതജാലങ്ങൾ? പ്രകൃതവും യാനി ലയം ഗതാനി താനിയേവ ഭൂതാനി, പ്രകൃതിയിൽ യാവ ചില ഭൂതജാലങ്ങൾ വിലയിച്ചുവോ അതേ ഭൂതജാലങ്ങൾ കൽപാദൗ ഉത്പത്തികാലേ ബ്രഹ്മകൽപാദൗ വിസൃജാമി അഹം പൂർവവത്, നേരത്തെ പോലെ തന്നെ പ്രകടിപ്പിക്കും പ്രകാശിപ്പിക്കും. ഓക്കെ, ഇവിടെ എന്താ പറഞ്ഞു തന്നത്? സർവാധാരമായ ഭഗവാനെ പരിചയപ്പെടുത്തി തന്ന ശേഷം, നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വരൂപിയായിട്ടുള്ള തത്വമാണ് ഞാൻ എന്ന് പറഞ്ഞ ശേഷം, എന്നിൽ നിന്ന് വ്യക്തമാകുന്നുണ്ടോ? അതാണ് 7-ാമത്തെ ശ്ലോകം. സകല ഭൂതജാലങ്ങളും സർവഭൂതാനി കൗന്തേയ കുന്തിപുത്ര, പ്രകൃതിം യാന്തി, പ്രകൃതിയിലേക്ക് പോകുന്നു. മാമികാം പ്രകൃതിം, എന്റെ പ്രകൃതിയിലേക്ക്. എപ്പോൾ? കൽപക്ഷയേ, കൽപക്ഷയത്തിങ്കൽ. ഇപ്പോൾ ഈ പ്രകടമായി കാണുന്നതൊക്കെ കൽപക്ഷയത്തിൽ ഭഗവാനിൽ, ഭഗവാന്റെ പ്രകൃതിയിൽ ലീനമാവും. എന്നിട്ടോ കൽപാദോ, ബ്രഹ്മകൽപ്പത്തിൽ എന്ത് സംഭവിക്കുന്നു? ബ്രഹ്മ ഉണരുന്നതോടുകൂടി എന്ത് സംഭവിക്കുന്നു? അതൊക്കെ വീണ്ടും പ്രത്യക്ഷീഭൂതമാവുന്നു, പ്രകടമാവുന്നു. പുനഃ താനി കൽപാദോ വിസൃജാമി, വിസൃജാമി എന്ന് പറഞ്ഞാൽ ഉത്പാദയാമി, ഞാൻ ഉൽപാദിപ്പിക്കുന്നു. ഇവിടെ ഭഗവാന്റെ റോൾ എന്താണ്? ഭഗവാന്റെ റോള് ഓരോരോ വാസനകൾ നോക്കിയിട്ട് അതിനനുസരിച്ച് ആവിഷ്കാരത്തിന് അനുവദിക്കുന്നു, അതാണ് റോള്. അതിനെക്കുറിച്ച് പിന്നീട് പറഞ്ഞു തരും, അപ്പൊ നമുക്ക് നോക്കാം. ഇന്നത്തെ ഭാഷയിലാണെങ്കിൽ
ബിഗ് ബാങ് ആൻഡ് ബിഗ് ക്രഞ്ച്. ബിഗ് ബാങ് ആൻഡ് ബിഗ് ക്രഞ്ച്. ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമിജി ഇതിന് സൂപ്പർ എക്സാമ്പിൾ ആണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനില്ല. എങ്ങനെയാ ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമിജി ഈ ശ്ലോകം പരിചയപ്പെടുത്തുക? ഒരു ഗ്രാമപ്രദേശം, മണ്ണിട്ട റോഡ്, മണ്ണിട്ട നിരത്ത്, ടാറിട്ടിട്ടില്ല, പക്ഷേ മെറ്റല് നിരത്തിയുണ്ട്. അപ്പൊ മണ്ണും മെറ്റലും. അവിടെ ഒരു ചായക്കട. ഇപ്പോഴത്തെ ജനറേഷൻ എന്താ പേര്? ജെൻസി അല്ലേ? അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവൂന്നറിയില്ല. ഇപ്പൊ മണ്ണിട്ട നിരത്ത്,

0: ഒരു ചായക്കട. ആ ചായക്കടയില് ചായ കുടിക്കാനും നാട്ടുവർത്താനം പറയാനും പത്രം വായിക്കാനും ഡിബേറ്റ് ചെയ്യാനും ഇന്റർനാഷണൽ കാര്യങ്ങളൊക്കെ ഡിബേറ്റ് ചെയ്ത് തീരുമാനമെടുക്കണോ അതിനൊക്കെ വേണ്ടി നിറയെ ആളുകളൊക്കെ എങ്ങനെ വന്നിരിക്കണ്ടാവും. ചിലര് ബസ് വന്നു, അത് പുതുമയുള്ള കാര്യമല്ല, ആകെ ഒരു ബസ്സേ ഉള്ളൂ. ബസ് വന്നു, നിന്നു, അതിൽ നിന്ന് ആളുകൾ ഇറങ്ങി, എല്ലാവരും പരിചയമുള്ളവര്, അതല്ലേ സ്വാഭാവികമായിട്ടും. പക്ഷേ ഒരു വിദേശ വനിത ചായക്ക് കടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് കണ്ടോണ്ടിരിക്കാലോ. അങ്ങനെ വിദേശ വനിത ഇറങ്ങി, എല്ലാ കണ്ണുകളും എല്ലാ റോഡുകളും ഇന്നടത്തേക്ക് തോന്നുന്നു. അവരവരുടെ സ്റ്റൈലിൽ ഇങ്ങനെ നടന്നു പോണു. ഒരു വാനിറ്റി ബാഗ് ഉണ്ട്, ആ നാട്ടിൽ പ്രചാരത്തിൽ വരണേ ഉള്ളൂ. അവിടെയുള്ളവർക്കൊന്നും വാനിറ്റി ആയിട്ടില്ല, വാനിറ്റി ബാഗുമായിട്ട് മുപ്പത്തി. ഈ കാഴ്ചക്കാരുടെ കൗതുകം വർദ്ധിപ്പിക്കുമാറ് പൊടുന്നനെ ആകാശം മേഘാവൃതമായി. മേഘാവൃതമായി എന്ന് പറഞ്ഞാൽ പോരാ, പെയ്യുന്നുള്ള മട്ടായി. ആ ഓ, ഇതൊന്ന് വേഗം പെയ്ത് തുടങ്ങിയിരുന്നെങ്കിൽ എന്നായി ആളുകളുടെ വിചാരം. നോക്കണേ ഉള്ളിലിരിപ്പ്, എന്താ കാര്യം? അപ്പൊ ഈ ലേഡി നനയും ആ കാഴ്ച കാണും. കാരണം ഏതായാലും കൊടയൊന്നും മുപ്പത്തിയുടെ കയ്യിൽ കാണാനില്ല. അങ്ങനെ ഇവരുടെ ആഗ്രഹത്തിനനുസരിച്ച് അവരിങ്ങനെ നടന്ന് ഈ കടയുടെ മുന്നിൽ എത്തിയപ്പോഴേക്കും മഴ തുള്ളിയിട്ട് തുടങ്ങി. അതും സാമാന്യം നല്ല ആരംഭ കേട്ടില്ലേ, ഒരു വലിയ പേമാരി. അപ്പൊ ഇവര് ഒരു നോട്ടം, കടാക്ഷം എന്നൊക്കെ പറയില്ലേ, ഇവരെയൊക്കെ ഒന്ന് നോക്കി. ഇവരൊക്കെ ഇങ്ങനെ കൊതിച്ചോണ്ടിരിക്കുകയാണ്, വേഗം മഴ പെയ്യട്ടെ പെയ്യട്ടെ പെയ്യട്ടെ. അതിനുശേഷം മുപ്പത്തി വാനിറ്റി ബാഗ് ഒന്ന് തുറന്നു, എന്നിട്ട് അതിൽ നിന്ന് ഒരു ചെറിയ സംഭവം പുറത്തെടുത്തു, കറുപ്പ്. എന്നിട്ടോ എല്ലാവരെയും ഒന്നോടി നോക്കി, അപ്പോഴേക്കും മഴ പെയ്തു തുടങ്ങിട്ടോ. എന്താ സംഭവം? ഫോറിൻ കുട, ഇവരാരും കണ്ടിട്ടേ ഇല്ല. അതിങ്ങനെ ചുരുട്ടി കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അറിഞ്ഞേയില്ല. ചില സിനിമകളിലൊക്കെ ഇങ്ങനെ സ്റ്റണ്ട് കാണാൻ നിന്നിട്ട് ഇങ്ങനെ വയന്ന് വെള്ളം ഒലിപ്പിച്ച് ഇങ്ങനെ നിന്ന് അവസാനം ഇവര് കോംപ്രമൈസ് ആയിട്ട് പോയി. ഇതുപോലെ അവരെ സുഖമായിട്ട് നടന്നു പോയി, നനഞ്ഞൊന്നുമില്ല എന്ന് പറയും. ഇനി മഴ കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? അതൊക്കെ നന്നായി കുടഞ്ഞ് തുടച്ച്. ഇങ്ങനെ ബ്രഹ്മാവ് ചെയ്യണമെന്ന്. എന്ത് ബ്രഹ്മാവ് ഉണർന്നു കഴിഞ്ഞാൽ ആദ്യം വാനിറ്റി ബാഗ് എടുക്കും, എന്നിട്ട് അതിൽ നിന്ന് ത്രിഗുണാത്മികമായിട്ടുള്ള മാമിക, മാമിക എന്ന് പറഞ്ഞ വാനിറ്റി അല്ലേ, അങ്ങനെ പ്രപഞ്ചം വിസ്തരിക്കുക. ഈ കൊട പക്ഷെ പതുക്കെ നിവരുള്ളൂ, കേട്ടില്ലേ, തിക്ക് എന്ന് പറഞ്ഞിട്ട് നിവരുന്ന സ്റ്റൈലല്ല. അതുകൊണ്ടാണ് അവർ പറയുന്നത് എക്സ്പാൻഡിങ് യൂണിവേഴ്സ്. ഇന്നത്തെ ഭാഷണം ഗുരു പരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതെ. ഓം ശാന്തി ശാന്തി ശാന്തി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോധ് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ള. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: ബൈ ബൈ, കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
3: ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.
4: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
5: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
6: വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം, എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ.
7: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
8: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
9: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ,
10: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM-മായി ചേർന്ന് വേദിയൊരുക്കുന്നു.
11: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008-ൽ മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
10: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
11: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
10: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
12: പ്രവാസ വിശേഷങ്ങൾ, പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.
11: റേഡിയോ സാന്ത്വനം 90.4-ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: മന്ത്രാലയം. മൂന്ന് മാസത്തിൽ കൈവരിച്ചത് 11.37% വളർച്ച. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച മലയാളികൾ അടക്കമുള്ള 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകളുടെ പ്രതിസന്ധി പരിഹരിക്കാൻ ട്രാൻസ്പോർട്ട് നയം രൂപീകരിക്കുമെന്ന് മന്ത്രി CP ജോൺ. വൈദ്യുതി ഉൽപ്പാദന വിതരണ പ്രസരണ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മണ്ഡലാടിസ്ഥാനത്തിൽ സമിതികൾ രൂപീകരിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. PSC പരീക്ഷാക്രമക്കേടിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. ഇംഗ്ലണ്ടിനെതിരെ വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 270 റൺസിന്റെ തകർപ്പൻ ജയം. ലോർഡ്സിൽ ആദ്യമായി ടെസ്റ്റ് വിജയം നേടുന്ന വനിതാ ടീമെന്ന നേട്ടം സ്വന്തമാക്കി ഇന്ത്യ. വാർത്തകൾ വിശദമായി. രാജ്യത്തെ മൊത്തം കയറ്റുമതിയിൽ വളർച്ച രേഖപ്പെടുത്തിയതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം. ഈ വർഷം ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ മൊത്തം കയറ്റുമതി 232 ബില്യൺ US ഡോളറിലധികമാണെന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ കാലയളവിൽ 11.37% വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. ഹോച്ചിമിൻ സിറ്റിയിൽ നിന്ന് പുറപ്പെടുന്ന വിമാനം ഇന്ത്യൻ സമയം രാത്രി 9:35 മുംബൈ വിമാനത്താവളത്തിൽ എത്തിച്ചേരുമെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു. കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലോവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ നോർക്കയുടെ ഏകോപനത്തിൽ മുംബൈയിൽ നിന്ന് തിരിച്ച് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ച ശേഷം കൊട്ടാരക്കരയിലെ വസതിയിലേക്ക് എത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരത്തെ അറിയിച്ചിരുന്നു. സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകളുമായി ഗതാഗത മന്ത്രി CP ജോൺ തിരുവനന്തപുരത്ത് ചർച്ച നടത്തി. KSRTCയുടെ പ്രിയദർശിനി സൌജന്യയാത്രാ പദ്ധതി ഉൾപ്പെടെയുള്ള 12 വിവിധ അജണ്ടകളെക്കുറിച്ച് വിശദമായ ചർച്ച നടത്തിയതായും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ട്രാൻസ്പോർട്ട് നയം ഉണ്ടാക്കുമെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
1: ഞങ്ങളും അവരും എത്തിച്ചേർന്ന ഒരു കോൺസെൻസസ് എന്താന്ന് പറഞ്ഞാൽ എല്ലായിടത്തും പ്രിയദർശിനി ഒരു പ്രശ്നമല്ല, എന്നാൽ ചില സ്ഥലങ്ങളിൽ അത് ഗുരുതരമായ പ്രശ്നം അവരുടെ പ്രൈവറ്റ് ബസ്സുകളുടെ വരുമാനത്തിൽ ഉണ്ടാക്കി. പ്രിയദർശിനി സ്കീമിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന്റെ പ്രശ്നങ്ങൾ വളരെ സൂക്ഷ്മതലത്തിൽ ഏതൊക്കെ പ്രദേശത്താണ് ഉണ്ടായിട്ടുള്ളത് എന്ന് പഠിക്കുന്നതിന് വേണ്ടി ഡി പത്മകുമാർ IAS ചെയർമാനും ഡോക്ടർ ശ്രീദേവി വൈസ് ചെയർമാനുമായിട്ടുള്ള 5-അംഗ കമ്മിറ്റി ഇറക്കിയാണ്. പ്രശ്നങ്ങൾ പഠിച്ച് ഗവൺമെന്റിനെ 45 ദിവസത്തിനകത്ത് തന്നെ റിപ്പോർട്ട് തരുന്നതിന് വേണ്ടിയാണ് ആ കമ്മിറ്റി വെച്ചത്.
0: എന്നാൽ പ്രതിസന്ധികൾക്ക് പരിഹാരമായിട്ടില്ലെന്നും സമിതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള 6 ആഴ്ച സമയം പുനഃപരിശോധിക്കണമെന്നും ചർച്ചകൾക്ക് ശേഷം സ്വകാര്യ ബസ് ഉടമകൾ പ്രതികരിച്ചു. ബസ് സർവീസ് നിർത്തിയിട്ടുള്ള സമരം തൽക്കാലമില്ലെന്നും മറ്റു കാര്യങ്ങൾ സംഘടനകളുമായി കൂടിയാലോചിച്ച ശേഷം തീരുമാനിക്കുമെന്നും ബസ് ഉടമകൾ അറിയിച്ചു. വൈദ്യുതി ഉൽപ്പാദന വിതരണ പ്രസരണ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മണ്ഡലാടിസ്ഥാനത്തിൽ സമിതികൾ രൂപീകരിക്കാൻ മന്ത്രി സണ്ണി ജോസഫ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. വൈദ്യുതി മേഖലയിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ പാലക്കാട് ചേർന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. തദ്ദേശ സ്ഥാപന തലത്തിലും സമിതികൾ രൂപീകരിക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി. രാജ്യത്തുടനീളം 7 ESI ആരോഗ്യരക്ഷാ പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തെലങ്കാനയിൽ തുടക്കം കുറിക്കും. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ ESI ആശുപത്രികളിൽ 668 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്കാണ് അദ്ദേഹം തുടക്കം കുറിക്കുന്നത്. 53 ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. ഭൂമി തരംമാറ്റം, ഡിജിറ്റൽ സർവേ പരാതികൾ, പട്ടയ പ്രശ്നം എന്നിവയ്ക്ക് സമയബന്ധിതമായി പരിഹാരം കാണുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. കാസർഗോഡ് കളക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ റവന്യൂ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. PSC പരീക്ഷാക്രമക്കേടിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്നിരിക്കുന്ന ആരോപണങ്ങളുടെ നിജസ്ഥിതി അന്വേഷണത്തിലൂടെ പൊതുസമൂഹത്തിന് ബോധ്യമാകേണ്ടത് കമ്മീഷന്റെ കൂടി ആവശ്യകതയാണെന്ന് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. അന്വേഷണത്തിന് ആവശ്യമായ രേഖകൾ നിയമാനുസൃതമായി ആവശ്യപ്പെടുന്ന പക്ഷം കൈമാറുമെന്നും PSC അറിയിച്ചു. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി പോത്തുണ്ടി തിരുത്തമ്പാടം ചെന്താമര കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. ജില്ലാ അഡീഷണൽ ജഡ്ജി കെന്നത്ത് ജോർജാണ് വിധി പ്രഖ്യാപിച്ചത്. ശിക്ഷാവിധി മറ്റന്നാൾ പ്രഖ്യാപിക്കും. 2025 ജനുവരി 27 തിരുത്തമ്പാടത്തെ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയതാണ് കേസ്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ന് വൈകിട്ട് 7 മണി മുതൽ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയേക്കുമെന്ന് KSEB അറിയിച്ചു. പവർ എക്സ്ചേഞ്ച് വഴി ആവശ്യമായ വൈദ്യുതി ലഭ്യമാകാത്ത സാഹചര്യത്തിലാവും നിയന്ത്രണം ഏർപ്പെടുത്തുകയെന്നും KSEB വ്യക്തമാക്കി. വൃക്കരോഗബാധിതർക്ക് ജീവധാര ചികിത്സാ സഹായ പദ്ധതിയുമായി പാലക്കാട് നഗരസഭ. വീട്ടിൽ ഡയാലിസിസ് സാധ്യമാക്കുന്ന പെരിറ്റോണിയൽ ഡയാലിസിസ് സംവിധാനം ഏർപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട്.

0: ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: ആരോഗ്യ സന്നദ്ധ ജീവകാരുണ്യ പ്രവർത്തകർ, ആശുപത്രികൾ, റെസിഡന്റ് അസോസിയേഷനുകൾ എന്നിവരുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇവരുമായുള്ള യോഗം നാളെ നടക്കും. പെരിറ്റോണിയൽ ഡയാലിസിസ് രീതി സംബന്ധിച്ച് നഴ്സിംഗ് പഠിച്ചവർക്ക് പ്രായോഗിക പരിശീലനം നൽകും. വാർഡ് അടിസ്ഥാനത്തിൽ സർവേ നടത്തി വൃക്കരോഗ സാധ്യത ഉള്ളവരെ കണ്ടെത്തി മുൻകൂട്ടി മെഡിക്കൽ സഹായം ലഭ്യമാക്കാനും പദ്ധതിയുണ്ട്. പാലക്കാട് നഗരസഭയ്ക്ക് കീഴിലുള്ള പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ, മറ്റ് പൊതു ആരോഗ്യ കേന്ദ്രങ്ങൾ, ജില്ലാ ആശുപത്രിയിലെ നെഫ്രോളജി യൂണിറ്റ് എന്നിവയുടെ സേവനവും പദ്ധതിക്കായി പ്രയോജനപ്പെടുത്തും.
0: സംസ്ഥാനത്ത് ആദ്യമായി മണ്ണിടിച്ചിൽ സാധ്യത കണ്ടെത്തി മുന്നറിയിപ്പ് നൽകാനുള്ള സംവിധാനം കണ്ണൂരിൽ ആരംഭിക്കുന്നു. കണിച്ചാൽ ഗ്രാമപഞ്ചായത്തിലെ മാടശ്ശേരി മലയിലാണ് പുതിയ സംവിധാനം ഒരുങ്ങുന്നത്. മണ്ണിന്റെ ഘടന, മഴയുടെ അളവ്, ഭൂമിശാസ്ത്രപരമായ മറ്റ് പ്രത്യേകതകൾ എന്നീ വിവരങ്ങൾ ശേഖരിച്ച് വിശകലനം ചെയ്ത് മണ്ണിടിച്ചിൽ സാധ്യതയുണ്ടോ എന്ന് മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനമാണിത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, IIT റൂക്കി, KDISC എന്നിവയുടെ നേതൃത്വത്തിലാണ് 2 കോടി രൂപയോളം ചെലവഴിച്ചുള്ള സംവിധാനം ആരംഭിക്കുന്നത്. കാർഷിക വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ കാന്തല്ലൂരിനെയും വട്ടവടയെയും ബന്ധിപ്പിക്കുന്ന വനപാത തുറന്നുകൊടുക്കുന്നതിന്റെ സാധ്യതകൾ ഇടുക്കി ജില്ലാ ഭരണകൂടം പരിശോധിക്കുന്നു. ആനമുടിച്ചോല ദേശീയോദ്യാനത്തിലൂടെ കടന്നുപോകുന്ന കാന്തല്ലൂർ SP പുരം പാത തുറന്നാൽ നിലവിൽ മണിക്കൂറുകൾ ദൈർഘ്യമുള്ള കാന്തല്ലൂർ വട്ടവട യാത്ര മിനിറ്റുകളായി ചുരുങ്ങും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഇടപെടൽ. കാന്തല്ലൂരിൽ നിന്ന് വട്ടവടയിലെത്തുവാൻ നിലവിൽ 110 കിലോമീറ്റർ യാത്ര ചെയ്യേണ്ടതുണ്ട്. വനംവകുപ്പ് അടച്ചുപൂട്ടിയ ദേശീയോദ്യാനത്തിലൂടെയുള്ള പാത തുറന്നാൽ ഇത് 30 കിലോമീറ്ററായി ചുരുങ്ങും. വട്ടവട, കാന്തല്ലൂർ, മറയൂർ പഞ്ചായത്തുകളിലെ ആയിരക്കണക്കിന് ജനങ്ങളുടെ ജീവിതത്തെ ഈ തീരുമാനം സ്വാധീനിക്കും. പ്രദേശത്തെ വിനോദസഞ്ചാര മേഖലയുടെ കുതിപ്പിനും പാത തുറക്കുന്നത് വഴി തെളിക്കും. ഭരണകൂടത്തിന്റെ പുതിയ ഇടപെടലിനെ വലിയ പ്രതീക്ഷയോടെയാണ് ഇവർ കാണുന്നത്.
0: ലോർഡ്സിൽ നടന്ന വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് 270 റൺസിന്റെ തകർപ്പൻ ജയം. ഒന്നാം ഇന്നിംഗ്സ് ലീഡ് ഉൾപ്പെടെ ഇന്ത്യ ഉയർത്തിയ 457 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ടിന്റെ ഇന്നിംഗ്സ് 186 അവസാനിച്ചു. ഇതോടെ ലോർഡ്സിൽ ആദ്യമായി ടെസ്റ്റ് വിജയം സ്വന്തമാക്കുന്ന വനിതാ ടീമെന്ന നേട്ടവും ഇന്ത്യ സ്വന്തമാക്കി. രണ്ടാം ഇന്നിംഗ്സിൽ 113 റൺസ് നേടിയതിലൂടെ ലോർഡ്സിൽ ആദ്യമായി സെഞ്ചുറി നേടിയ വനിതാ താരമെന്ന ചരിത്ര നേട്ടം ഇന്ത്യയുടെ യസ്തിക ഭാട്ടിയ കരസ്ഥമാക്കി. ലോകകപ്പ് ഫുട്ബോൾ സെമി ഫൈനൽ മത്സരങ്ങൾക്ക് മറ്റന്നാൾ തുടക്കമാകും. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വ്യാഴാഴ്ച നടക്കുന്ന സെമി പോരാട്ടത്തിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ഈ മാസം 20 ഫൈനൽ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ യോഗം മറ്റന്നാൾ തിരുവനന്തപുരത്ത് ചേരും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ പങ്കെടുക്കും. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്താനുള്ള ചർച്ചകൾ നടക്കും. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർ ആർ സുഗതന്റെ സത്യപ്രതിജ്ഞ വിയൂർ സെൻട്രൽ ജയിലിൽ നടക്കും. കാപ്പാക്കേസിൽ പ്രതിയായതിനാൽ ജയിലിൽ നിന്ന് പുറത്തുവിടാനാകാത്ത സാഹചര്യമാണെന്നും ജയിലിൽ സത്യപ്രതിജ്ഞ നടത്താമെന്ന സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചതിനെ തുടർന്നാണ് കോടതി ഉത്തരവ്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ മൊത്തം കയറ്റുമതിയിൽ വളർച്ച രേഖപ്പെടുത്തിയതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം. 3 മാസത്തിൽ കൈവരിച്ചത് 11.3% വളർച്ച. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച മലയാളികൾ അടക്കമുള്ള 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകളുടെ പ്രതിസന്ധി പരിഹരിക്കാൻ ട്രാൻസ്പോർട്ട് നയം രൂപീകരിക്കുമെന്ന് മന്ത്രി CP ജോൺ. വൈദ്യുതി ഉൽപാദന വിതരണ പ്രസരണ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മണ്ഡലാടിസ്ഥാനത്തിൽ സമിതികൾ രൂപീകരിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. PSC പരീക്ഷാക്രമക്കേടിന്റെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. ഇംഗ്ലണ്ടിനെതിരെ വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 270 റൺസിന്റെ തകർപ്പൻ ജയം. ലോർഡ്സിൽ ആദ്യമായി ടെസ്റ്റ് വിജയം നേടുന്ന വനിതാ ടീമെന്ന നേട്ടം സ്വന്തമാക്കി ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ആകാശവാണി വാർത്താ വീക്ഷണം.
4: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറിറ്റ്.

മധുരം സംസ്കൃതം, അറിയാം ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.

ഗാനഗായനത്തിന്റെ ദാർശനികതയെക്കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

അപകടത്തിൽ മരിച്ച രണ്ട് മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾ 53 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. ജോർദാൻ, ബഹ്റൈൻ, കുവൈത്ത് എന്നിവിടങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങളിൽ ആക്രമണം നടത്തി ഇറാൻ. ലോഡ്സിൽ ആദ്യ ടെസ്റ്റ് വിജയം നേടുന്ന വനിതാ ടീമെന്ന റെക്കോർഡ് സ്വന്തമാക്കി ഇന്ത്യ. ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചത് 270 റൺസിന്. വാർത്തകൾ വിശദമായി. പൌരത്വം നിർണയിക്കുന്നതും ഒരാളെ വിദേശിയായി പ്രഖ്യാപിക്കുന്നതും നിയമാനുസൃതമായ നടപടികളിലൂടെയാവണമെന്ന് സുപ്രീംകോടതി. അസമിലെ ഫോറിനേഴ്സ് ട്രൈബ്യൂണലുകൾ വിദേശികളായി പ്രഖ്യാപിച്ച 27 പേരുടെ ഹർജി പരിഗണിക്കവെയാണ് കോടതിയുടെ പരാമർശം. ട്രൈബ്യൂണൽ ഉത്തരവുകൾ ശരിവച്ച ഗുവാഹത്തി ഹൈക്കോടതിയുടെ വിധിയും സുപ്രീംകോടതി റദ്ദാക്കി. ദേശീയ ഐക്യം ശക്തിപ്പെടുത്തുന്നതിനുള്ള മികച്ച സംരംഭമാണ് ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് പദ്ധതിക്ക് കീഴിലുള്ള NCCയുടെ കേഡറ്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാം എന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. നശാമുക്ത് ഭാരത് അഭിയാൻ, സ്വച്ഛ് ഭാരത് അഭിയാൻ എന്നിവയുൾപ്പെടെയുള്ള NCCയുടെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളെയും അദ്ദേഹം പ്രശംസിച്ചു. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച രണ്ട് മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് നാട്ടിലെത്തിക്കും. വിയറ്റ്നാം എയർലൈൻസിന്റെ വിമാനം ഇന്ത്യൻ സമയം രാത്രി 9:30 മുംബൈ ഛത്രപതി ശിവജി മഹാരാജ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചേരുമെന്ന് വിയറ്റ്നാമിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. കൊട്ടാരക്കര സ്വദേശികളായ AC

0: തോമസ്, ഭാര്യ ലോവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ മുംബൈയിൽ നിന്നും നാളെ രാവിലെ 6:30 പുറപ്പെടുന്ന എയർ ഇന്ത്യ വിമാനത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല വ്യവസായ പ്രതിനിധി സംഘം സ്പെയിനിലെത്തി. ഇന്ത്യയുടെ സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി സംഘം ബെൽജിയം, ഫിൻലൻഡ് എന്നീ രാജ്യങ്ങളും സന്ദർശിക്കുന്നുണ്ട്. ഈ മാസം 17 വരെയാണ് സന്ദർശനം. സാമ്പത്തിക സേവനങ്ങളുമായി ബന്ധപ്പെട്ട സൈബർ സുരക്ഷാ ഭീഷണി, ഡാറ്റ മോഷണം, ഒറ്റപ്പെട്ട തട്ടിപ്പുകൾ തുടങ്ങിയവയിൽ മാത്രമായി ഒതുങ്ങുന്നില്ലെന്ന് കേന്ദ്ര സർക്കാർ. ഇലക്ട്രോണിക്സ് വിവരസാങ്കേതിക മന്ത്രാലയത്തിന്റെ 2025-26 റിപ്പോർട്ടിൽ ഇക്കാര്യം വ്യക്തമാക്കുന്നു. വിശദാംശങ്ങളിലേക്ക്.
1: സൈബർ സുരക്ഷ, അപകട സാധ്യതകൾ, ഇടപാടുകളിലെ സമഗ്രത, ഉപഭോക്താക്കളുടെ വിശ്വാസം, പ്രവർത്തന തുടർച്ച, ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യങ്ങളിലുള്ള ആത്മവിശ്വാസം എന്നിവയിലേക്ക് വ്യാപിച്ചിട്ടുണ്ടെന്ന് മന്ത്രാലയം ഇന്ന് ന്യൂഡൽഹിയിൽ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. സാമ്പത്തിക മേഖലയുടെ ദ്രുതഗതിയിലുള്ള ഡിജിറ്റൽ പരിവർത്തനത്തിലെ സൈബർ അപകട സാധ്യതകളും വർദ്ധിച്ചു വരികയാണ്. ബാങ്കിംഗ്, ഇൻഷുറൻസ്, സാമ്പത്തിക സേവനങ്ങൾ എന്നിവയെ രൂപപ്പെടുത്തുന്ന സൈബർ സുരക്ഷാ രംഗത്തിന്റെ സമഗ്രമായ വിശകലനം ഡിജിറ്റൽ ത്രെറ്റ് റിപ്പോർട്ട് നൽകുന്നു. സൈബർ ഭീഷണികളെ നേരിടുന്നതിന് ധനകാര്യ സ്ഥാപനങ്ങൾ, സൈബർ സുരക്ഷാ പ്രൊഫഷണലുകൾ ഉൾപ്പെടെയുള്ളവർ മുൻകൈയെടുക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മണ്ഡവ്യ നാളെ തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾ 53 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടും. തെലങ്കാനയിലെ ESI ആശുപത്രിയിലാണ് ഉദ്ഘാടന ചടങ്ങ്. തെലങ്കാനയ്ക്ക് പുറമെ അസം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, കോട്ട, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ ESI ആശുപത്രികളിലാണ് പദ്ധതി ആരംഭിക്കുന്നത്. അയോധ്യയിലെ രാമജന്മഭൂമി ക്ഷേത്രത്തിൽ ലഭിച്ച സംഭാവനകൾ സംബന്ധിച്ച് നിലവിലെ വിശദാംശങ്ങൾ സമർപ്പിക്കാൻ ഉത്തർപ്രദേശ് സർക്കാരിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. സംഭാവനകളുടെ ദുരുപയോഗം സംബന്ധിച്ച് CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും ക്ഷേത്ര ട്രസ്റ്റിനും കോടതി നോട്ടീസ് അയച്ചു. കഴിഞ്ഞ മാസം 13 ഉത്തർപ്രദേശ് സർക്കാർ 3-അംഗ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. മേളയുടെ 3-ാം പതിപ്പാണിത്. ഒരു റിപ്പോർട്ട്.
1: വസ്ത്രധാരണം, ഫാഷൻ, സുസ്ഥിരത, സാങ്കേതികവിദ്യ, നവീകരണം, നിക്ഷേപം, അന്താരാഷ്ട്ര വ്യാപാരം എന്നിവയിൽ ആഗോളതലത്തിൽ രാജ്യം കൈവരിക്കുന്ന നേട്ടങ്ങൾ വിളിച്ചോതുന്നതാണ് ഭാരത് ടെക്സ് രാജ്യാന്തരമേള. 4 ദിവസം നീളുന്ന മേളയിൽ 20,000-ലധികം വസ്ത്ര ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കും. 14 രാജ്യങ്ങളിൽ നിന്നുള്ള അന്താരാഷ്ട്ര പ്രദർശകർ പങ്കെടുക്കുമെന്ന് ഭാരത് ടെക്സ് ട്രേഡ് ഫെഡറേഷൻ ചെയർമാൻ നരേൻ ഗോയങ്ക പറഞ്ഞു. നിർമ്മാതാക്കൾ, കയറ്റുമതിക്കാർ, നിക്ഷേപകർ, അന്താരാഷ്ട്ര പ്രതിനിധി സംഘങ്ങൾ, കരകൌശല വിദഗ്ധർ, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയവയും മേളയുടെ ഭാഗമാകും. 11 സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തവും ഇത്തവണയുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഈ വർഷം ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ ഇന്ത്യയുടെ മൊത്തം കയറ്റുമതി 232 ബില്യൺ $ യിലധികമാണെന്ന് റിപ്പോർട്ട്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 11.37% വളർച്ച രേഖപ്പെടുത്തിയതായി വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. രത്നങ്ങൾ, ആഭരണങ്ങൾ, എഞ്ചിനീയറിംഗ് സാധനങ്ങൾ, ജൈവ അജൈവ രാസവസ്തുക്കൾ, ഇലക്ട്രോണിക് സാധനങ്ങൾ എന്നിവ ജൂണിലെ വ്യാപാര കയറ്റുമതി വളർച്ച രേഖപ്പെടുത്തിയവയിൽ ഉൾപ്പെടുന്നു. കൊളംബിയയിൽ നടന്ന 56-ാമത് അന്താരാഷ്ട്ര ഫിസിക്സ് ഒളിമ്പ്യാഡിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ സംഘത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഇന്ത്യൻ യുവശക്തിയുടെ വിജയമാണ് ഈ മെഡൽ നേട്ടമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്തെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികൾക്ക് സഹായം അഭ്യർത്ഥിച്ച് കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യയുമായി മന്ത്രി ബിന്ദു കൃഷ്ണ ചർച്ച നടത്തി. ഡൽഹിയിൽ ശ്രംശക്തി ഭവനിലായിരുന്നു കൂടിക്കാഴ്ച. കേരളത്തിലെ IT കമ്പനികളിലെ ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ട നടപടി മന്ത്രി ബിന്ദു കൃഷ്ണ കേന്ദ്രമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ VBGRAMG പദ്ധതികളുടെ നടത്തിപ്പ് വിലയിരുത്തുന്നതിന് കേന്ദ്ര സംഘം എറണാകുളം ജില്ലയിൽ സന്ദർശനം നടത്തി. ജൂലൈ 15 വരെ എറണാകുളം, തിരുവനന്തപുരം ജില്ലകളിലാണ് സംഘം സന്ദർശനം നടത്തുന്നത്. ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരുമായി കേന്ദ്ര സംഘം ആശയവിനിമയം നടത്തി. കേരളത്തിൽ ആദ്യമായി മണ്ണിടിച്ചിൽ സാധ്യത കണ്ടെത്തി മുന്നറിയിപ്പ് നൽകാനുള്ള സംവിധാനം കണ്ണൂരിൽ ആരംഭിക്കും. കണിച്ചാർ ഗ്രാമപഞ്ചായത്തിലെ മാടശ്ശേരി മലയിലാണ് പുതിയ സംവിധാനം ഒരുങ്ങുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: മണ്ണിന്റെ ഘടന, മഴയുടെ അളവ്, ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ എന്നീ വിവരങ്ങൾ ശേഖരിച്ച് വിശകലനം ചെയ്ത് മണ്ണിടിച്ചിൽ സാധ്യതയുണ്ടോ എന്ന് മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനമാണിത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, IIT, റൂർക്കി, കെഡിസ്ക് എന്നിവയുടെ നേതൃത്വത്തിലാണ് 2 കോടി രൂപയോളം ചെലവഴിച്ചുള്ള സംവിധാനം ആരംഭിക്കുന്നത്. 2022 34 മണ്ണിടിച്ചിൽ കണിച്ചാറിൽ അനുഭവപ്പെട്ടിട്ടുണ്ട്. പദ്ധതി വിജയിച്ചാൽ വയനാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കും.
0: ടെസ്റ്റ് ക്രിക്കറ്റിൽ ചരിത്രം കുറിച്ച് ഇന്ത്യൻ വനിതകൾ. ഇംഗ്ലണ്ടിനെതിരെ ലോർഡ്സിൽ നടന്ന ടെസ്റ്റിൽ ഇന്ത്യക്ക് 270 തകർപ്പൻ ജയം. ഒന്നാം ഇന്നിംഗ്സ് ലീഡ് ഉൾപ്പെടെ ഇന്ത്യ ഉയർത്തിയ 457 റൺ വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ടിന്റെ ഇന്നിംഗ്സ് 186 അവസാനിച്ചു. ഇതോടെ ലോർഡ്സിൽ ആദ്യമായി ടെസ്റ്റ് വിജയം സ്വന്തമാക്കുന്ന വനിതാ ടീമെന്ന നേട്ടവും ഇന്ത്യ സ്വന്തമാക്കി. ലോർഡ്സിൽ ആദ്യമായി സെഞ്ചുറി നേടിയ വനിതാ താരമെന്ന ചരിത്ര നേട്ടം ഇന്ത്യയുടെ യസ്തിക ഭാട്ടിയ കരസ്ഥമാക്കി. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ. ഇന്ത്യൻ സമയം വൈകുന്നേരം 3:30 ബർമിംഗ്ഹാമിലാണ് മത്സരം. 3 മത്സരങ്ങളടങ്ങിയതാണ് പരമ്പര. ലോകകപ്പ് ഫുട്ബോൾ ജേതാക്കളെ അറിയാൻ ഇനി 7 കൂടി. ഈ മാസം 20 ഫൈനൽ. മറ്റന്നാൾ നടക്കുന്ന ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വ്യാഴാഴ്ച നടക്കുന്ന സെമി പോരാട്ടത്തിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ജോർദാൻ, ബഹ്റൈൻ, കുവൈറ്റ് എന്നിവിടങ്ങളിലെ US സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയതായി ഇറാൻ. റഡാർ കേന്ദ്രങ്ങൾ, മിസൈൽ, ഡ്രോൺ താവളങ്ങൾ എന്നിവയ്ക്ക് നേരെയുണ്ടായ US വ്യോമ ആക്രമണങ്ങൾക്കുള്ള മറുപടിയാണിതെന്ന് ഇറാന്റെ സായുധ സേനാ വിഭാഗം അറിയിച്ചു. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിനെ ഇറാൻ ആക്രമിച്ചതിന് പിന്നാലെയാണ് പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷമായത്. ഇതേ തുടർന്ന് ഹോർമുസ് കടലിടുക്കിലൂടെ കപ്പൽ ഗതാഗതവും തടസ്സപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 24 വരെ സ്വീകരിക്കും. ജുറാസിക് പാർക്ക്, ദി പിയാനോ എന്നീ ഹോളിവുഡ് സിനിമകളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച സാം നീൽ അന്തരിച്ചു. 78 വയസ്സായിരുന്നു. സിഡ്നിയിലായിരുന്നു അന്ത്യം. പ്രധാന വാർത്തകൾ വീണ്ടും. പൌരത്വം നിർണയിക്കുന്നതും ഒരാളെ വിദേശിയായി പ്രഖ്യാപിക്കുന്നതും നിയമാനുസൃതമായ നടപടികളിലൂടെയാകണമെന്ന് സുപ്രീംകോടതി. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച 2 ഉൾപ്പെടെ 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾ 53 ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. ജോർദാൻ, ബഹ്റൈൻ, കുവൈത്ത് എന്നിവിടങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങളിൽ ആക്രമണം നടത്തി ഇറാൻ. ലോർഡ്സിലെ ആദ്യ ടെസ്റ്റ് വിജയം നേടുന്ന വനിതാ ടീമെന്ന റെക്കോർഡ് സ്വന്തമാക്കി ഇന്ത്യ. ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചത് 270 റൺസിന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത പ്രക്ഷേപണം 8:35.
4: ആകാശവാണി
5: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
6: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company.

മന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന്.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മേഘമൽഹാർ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീലക്ഷ്മി ആർ. സാങ്കേതിക സഹായം ആദർശ് അജയ്.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. മഴ പോലെ മനസ്സിൽ പെയ്തിറങ്ങുന്ന ഒരുപിടി ഗാനങ്ങളാണ് മേഘമൽഹാർ പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നത്. ആ ഗാനങ്ങൾ അത്രയേറെ ഹൃദ്യമായി നമ്മിലേക്ക് എത്തിക്കുന്ന കലാകാരന്മാരും അതുപോലെ പ്രിയപ്പെട്ടതാണ്. കാലം എത്ര കടന്നുപോയാലും അവർ ചാർത്തിയ അടയാളങ്ങൾ എന്നെന്നും നിലനിൽക്കും. നിരവധി ഹൃദ്യമായ ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച് നമ്മെ വിട്ടു പിരിഞ്ഞുപോയ പ്രിയ ഗായകൻ കെ കെയുടെ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നത്.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ എത്താം റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. പ്രിയ ഗായകൻ KK യുടെ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നത്. പലപ്പോഴും ഒരു മലയാളിയാണെന്ന് തിരിച്ചറിയാതെ തന്നെ നാം അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ ആസ്വദിച്ചിട്ടുണ്ട്. ഒരു ഗായകന്റെ മുഖം പ്രധാനമായി കാണേണ്ടത് പ്രധാനമല്ലെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഗായകന്റെ ശബ്ദം കേൾക്കണം എന്നതാണ് പ്രധാന കാര്യമെന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. സംഗീതത്തിൽ ഔപചാരിക വിദ്യാഭ്യാസമൊന്നും നേടിയിരുന്നില്ലെങ്കിലും അദ്ദേഹം മാനവഹൃദയം കീഴടക്കി.

0: Stay tuned for exciting programs and magical music.
1: പ്രിയ ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിന്റെ ഈ സംഗീത നിമിഷങ്ങളിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഇന്ത്യയിലെ എക്കാലത്തെയും മികച്ച പിന്നണി ഗായകരിൽ ഒരാളായ KK യുടെ ഗാനങ്ങളിലൂടെയാണ് ഇന്നത്തെ മേഘമൽഹാറിന്റെ യാത്ര. കൃഷ്ണകുമാർ കുന്നത്ത് എന്നതാണ് യഥാർത്ഥ നാമം. 1968 ഓഗസ്റ്റ് 23 CS മേനോന്റെയും കുന്നത്ത് കനകവല്ലിയുടെയും മകനായി ന്യൂഡൽഹിയിൽ ജനനം. സംഗീത സംവിധായകൻ ലെസ്ലി ലൂയിസിനൊപ്പം ജിംഗിളുകൾ പാടിത്തുടക്കം.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഒരിക്കൽ കൂടി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. മനോഹര ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച പ്രിയ ഗായകൻ ശ്രീ കൃഷ്ണകുമാർ കുന്നത്ത് കെ ആലപിച്ച ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയപ്പെട്ടവർക്കായി സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. 2009 ദീപൻ സംവിധാനം ചെയ്ത് പൃഥ്വിരാജ് പ്രധാന വേഷത്തിലെത്തിയ പുതിയ മുഖം എന്ന ചിത്രത്തിലെ രഹസ്യമായി എന്ന ഗാനമാണ് അദ്ദേഹം മലയാളത്തിൽ പാടിയ ഒരേ ഒരു ഗാനം. മലയാളത്തിൽ അധികം അവസരങ്ങൾ ലഭിച്ചിരുന്നില്ലെങ്കിലും അദ്ദേഹം പാടിയിട്ടുള്ള ഗാനങ്ങൾ ദേശകാല ഭാഷാ ഭേദമന്യേ മലയാളിക്ക് പ്രിയപ്പെട്ടതായിരുന്നു.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: പ്രിയ ശ്രോതാക്കൾ, ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. പ്രിയ ഗായകൻ കെ ആലപിച്ച ഗാനങ്ങളിലൂടെയാണ് നാം ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. 2017 ടൈംസ് ഓഫ് ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിൽ മലയാളത്തിൽ കൂടുതൽ ഗാനങ്ങൾ പാടാത്തത് എന്ത് എന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു: മറ്റ് ദക്ഷിണേന്ത്യൻ ഭാഷകളിൽ ഞാൻ പലപ്പോഴും പാടാറുണ്ട്. മലയാളത്തിൽ പാടുന്നത് എനിക്ക് കഠിനമാണ്. ഞാൻ സംസാരിക്കുന്ന മലയാളം മാന്യമാണെന്ന് ആളുകൾ പറയുന്നു. പക്ഷെ സാഹിത്യത്തിലോ വരികളിലോ കൂടുതലായി ഉപയോഗിക്കുന്ന വാക്കുകൾ പറയുമ്പോൾ എനിക്കത് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. മറ്റു ഭാഷകളിൽ കേൾക്കുന്ന രീതിയിൽ തന്നെയുള്ള പാട്ടുകളും വരികളും എനിക്ക് ലഭിക്കുന്നു. പക്ഷെ മലയാളത്തിൽ കൂടുതൽ

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: തിരികെ എത്താം റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ബോളിവുഡിൽ അരങ്ങേറ്റം കുറിച്ച് ബോളിവുഡിന്റെ നിത്യഹരിത ഗായകനായി മാറിയ ശ്രീ കെ കെയുടെ ഗാനങ്ങളാണ് പ്രിയ ശ്രോതാക്കൾക്കായി മേഘമൽഹാർ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. കിഷോർ കുമാറും ആർ ഡി ബർമനും അദ്ദേഹത്തിന്റെ സംഗീതത്തെ സ്വാധീനിച്ചിരുന്നു. 1996 പുറത്തിറങ്ങിയ മാച്ചിസ് എന്ന ചിത്രത്തിലെ ഒരു ഗാനത്തിന്റെ ഒരു ചെറിയ ഭാഗം പാടിക്കൊണ്ട് കെ കെ ബോളിവുഡിലേക്ക് പ്രവേശിച്ചു. 1999 പുറത്തിറങ്ങിയ ഹം ദിൽ ദേ ചുക്കേ സനത്തിലെ ഒരു ഗാനത്തിലൂടെയാണ് അദ്ദേഹം വലിയ മുന്നേറ്റം നടത്തിയത്. അതേ വർഷം തന്നെ ലെസ്ലി ലൂയിസിന്റെ സംഗീതവും മെഹബൂബിന്റെ വരികളും ഉൾപ്പെടുന്ന തന്റെ ആദ്യ സോളോ ആൽബം പൽ പുറത്തിറങ്ങിയതോടെ അദ്ദേഹം കൂടുതൽ ജനപ്രിയ

0: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഒരിക്കൽ കൂടി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. ഒരു പിടി ഗാനങ്ങളും വിശേഷങ്ങളുമായി പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞ പ്രിയ ഗായകൻ KK യുടെ ഗാനങ്ങളിലൂടെയാണ് ഇന്നത്തെ മേഘമൽഹാർ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 3500 ജിംഗിളുകൾ പാടിയ ശേഷമാണ് അദ്ദേഹം ബോളിവുഡിലെത്തിയത്. 1999 ക്രിക്കറ്റ് വേൾഡ് കപ്പിന് ഇന്ത്യൻ ദേശീയ ക്രിക്കറ്റ് ടീമിനെ പിന്തുണച്ചുകൊണ്ടിറങ്ങിയ ജോഷ് ഓഫ് ഇന്ത്യ എന്ന ഗാനം പാടിയതും ഇദ്ദേഹമാണ്. 2022 ഈ പ്രതിഭ നമ്മെ വിട്ടു പിരിഞ്ഞത്. ഹൃദയസ്തംഭനമായിരുന്നു മരണകാരണം. 5 ഫിലിംഫെയർ അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. 2012 മലയാളത്തിൽ ഈഡം സുരലയ സിംഗർ ഓഫ് ദി ഇയർ അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. കാലം എത്ര കഴിഞ്ഞാലും കലാകാരന്മാർ ജനഹൃദയങ്ങളിൽ സജീവമായിരിക്കും. ഇന്നത്തെ മേഘമൽഹാറിന്റെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച വീണ്ടും എത്താം, ഇതേ ദിവസം ഇതേ സമയം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മേഘമൽ ഹാർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീലക്ഷ്മി ആർ, സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company

0: ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558785.
1: കേൾക്കാം ആസ്വദിക്കാം റേഡിയോ സാന്ത്വനം 90

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം കേൾക്കാം. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്.

ഹായ് കൊച്ചുകൂട്ടുകാരെ, ഇന്ന് പാലക്കാട് കാണിക്കമാതാ സ്കൂൾ സ്റ്റാൻഡേർഡ് 8 വർഷ വിശ്വനാഥ് എഴുതിയ ഒരു സുന്ദര സുഷുപ്തി എന്ന കഥയാണ് ഇവിടെ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ശ്രദ്ധിച്ചു കേട്ടോളൂ. ഒടിയന്മാർ ഇന്ന് ജീവിച്ചിരിപ്പില്ല അല്ലേ മുത്തശ്ശി? അവളുടെ ചോദ്യം കേട്ട മുത്തശ്ശി ഒന്ന് ചിരിച്ചു എന്ന് തോന്നുന്നു. ഒടിയൻ അവളുടെ മുന്നിൽ ഭീതിജനകവും അതേസമയം അത്ഭുതകരവുമായ ഒരു രൂപമാണ്. എന്തൊക്കെയായാലും അവൾ ഒടിയനെ ഒത്തിരിയേറെ ആരാധിക്കുന്നു. മുത്തശ്ശിയുടെ മുത്തശ്ശൻ മഹാമന്ത്രവാദിയായിരുന്നു, പണ്ഡിതനും. മൂപ്പർ വൈകിട്ട് വീട്ടുമുറ്റത്ത് ഒരു കട്ടിലിട്ട് കിടക്കുകയായിരുന്നു. ഏറെ വൈകിയപ്പോൾ വാലില്ലാത്ത ഒരു കാള മുത്തശ്ശന്റെ മുഖത്തിന് നേരെ നീങ്ങിക്കൊണ്ടിരുന്നു. അതൊരു ഒടിയനായിരുന്നത്രേ, മന്ത്രവിദ്യ അറിയുന്ന ആളല്ലേ ആ മുത്തശ്ശൻ. എന്തോ മന്ത്രം ജപിച്ചപ്പോൾ ആ കാളയ്ക്ക് അനങ്ങാൻ പറ്റാതായി. പിന്നെ മൂപ്പര് കുറച്ച് വെള്ളം കാളയുടെ ചെവി ഭാഗത്ത് ഒഴിച്ചു. അത്ഭുതം, ആ കാള ഒടിയന്റെ ശരിയായ രൂപത്തിലായി. ആ മുത്തശ്ശൻ വേറെന്തോ മന്ത്രം ചൊല്ലാനായിട്ട് ഒരുങ്ങുമ്പോഴേക്കും ഇനി ഈ തറവാട്ടിലേക്ക് വരികയില്ലെന്നും തറവാട്ടിലെ ആരെയും ഉപദ്രവിക്കയില്ലെന്നും ഒടിയൻ സത്യം ചെയ്തു. ഒടിയന്മാർ സത്യം ചെയ്താൽ അത് എന്നും പാലിക്കും ലേ. മുത്തശ്ശി പറഞ്ഞതാ, അവളോട് യോജിക്കാതെ ഇതിലൊന്നും ഒരു സത്യവുമില്ല എന്ന മട്ടിലാണ് ഉണ്ണി. ഒടിയൻ പോലും നീ അല്ലാതെ വേറാരും ഈ പഴഞ്ചൻ കഥകളൊന്നും വിശ്വസിക്കില്ല. ഇവിടെ ഇരുന്നാ എനിക്ക് ഭ്രാന്തിളകും, ഞാൻ പട്ടം പറത്താൻ പോവുക. ഉണ്ണി പോയി. എനിക്ക് ഉണ്ണീനെ ഒത്തിരി ഇഷ്ടമാണ്, പക്ഷേ ഇടയ്ക്ക് നല്ല ദേഷ്യവും തോന്നും. എന്താ ഞാൻ പറഞ്ഞത് ഉണ്ണിക്ക് വിശ്വാസമായില്ലേ? നാളെ ഉണ്ണിയുടെ അമ്മാവന്റെ മക്കൾ വരും, രാവിലെ തന്നെ ഉണ്ണിയുടെ വീട്ടിൽ പോണം. എന്നെ അവർക്ക്

0: പരിചയപ്പെടുത്താന്നാ ഉണ്ണി പറഞ്ഞത്. അവരോടും പറയണം മുത്തശ്ശിയുടെ മുത്തശ്ശന്റെ അടുത്ത് വന്ന ആ ഒടിയന്റെ കഥ. അവർ ചിലപ്പോ എന്നെ വിശ്വസിക്കും. അവൾ അവരോട് എന്തൊക്കെ പറയണമെന്ന് ആലോചിച്ച് നടക്കുകയായിരുന്നു. മുത്തശ്ശി വിളിക്കുന്നത് പോലെ തോന്നുന്നു. പുറത്തിറങ്ങി നടക്കണ്ട, കാറ്റുകൊള്ളണ്ട എന്നൊക്കെ പറയാനാവും. അന്ന് രാത്രി അവൾക്ക് ഉറക്കം വന്നില്ല. അവളുടെ മനസ്സ് നിറയെ ആ വാലില്ലാത്ത ഒടിയന്റെ വർണ്ണചിത്രവും അമേരിക്കയിൽ നിന്നെത്തിയ കുട്ടികളുമാണ്. രാവിലെ കുളിച്ച് മുത്തശ്ശി കഴിഞ്ഞ ഓണത്തിന് വാങ്ങി തന്ന ഉടുപ്പുമെടുത്തിട്ട് അവൾ ഉണ്ണിയുടെ വീട്ടിലേക്ക് ചെന്നു. പോകുന്നതിന് മുമ്പ് മുത്തശ്ശി വിളിച്ചു പറഞ്ഞു, അധികം കാറ്റുകൊള്ളണ്ട കുട്ടിയെ, വീണ്ടും അസുഖം വന്നതോർമ്മയില്ലേ? ഈ മുത്തശ്ശി എന്താ എന്നും തന്നെ ഒരു സൂക്കേടുകാരിയായി കാണുന്നത്? എല്ലാം പറഞ്ഞു കഴിഞ്ഞ് അവസാനം ഒരു ആത്മഗതവും, സുഖമില്ലാത്ത കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഓട്ടവും ചാട്ടവും കണ്ടാൽ ആരെങ്കിലും ഇങ്ങനെയൊക്കെ പറയുവോ? തുടർന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് എന്നതുകൊണ്ട് അവൾ ഉണ്ണിയുടെ വീട്ടിലേക്ക് നടക്കാൻ തുടങ്ങി. ഇന്നലെ രാത്രി അമേരിക്കൻ കുട്ടികളോട് ഒടിയന്റെ കഥ പറഞ്ഞു. പറഞ്ഞു കൊടുക്കുന്നതും മറ്റും അവൾ സ്വപ്നം കണ്ടിരുന്നു. തലേ ദിവസം വാങ്ങിച്ച ലോലിപോപ്പുകൾ അവൾ കയ്യിലെടുത്തു. ഉണ്ണിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലോലിപോപ്പ്. ഉണ്ണിയുടെ അമ്മ വരാന്തയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. സാധാരണ ഉണ്ണിയെ പുറത്ത് കാണാറുണ്ട്. ഇന്നെന്താണാവോ ഉണ്ണിയെ പുറത്ത് കാണാത്തത്? അവൾ പടിവാതിൽ തുറന്നു. ഉണ്ണിയുടെ അമ്മ തലപൊക്കി. എന്നിട്ട് ഉണ്ണി എവിടെ എന്നവൾ ചോദിക്കുന്നതിന് മുമ്പേ തന്നെ പറഞ്ഞു തുടങ്ങി, ഉണ്ണി ഇവിടെ ഇല്ല മോളെ, അവൻ അമ്മാവന്റെ കൂടെ ബോംബെയിലേക്ക് പോയി, എന്തോ പാസ്പോർട്ടിനോ മറ്റോ ആണ്. രണ്ടാഴ്ച കഴിഞ്ഞാൽ അവിടെ നിന്ന് അമേരിക്കയിലേക്ക് പോകും. മോള് വാ, ഇവിടെ ഉണ്ണിയില്ല എന്ന് വിചാരിച്ച് ബാക്കി കേൾക്കാൻ അവൾ അവിടെ നിന്നില്ല. വീട്ടിലേക്ക് വേഗം ഓടി. മുത്തശ്ശി വരാന്തയിലുണ്ട്. മുറ്റത്തെത്തിയപ്പോൾ അവളുടെ കൈകാലുകൾ വിറയ്ക്കുവാൻ തുടങ്ങി. അവൾ നിലത്തു വീണു. വായിൽ നിന്ന് നുരയും പതയും വരാൻ തുടങ്ങി. പലതരം വികൃതി ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുവാൻ തുടങ്ങി. അവളുടെ കൈകാലുകൾ വിറച്ചുകൊണ്ടേയിരുന്നു. അവളുടെ കയ്യിലെ ലോലിപോപ്പുകൾ നിലത്ത് ചിതറിക്കിടന്നിരുന്നു. ഇത് കണ്ട മുത്തശ്ശി ഉയരത്തിൽ നിന്നും താക്കോൽ കൂട്ടമെടുത്ത് മുറ്റത്തേക്ക് ഓടി വന്ന് അവളുടെ കൈകളിൽ വെച്ചു കൊടുത്തു. ഒടിയന് അവൾ കൊടുത്ത വർണ്ണങ്ങൾ മാഞ്ഞു തുടങ്ങി. മാഞ്ഞു തേഞ്ഞ ആ കഥകളിൽ ലയിച്ച് അവൾ ഉറങ്ങി. പക്ഷേ ആ സുഷുപ്തിയിൽ നിന്നും അവൾ പിന്നീട് എഴുന്നേറ്റ് വന്നതേയില്ല. കൂട്ടുകാരെ, ഈ കഥ ഇഷ്ടമായോ? ഈ കഥ ഇന്നിവിടെ തീരുന്നു. നാളെ വേറൊരു കഥയുമായിട്ട് എത്താം. ശുഭരാത്രി.
1: റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
2: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ത്വനം 90.4 FM.

ഭംഗി ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: ಬಾಯಿ.
1: ರೇಡಿಯೋ ಸಾಂತ್ವನಂ 90.4 FM. ಸ್ಟೇ ಟ್ಯೂನ್.

0: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം, അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രീതാ സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അറിയാം അറിവ് നേടാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രീത സുഗതൻ. 2026 ജൂലൈ 1 മുതൽ 30 വരെ നടക്കുന്ന വീടുകളുടെ കണക്കെടുപ്പോടെ സെൻസസിന്റെ ആദ്യ ഘട്ടം തുടങ്ങുകയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള

നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ കണക്കെടുപ്പിന്റെ ചരിത്രവും മറ്റ് വിശദ വിവരങ്ങളും നമുക്ക് ഇന്നത്തെ അറിയാം അറിവ് നേടാമിന്റെ ഈ എപ്പിസോഡിലൂടെ അറിയാം. ജനസംഖ്യാ കണക്കെടുപ്പിന് പൊതുവെ ഉപയോഗിക്കുന്ന പദമാണ് സെൻസസ്. ലാറ്റിൻ പദമായ സെൻസറയിൽ നിന്നാണ് ഇത് രൂപപ്പെട്ടതെന്ന് കരുതുന്നു. വിലയിരുത്തുക, കണക്കാക്കുക എന്നെല്ലാമാണ് സെൻസറയുടെ അർത്ഥം. സെൻസസ് എന്ന അർത്ഥത്തിൽ മലയാളത്തിലടക്കം ഉപയോഗിക്കുന്ന മറ്റൊരു പദമാണ് കാനേശുമാരി. ഈ വാക്ക് രൂപമെടുത്തത് പേർഷ്യൻ ഭാഷയിൽ നിന്നാണ്. വീട് എന്നർത്ഥം വരുന്ന ഖനേ, എണ്ണം എന്നർത്ഥം വരുന്ന ഷോമാരെ എന്നീ പദങ്ങളിൽ നിന്നാണ് കാനേശുമാരി രൂപപ്പെട്ടതെന്ന് കരുതുന്നു. ഇന്ത്യയിൽ ശാസ്ത്രീയമായ രീതിയിൽ ആദ്യ സെൻസസ് അഥവാ കാനേശുമാരി നടന്നത് 1872 ബ്രിട്ടീഷ് ഭരണകാലത്താണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനസംഖ്യാ നിധിയുടെ അഭിപ്രായ പ്രകാരം സമാധാന കാലത്ത് ഒരു രാജ്യത്തിന് ഏറ്റെടുക്കാൻ കഴിയുന്ന ഏറ്റവും സങ്കീർണവും ബൃഹത്തായതുമായ പ്രവർത്തനങ്ങളിൽ ഒന്നാണ് ജനസംഖ്യാ സെൻസസ്. ഒരു രാജ്യം മുഴുവൻ മാപ്പ് ചെയ്യുന്നത് മുതൽ പൊതുജന അവബോധ ക്യാമ്പയിനുകൾ നടത്തുക, എല്ലാ വീടുകളും പരിശോധിക്കുക, ഡേറ്റകൾ വിശകലനം ചെയ്യുക എന്നിങ്ങനെ സെൻസസിന് പല ഘട്ടങ്ങളുണ്ട്. സെൻസസ് കേവലം എണ്ണമെടുപ്പ് മാത്രമല്ല, രാജ്യത്തെ ജനങ്ങളുടെ സാമ്പത്തിക അവസ്ഥ, സാക്ഷരത, വിദ്യാഭ്യാസം, വീട്, വീട്ടിലെ സൗകര്യങ്ങൾ, നഗരവൽക്കരണം, ജനന നിരക്ക്, ഭാഷ, മതം, പ്രവാസം, വൈകല്യം എന്നിങ്ങനെയുള്ള സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക സാഹചര്യങ്ങളെക്കുറിച്ച് വിവരം നൽകുന്ന വിവരശേഖരണമാണ്. സെൻസസിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ മുതൽ പഞ്ചായത്ത് തലത്തിൽ വരെ പദ്ധതികൾ ആസൂത്രണം നടത്തുന്നത്. ലോക സെൻസസ് ദിനം 11 ജൂലൈ. 1987 ലോക ജനസംഖ്യ 500 കോടി തികഞ്ഞതിന്റെ ഓർമ്മയ്ക്കാണ് ഈ ദിനാചരണം. 1951 ഫെബ്രുവരി 9 സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ സെൻസസ് ആരംഭിച്ചത്. ദേശീയ സെൻസസ് ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി 9 തന്നെയാണ്. ക്രിസ്തുവിന്റെ ജനനത്തിന് 4000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ലോകത്ത് ജനങ്ങളുടെ കണക്കെടുപ്പ് ആരംഭിച്ചിരുന്നു. ജനസംഖ്യാ കണക്കെടുപ്പ് കൃത്യമായ ഇടവേളകളിൽ ആദ്യമായി നടത്താൻ തുടങ്ങിയത് റോമാക്കാരാണ്. ലോകത്താദ്യമായി വിപുലമായ സെൻസസ് രാജ്യവ്യാപകമായി നടത്തിയത് ചൈനയാണ്. കണക്കുകൾ കൃത്യമായി പ്രസിദ്ധീകരിച്ച ആദ്യ സെൻസസായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് 1750 നടന്ന സ്വീഡിഷ് കണക്കെടുപ്പാണ്. ഇന്ത്യയിൽ 1881 ബ്രിട്ടീഷ് ഭരണകാലത്ത് റിപ്പൺ പ്രഭു വൈസ്രോയിയായിരുന്ന കാലത്താണ് ഇന്ത്യയൊട്ടാകെ ആദ്യമായി സെൻസസ് നടന്നത്. ഇന്ത്യയിലെ ജനസംഖ്യ 25,38,91,821. കാശ്മീറും ഫ്രഞ്ച് പോർച്ചുഗീസ് കൊളോണിയൽ പ്രദേശങ്ങളും ഒഴികെയുള്ള ബ്രിട്ടീഷ് ഇന്ത്യയുടെ മുഴുവൻ ഭൂപ്രദേശവും ഉൾപ്പെട്ട ഈ സെൻസസിൽ 12 ചോദ്യങ്ങളുള്ള ഒരു സെൻസസ് ഷെഡ്യൂൾ ഉപയോഗപ്പെടുത്തി. 1881 മുതൽ ഓരോ 10 വർഷത്തെ ഇടവേളകളിലും ഇന്ത്യയിൽ സെൻസസ് നടത്തി വരുന്നു. 2021 നടക്കേണ്ടിയിരുന്ന സെൻസസ് കോവിഡ്-19 മഹാമാരി മൂലം വൈകി. 1951 ഫെബ്രുവരി 9 സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ സെൻസസ് ആരംഭിച്ചത്. ഈ സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ജനസംഖ്യ 36,10,88,090 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ജനസംഖ്യ 121,08,54,977 ഇതിൽ സ്ത്രീകൾ 58,75,84,719 പുരുഷന്മാർ 62,32,70,258 സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള 8-ാമത്തെ കണക്കെടുപ്പാണ് ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്നത്. 1872 മുതൽ പരിഗണിച്ചാൽ 16-ാമത്തെ സെൻസസും. നിലവിൽ ലോകത്ത് ഏറ്റവും അധികം ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യയാണ്. 2021 നടക്കേണ്ടിയിരുന്ന ജനസംഖ്യാ കണക്കെടുപ്പ് കോവിഡ്-19 മൂലം മുടങ്ങുകയും തുടർന്ന് നീണ്ടുപോവുകയുമായിരുന്നു.
2025 June 16 കേന്ദ്രം സെൻസസ് വിജ്ഞാപനം പുറത്തിറക്കിയതോടെ സെൻസസ് 2027

ഇതിന് ഔദ്യോഗിക തുടക്കമായി. സെൻസസ് നടപടികൾ പൂർത്തിയാക്കാൻ 3 വർഷമെങ്കിലും വേണ്ടിവരും. 2027 മാർച്ച് 1 ജനസംഖ്യയാണ് ഈ സെൻസസിലൂടെ പ്രഖ്യാപിക്കുന്നത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ജാതി സെൻസസും ഇതോടൊപ്പം നടക്കും. 16-ാം സെൻസസിൽ ആളുകളുടെ ജാതി കൂടി രേഖപ്പെടുത്തുകയും അത് വിശകലനത്തിന് വിധേയമാക്കുകയും ചെയ്യുന്നു. ബ്രിട്ടീഷ് ഭരണത്തിൽ 1931 രാജ്യത്ത് അവസാനമായി ജാതി സെൻസസ് നടന്നത്. ഇന്ത്യയിലെ പിന്നോക്ക വിഭാഗങ്ങളുടെ അവസ്ഥയും പ്രാതിനിധ്യവും വിലയിരുത്താൻ 1953 കേന്ദ്ര സർക്കാർ നിയമിച്ച കാക്ക കലേർക്കർ കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടിൽ 1961 ജാതി സെൻസസ് നടത്തണമെന്ന് ശുപാർശ ചെയ്തിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി ജാതി സെൻസസ് നടത്തിയ സംസ്ഥാനം ബീഹാറാണ്. 2023 ജനുവരി 7 ബീഹാറിൽ ജാതി സെൻസസിന് തുടക്കം കുറിച്ചത്. കേരളത്തിലെ സെൻസസിന്റെ ചരിത്രമെടുത്താൽ കേരള സംസ്ഥാന രൂപീകരണത്തിന് മുമ്പ് തിരുവിതാംകൂറിൽ 1836 1854 സെൻസസ് നടന്നു. കൊച്ചിയിൽ 1820 1836 1849 1858 വർഷങ്ങളിൽ സെൻസസ് നടന്നിരുന്നു. 1875 സെൻസസ് ഈ 2 നാട്ടുരാജ്യങ്ങളിലും നടത്തി. അന്ന് മദ്രാസ് പ്രവിശ്യയുടെ ഭാഗമായിരുന്ന മലബാർ ജില്ലയിലും ദക്ഷിണ കാനറ ജില്ലയുടെ ഭാഗങ് ങളിലും 1822 1836 സെൻസസ് നടന്നു. കേരള സംസ്ഥാനത്തിന്റെ പരിധിയിൽ വരുന്ന പ്രദേശങ്ങളിലെ സെൻസസ് അഖിലേന്ത്യാ സെൻസസിനോടൊപ്പം നടത്താൻ തുടങ്ങിയത് 1881. കേരളം രൂപീകരിക്കപ്പെട്ട ശേഷം ആദ്യം സെൻസസ് നടന്നത് 1961. രജിസ്ട്രാർ ജനറൽ ആൻഡ് കമ്മീഷണർ ആണ് ഇന്ത്യയിൽ സെൻസസ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. പൂർണമായും ഡിജിറ്റൽ രീതിയിൽ നടപ്പാക്കുന്ന ഇത്തവണത്തെ സെൻസസ് ഘട്ടങ്ങളിലായാണ് പൂർത്തീകരിക്കുന്നത്. ആദ്യ ഡിജിറ്റൽ സെൻസസിന്റെ ഭാഗമായി സ്വന്തമായി വിവരങ്ങൾ ഓൺലൈനായി രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൗകര്യം 16-ാം സെൻസസിന്റെ പ്രത്യേകതയാണ്. വിവരങ്ങൾ കുടുംബങ്ങൾ സ്വന്തമായി നേരിട്ട് ഓൺലൈനിൽ രേഖപ്പെടുത്തുന്ന നടപടിയാണ് സെൽഫ് എന്യൂമറേഷൻ. കേരളത്തിൽ സെൽഫ് എന്യൂമറേഷൻ 2026 ജൂൺ 30 അവസാനിച്ചു. 2 ഘട്ടങ്ങളിലായുള്ള സെൻസസ് നടപടിക്രമത്തിൽ 1-ാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസുമാണ് നടത്തുക. 2-ാം ഘട്ടത്തിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ്. കേരളത്തിൽ 2026 ജൂലൈ 1 30 1-ാം ഘട്ടം. 2027 ഫെബ്രുവരിയിലും മാർച്ചിലുമായി നടക്കുന്ന ജനസംഖ്യാ കണക്കെടുപ്പാണ് 2-ാം ഘട്ടം. 2027 സെൻസസിന് 11,718 രൂപയാണ് ചിലവ് കണക്കാക്കിയിരിക്കുന്നത്. 30 ലക്ഷത്തിലേറെ ഉദ്യോഗസ്ഥരെയാണ് രാജ്യത്താകമാനം നിയോഗിച്ചിരിക്കുന്നത്. കേരളത്തിൽ ഉദ്യോഗസ്ഥരുടെ എണ്ണം 70,000 പഴയതുപോലെ പേപ്പറും പേനയുമായല്ല ഇത്തവണ കൈകളിൽ സ്മാർട്ട് ഫോണും ടാബ്ലറ്റുമൊക്കെയായാണ് എന്യൂമറേറ്റർമാർ വീടുകളിലേക്ക് എത്തുക. ഉദ്യോഗസ്ഥർ വീടുകളിലെത്തിയുള്ള വിവരശേഖരണത്തിന് പ്രത്യേക മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതിനാൽ ഇത്തവണത്തെ സെൻസസ് നടപടികളെല്ലാം പൂർണമായും കടലാസുരഹിതമാണ്. വിവിധ തലങ്ങളിലെ ഏകോപനത്തിന് സെൻസസ് മാനേജ്മെന്റ് ആൻഡ് മോണിറ്ററിംഗ് സിസ്റ്റം എന്ന പോർട്ടൽ ആണ് ഉപയോഗിക്കുന്നത്. ഉദ്യോഗസ്ഥരുടെ പരിശീലനം മുതൽ സെൻസസ് പ്രവർത്തനങ്ങളുടെ ഓരോ ഘട്ടവും പൂർത്തീകരിക്കുന്നത് ഈ പോർട്ടലിലൂടെ ആയിരിക്കും. രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ സെൻസസ് ആയതിനാൽ ഇക്കുറി സെൻസസ് വിവരങ്ങൾ വേഗം ലഭ്യമാകും. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയുള്ള കണക്കെടുപ്പ് സെൻട്രൽ സെർവറിലേക്ക് ഡിജിറ്റലായി കൈമാറാൻ കഴിയും. സെൻസസിന്റെ ഭാഗമായി നൽകുന്ന വിവരങ്ങൾ സുരക്ഷിത സെർവറുകളിൽ എൻക്രിപ്റ്റഡ് ഫോർമാറ്റിൽ സൂക്ഷിക്കും. ഓരോ വ്യക്തിയും ഓരോ വീടും ഓരോ വിവരങ്ങളും നമ്മുടെ രാജ്യത്തിന്റെ ഭാവി ആസൂത്രണത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് സെൻസസിൽ കൃത്യമായ വിവരങ്ങൾ നൽകുകയും ഉത്തരവാദിത്തത്തോടെ പങ്കാളികളാവുകയും ചെയ്യാം. ഒരു മികച്ച നാളെയിലേക്കുള്ള യാത്രയിൽ നമ്മുടെ ചെറിയ സഹകരണവും വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കട്ടെ. അറിയാം അറിവ് നേടാമിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. എന്നെ കേട്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നന്ദി. അടുത്തയാഴ്ച കൂടുതൽ അറിവുകളുമായി ഞാൻ തിരിച്ചെത്താം. സൈനിങ് ഓഫ്, പ്രീത സുഗതൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ.

0: Radio Santhanam 90.4 FM.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
0: ഫീൽ ദി മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM.

കാറ്റിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.

മധുരം സംസ്കൃതം, അറിയാം ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സുന്ദര സഞ്ചാരം. ആശയം അവതരണം ടി സദാശിവൻ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ സുന്ദര സഞ്ചാരം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സുന്ദര സഞ്ചാരം അവതരിപ്പിക്കുന്നത് ടി സദാശിവൻ. ഇന്നോളം യാത്രകൾ പഠിപ്പിച്ച പാഠങ്ങൾ വിലപ്പെട്ടതാണ്. പുതുപുത്തൻ അറിവിനും ആനന്ദത്തിനും തിരിച്ചറിവിനും വേണ്ടിയാണ് ഞങ്ങളുടെ യാത്രകൾ. നിസാരങ്ങളെന്ന് കരുതുന്ന പലതും നവലോകത്തേക്കായി നമ്മെ കൈപിടിച്ചുയർത്തും എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുന്നത് സഞ്ചാരം തുടങ്ങിയപ്പോഴാണ്. യാത്രകളിൽ ഞങ്ങൾക്ക് ലഭിച്ച അറിവിൻ്റെ നുറുങ്ങുകളാണ് സുന്ദര സഞ്ചാരത്തിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നത്. 36 ദ്വീപുകളുടെ കൂട്ടായ്മയായ ലക്ഷദ്വീപ് ഒരു കേന്ദ്രഭരണ പ്രദേശമാണ്. ലക്ഷദ്വീപിൻ്റെ ചരിത്ര പശ്ചാത്തലം കഴിഞ്ഞ ആഴ്ചകളിൽ പ്രതിപാദിച്ചിരുന്നു. ആകെ 36 ദ്വീപ് ഉണ്ടെങ്കിലും 10 ദ്വീപിൽ മാത്രമേ ജനവാസമുള്ളൂ. കവരത്തിയാണ് ലക്ഷദ്വീപിൻ്റെ ഭരണ സ്ഥിരാകേന്ദ്രമെങ്കിലും ഇവിടെ വിമാനത്താവളം ഇല്ല. എന്നാൽ പോർട്ട് ഇവിടെയാണ്. അഗത്തിയിലെ വിമാനത്താവളത്തിൽ ഇറങ്ങിയത് മുതലുള്ള ദ്വീപ് സഞ്ചാര കൗതുകങ്ങൾ പറഞ്ഞു വരികയാണ്. പാമ്പും പന്നിയും കളവും പട്ടിയും ഇല്ലാത്ത നാടെന്ന ഖ്യാതിയുള്ള ലക്ഷദ്വീപിലെ മനുഷ്യർ ശാന്തശീലരും മാനുഷ്യ മൂല്യങ്ങൾക്ക് വില നൽകുന്നവരുമാണെന്ന് അനുഭവത്തിൽ മനസ്സിലാക്കാനായി. നാളികേരവും മത്സ്യവും മാത്രമാണ് ഇവിടത്തെ തനത് വിഭവങ്ങൾ. മറ്റെല്ലാം ദ്വീപിന് പുറത്തുനിന്ന് വരുന്നതിനാൽ ഇവിടെ എല്ലാറ്റിനും വില കൂടുതലാണ്. അറബിക്കടലിലൂടെയുള്ള സാഗര സഞ്ചാരമാണ്

പ്രധാനം. സാഹസിക സമുദ്ര വിനോദങ്ങൾക്ക് പേരുകേട്ട ഇവിടുത്തെ സ്കൂബ ഡൈവിങ്ങും സ്നോർക്കലിങ്ങും ഗ്ലാസ് ബോട്ട് യാത്രയും കയാക്കിങ്ങും സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്നതാണ്. കടലാഴങ്ങളിൽ നേരിട്ട് കാണാൻ കഴിഞ്ഞ പവിഴാരാമത്തിൻ്റെയും വർണ്ണ മത്സ്യങ്ങളുടെയും ചന്തം സമ്മാനിച്ച ആഹ്ലാദം ഇപ്പോഴും ഞങ്ങളെ ആനന്ദത്തിൽ ആറാടിക്കുന്നു എന്നതാണ് വസ്തുത. മനുഷ്യരോട് ഏറ്റവും ഇണക്കമുള്ള ഡോൾഫിനുകളുടെ കുശൃതികൾ കണ്ട് രസിക്കാൻ കഴിയുന്ന ഡോൾഫിൻ ബാച്ചിന് പോയ വിവരം കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു. മത്സ്യങ്ങൾ കൊണ്ട് നിർമ്മിക്കുന്ന ഭക്ഷ്യവസ്തുക്കളുടെ രുചിഭേദവും കിലാഞ്ചിയും മധുരക്കറിയും സമ്മാനിച്ച അസുലഭ ആനന്ദവും ഓർക്കുമെന്ന് കരുതുന്നു. അനിതര സാധാരണമായ കടൽ യാത്ര അവസാനിപ്പിച്ച് തീരത്തണഞ്ഞ ഞങ്ങൾ അതിവേഗം ഹോം സ്റ്റേയിൽ എത്തിയ കാര്യം പറഞ്ഞാണല്ലോ കഴിഞ്ഞ ആഴ്ച സുന്ദര സഞ്ചാരം അവസാനിപ്പിച്ചത്. കൂടുതൽ ദ്വീപ് വിശേഷങ്ങളിലേക്ക് കടക്കാം. അടിയന്തരമായി ഒന്ന് കുളിച്ച് ഉപ്പുവെള്ളത്തിൽ കുതിർന്ന ശരീരവും വസ്ത്രവും ശുദ്ധമാക്കണം എന്ന ആഗ്രഹമായിരുന്നു മനസ്സിൽ. കുറച്ചുപേർ കുളിക്കാൻ പോയപ്പോൾ മറ്റുള്ളവർ കഥകൾ പറഞ്ഞ് കടലാഴങ്ങളിലെ പവിഴാരാമത്തിൻ്റെ ശോഭയും ശലഭ മത്സ്യത്തിൻ്റെ അങ്കലാവണ്യവും നിറപൂർണിമയും ചർച്ച ചെയ്ത് നേരംപോക്കി. കുളി കഴിഞ്ഞെത്തിയ എൻ്റെ മനസ്സു നിറയെ കടലിൻ്റെ അപാരതയായിരുന്നു. മൈനാകം കടലിൽ നിന്നുയരുന്നുവോ എന്ന ഗാനം കേട്ടപ്പോൾ കടലിൽ പർവ്വതങ്ങൾ കാണുമോ എന്ന സംശയം തീർന്നത് ലക്ഷദ്വീപിലെ കടലാഴങ്ങളിലായിരുന്നല്ലോ എന്ന് ഓർത്തപ്പോൾ തന്നെ ഈ യാത്ര എത്രമേൽ സാർത്ഥകവും സർഗാത്മകവുമായിരുന്നു എന്ന് തോന്നി. ഓരോ യാത്രകളും അന്വേഷണങ്ങളും അറിവിൻ്റെ പെട്ടകം തുറക്കുന്നതുമാണല്ലോ. വൈകുന്നേരം കൃത്യസമയത്ത് തന്നെ ഷഹീർ മുഹമ്മദ് വണ്ടിയുമായി എത്തി. ഹോൺ മുഴക്കി. എല്ലാവരും കയറിയതോടെ വാഹനം നേരെ ലഗൂൺ ബീച്ച് ലക്ഷ്യമാക്കി യാത്രയാരംഭിച്ചു. ഞങ്ങളെ അവിടെ ഇറക്കിവിട്ട ശേഷം സൂര്യാസ്തമയത്തിന് ശേഷം എത്താം എന്ന് പറഞ്ഞ് മടങ്ങാൻ തുടങ്ങി. ലഗൂൺ ബീച്ചിൽ നിന്നും താമസ സ്ഥലത്തേക്ക് അധികം ദൂരമില്ലാത്തതിനാൽ മടക്കം നടന്നാകാം എന്നറിയിച്ചപ്പോൾ ആദ്യം തടസ്സം പറഞ്ഞെങ്കിലും ഞങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങി നാളെ രാവിലെ കാണാം എന്ന് ഏറെ സന്തോഷത്തോടെ യാത്ര പറഞ്ഞ് അവർ പോയി. ലഗൂൺ ബീച്ചിൽ വലിയ തിരക്ക് അനുഭവപ്പെട്ടില്ലെങ്കിലും കുറച്ചധികം വിനോദസഞ്ചാരികൾ അവിടുത്തെ സൂര്യാസ്തമയം കാണുവാൻ എത്തിയിരുന്നു. ബീച്ച് റെസ്റ്റോറൻറ്റിൽ നിന്നും ഓരോ ചായ ഓർഡർ ചെയ്ത് അവിടെ നിന്ന് തന്നെ കുടിച്ചു. അപ്പോഴേക്കും വെയിൽ താഴാൻ തുടങ്ങിയിരുന്നു. അഗത്തി ദ്വീപിലെ ലഗൂൺ ബീച്ചിലെ സൂര്യാസ്തമയം ഒരു കവിത പോലെ മനോഹരമാണെന്നാണ് വായിച്ചറിഞ്ഞത്. ലഗൂൺ ബീച്ചിലെ നനുനനുത്ത വെള്ളമണൽ പാദങ്ങൾക്കടിയിൽ തണുത്ത് കിടക്കുന്നു. പ്രതാപിയായ സൂര്യൻ ആകാശത്തിൻ്റെ നെറുകയിൽ നിന്നും പതിയെ ഓർന്നിറങ്ങുന്നു. നിറങ്ങളുടെ അഭൗമ സൗന്ദര്യത്തിൽ ചാലിച്ച് കാഴ്ചക്കാർക്ക് നൽകുന്ന ഭ്രമാത്മക സൗന്ദര്യം ദർശിക്കാൻ അവസരം ലഭിച്ചത് ഭാഗ്യമായി കരുതുന്നു. ഇനി ഒരു ഇടവേള, ഒരു ഗാനം ആസ്വദിച്ചതിന് ശേഷം നമുക്ക് മടങ്ങിയെത്താം.

0: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ദൂരം 90.4 FM.
1: സുന്ദരസഞ്ചാരം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. സുന്ദരസഞ്ചാരം അവതരിപ്പിക്കുന്നത് ടി സദാശിവൻ. വിനോദത്തിനും വിജ്ഞാനത്തിനും കേൾക്കൂ ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പാലിയേറ്റീവ് കെയർ സംരംഭം. ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഏറ്റവും ചെറുതും 36 ദ്വീപുകളുടെ കൂട്ടായ്മയുമായ ലക്ഷദ്വീപ് യാത്രാവിശേഷങ്ങളാണല്ലോ സുന്ദര സഞ്ചാരത്തിലൂടെ പങ്കിടുന്നത്. സാഗര സാഹസിക വിനോദങ്ങളായ സ്നോർക്കലിങ്ങിനെക്കുറിച്ചും സ്കൂബ ഡൈവിങ്ങിനെക്കുറിച്ചും പറഞ്ഞിരുന്നത് ഓർക്കുമല്ലോ. അഗത്യദ്വീപിലെ സൂര്യാസ്തമയങ്ങളിൽ ഏറെ ദൃശ്യചാരുത സമ്മാനിക്കുന്ന ലഗൂൺ ബീച്ചിലെ സൂര്യാസ്തമയം കാണാൻ പോയ കാര്യം പറഞ്ഞിരുന്നു. നിറങ്ങൾ കൊണ്ട് ആകാശത്ത് മായാജാലം തീർക്കുന്ന അരുണാർക്കന്റെ വിസ്മയം കാണാൻ കഴിഞ്ഞത് ജീവിതത്തിലെ ഭാഗ്യങ്ങളിൽ ഒന്നായി കരുതാം. ഓരോ യാത്രകളും അനുഭവങ്ങളുടെ സർഗാത്മകതയിലേക്കുള്ള സഞ്ചാരമാണെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ലഗൂൺ ബീച്ചിലെ മണൽപ്പരപ്പും കടലും ആകാശവും ബീച്ച് റെസ്റ്റോറൻറ്റിൽ നിന്ന് ലഭിച്ച ചായയും നൽകിയ ആനന്ദ നിർവൃതി പറഞ്ഞാണ് നമ്മൾ ഇടവേളയിലേക്ക് പോയത്. കൂടുതൽ ലക്ഷദ്വീപ് വിശേഷങ്ങളിലേക്ക് കടക്കാം. ഓരോ യാത്രയും സർഗാത്മകതയിലേക്കുള്ള അതിസങ്കീർണമായ ഭ്രമാത്മക സൗന്ദര്യ നടത്തമാണെന്നതുപോലെ ആസ്വാദനത്തിൻ്റെ ദിവ്യ ദർശനം കൂടിയാണ്. ആദ്യം മഞ്ഞ, പിന്നെ കുങ്കുമം, പിന്നെ ഉരുകിയ സ്വർണം പോലെ ഓറഞ്ച്. മേഘത്തുണ്ടുകൾ ഓരോന്നും അഗ്നിശലഭങ്ങളായി മാറി സൂര്യന് ചുറ്റും നൃത്തം വയ്ക്കുന്നു. അതിസങ്കീർണമായ ഒരു പാത്രം ചുവന്ന വർണ്ണരാജികൾ മറിച്ചിട്ട പോലെ ചുവന്നു തുടുക്കുന്ന ആകാശം. തീരെ ആഴമില്ലാത്തതും സ്ഫടികം പോലെ തെളിഞ്ഞ ടർക്കോയിസ് നിറത്തിലുള്ള ജലം നിറഞ്ഞതുമാണല്ലോ അഗത്തി ലഗൂണിൻ്റെ സവിശേഷത. സൂര്യൻ താഴേക്കിറങ്ങുമ്പോൾ ആകാശത്തിലെ മുഴുവൻ നിറങ്ങളും ലഗൂണിലെ വെള്ളത്തിലേക്ക് ഒഴുകിയിറങ്ങും. നീലജലപ്പരപ്പ് സ്വർണക്കടലായി മാറുന്ന അതിസങ്കീർണമായ മായാജാലത്തിൽ മുഴുകി നിൽക്കുന്ന കാണികളുടെ വിസ്മയം പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ്. ഒട്ടും മലിനീകരണമില്ലാത്ത ലക്ഷദ്വീപിലെ കടലിൽ നിന്നുള്ള അസ്തമയം സമ്മാനിക്കുന്ന മായാജാലം കണ്ടു നിൽക്കുമ്പോൾ നമ്മുടെ കാലുകൾക്ക് ചുറ്റും ഉരുകിയ അസ്തമയ സൂര്യൻ കിടന്ന് തിളയ്ക്കുന്നത് കാണാം. തിരകളില്ലാത്ത ലഗൂണിൻ്റെ ശാന്തതയിൽ ശ്വാസമടക്കി പിടിച്ച് നിശ്ചേഷ്ടരായി നിൽക്കുന്ന അനുഭവം എത്ര സുന്ദരം. സൂര്യൻ ചക്രവാളത്തെ തൊടുന്ന നിമിഷം ആ ഒരു നിമിഷത്തേക്ക് ലഗൂൺ മുഴുവനും തീ പിടിച്ചതുപോലെ തോന്നും. വെള്ളത്തിലും മണലിലും സഞ്ചാരികളുടെ മുഖത്തും സ്വർണ വെളിച്ചം. പതിയെ പതിയെ ഒരു പ്രിയപ്പെട്ടവൻ യാത്ര പറയുന്ന ലാളിത്യത്തോട് സൂര്യൻ അറബിക്കടലിൻ്റെ ആഴങ്ങളിലേക്ക് മുങ്ങിത്താഴുന്നു. ബീച്ചിൽ ബാക്കിയാകുന്നത് വയലറ്റ് കലർന്ന നീലാകാശവും തീരം തേടിയെത്തുന്ന നനുനനുത്ത വെളുത്ത നുരകളും മുൻപെങ്ങും അനുഭവിച്ചിട്ടില്ലാത്തൊരു നിർവൃതിയുമായി നമ്മളും മാത്രം. അഗത്തിയിലെ സൂര്യാസ്തമയം വെറുമൊരു കാഴ്ചയല്ല, അത് ലഗൂൺ നമുക്കായി

എഴുതി തരുന്നൊരു കവിതയാണ്. ജലത്തിൽ വരച്ചത് നിമിഷം കൊണ്ട് മാഞ്ഞു പോകുമെങ്കിലും മനസ്സിൽ പതിഞ്ഞ ദിവ്യദർശനം അത്ര വേഗം മറഞ്ഞു പോകില്ല. മനസ്സിൽ ആവേശമായത് തങ്ങി നിൽക്കും. നേരെ റെസ്റ്റോറൻറ്റിലേക്ക്. എല്ലാവരും കൂടി കടപ്പുറത്തുള്ള സംഗമം ഹൃദ്യമായിരുന്നു. വ്യത്യസ്ത രുചിയുള്ള ഭക്ഷണങ്ങളാണ് ഓരോരുത്തരും ഓർഡർ ചെയ്തത്. രാത്രി ഭക്ഷണം ഹോം സ്റ്റേയിലുള്ളതിനാൽ ഞങ്ങൾ ദ്വീപ് വിഭവമാണ് ഓർഡർ ചെയ്തത്. ബട്ട്ല അപ്പമായിരുന്നു ഞങ്ങൾ ആവശ്യപ്പെട്ടത്. മുട്ടയും മൈദയും പഞ്ചസാരയും ഏലക്കയും ചേർത്ത് ആവിയിൽ വേവിച്ചെടുക്കുന്ന മധുര പലഹാരമാണിത്. രുചിയൂറും ബട്ട്ല അപ്പവും ചായയും കഴിച്ചപ്പോൾ സന്തോഷമായി. കുട്ടികൾ പതുപോലെ ഐസ്ക്രീം കഴിക്കാൻ തുടങ്ങി. കടലിൽ നിന്നും മന്ദം വീശിയ മാരുതൻ തണുപ്പ് സമ്മാനിച്ചു. അടുത്ത മേശയിലിരുന്ന് ചായ കുടിച്ച ഒരു ദ്വീപ് നിവാസി ഞങ്ങളെ പരിചയപ്പെട്ടു. ഇനിയൊരു ഇടവേള. ഒരു ഗാനം ആസ്വദിച്ചതിന് ശേഷം

കിളിതൊട്ടുകളിക്കണ കടലിൻ കുട്ടികള പെരമുത്തുകണക്കൊരു കൊച്ചുകിടാത്തനുദിച്ചു വരുന്നത് കണ്ട് മലക്കൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചണ്ടകൾ അലവിത്തരികിട മേളമടിച്ചു മുഴക്കുന്നേരം കാകര വന്ന കണക്കു മണപ്പുറം ആകത്തി മികിട തിമൃത്തി ക്കിടി നാക്കിളി മുക്കിളി തൊട്ടുകളിക്കണ കടലിൻ കുട്ടികളക്കരെ മുത്തുകണക്കൊരു കൊച്ചുകിടാത്തനുദിച്ചു വരും.

തട്ടകളുടെ ഇടയിളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴെ തറയിലരപ്പോ തിക്കരി നല്ലത് പാടി തുറകളിൽ ഇന്നൊരു തുടികുളി മേലത്തായം വകയുടെ ചെമ്പട മുറുകി കന്നാലികളുടെ കാലി തട്ടകളുടെ ഇടയിളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴെ തറയിലൊരപ്പോ തിക്കരി നല്ലത് പാടി കണ്ടെടു വലയെടു പറയെടു വടമെടു മൊഴികളിൽ അലയുടെ തകിലടി മുറുകി തണ്ടെടു വലയെടു പറയെടു വടമെ

0: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: പ്രിയ ശ്രോതാക്കളെ, ഒരിക്കൽ കൂടി സുന്ദരസഞ്ചാരത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സുന്ദരസഞ്ചാരം അവതരിപ്പിക്കുന്നത് ടി സദാശിവൻ. യാത്രാ വിവരണ പരിപാടിയായ സുന്ദരസഞ്ചാരം ഏവർക്കും ഇഷ്ടമാകുന്നു എന്ന് കരുതുകയാണ്. സ്നേഹനിധികളായ ശ്രോതാക്കൾ നൽകിയ പിന്തുണയാണ് 2 വർഷം പിന്നിട്ട് സുന്ദരസഞ്ചാരം മുന്നോട്ട് സഞ്ചരിക്കുന്നത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും 8 8 4 8 5 5 8 7 8 5 എന്ന മൊബൈൽ നമ്പറിൽ വാട്സാപ്പ് സന്ദേശങ്ങളായി അയച്ചു തരുവാൻ അഭ്യർത്ഥിക്കുന്നു. യാത്രകൾ സമ്മാനിക്കുന്ന അസുലഭ നിമിഷങ്ങളുടെ ചാരുത പറഞ്ഞറിയിക്കാനാകാത്ത വിധം സുന്ദരവും ആത്മനിർവൃതി പകരുന്നതുമാണ്. ലഗൂൺ ബീച്ചിലെ സൂര്യാസ്തമയം അത്തരം ഒരു നേർക്കാഴ്ചയാണ് സമ്മാനിച്ചത്. സമാനതകളില്ലാത്ത അസുലഭ ദർശന സൗഭാഗ്യം സമ്മാനിച്ച സൂര്യാസ്തമയത്തിൻ്റെ അനുഭൂതിയുമായി ബീച്ച് റെസ്റ്റോറൻറ്റിലേക്ക് പോയതും ദ്വീപുകാരുടെ പ്രധാനപ്പെട്ട വൈകുന്നേര ഭക്ഷണമായ ബട്ട്ല അപ്പം ഓർഡർ ചെയ്ത് കാത്തിരിക്കുമ്പോൾ പരിചയപ്പെട്ട ഒരു ദ്വീപ് നിവാസിയുടെ കാര്യം പറഞ്ഞാണ് നമ്മൾ ഇടവേളയിലേക്ക് പോയത്. കൂടുതൽ ദ്വീപ് വിശേഷങ്ങളിലേക്ക് കടക്കാം. ലഗൂൺ ബീച്ചിൽ പരിചയപ്പെട്ട കക്ഷി നിസ്സാരക്കാരനായിരുന്നില്ല. പരിചയപ്പെടൽ കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം വാചാലനായി. കൽപ്പേനി ഐലൻഡിൽ താമസിക്കുന്ന ഇദ്ദേഹം ദ്വീപ് സംബന്ധമായ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിനായി അഗത്തി ദ്വീപിൽ എത്തിയതായിരുന്നു. ദ്വീപ് വികസന സമിതി അംഗവും ലക്ഷദ്വീപിലെ ആദ്യത്തെ സയൻസ് ബിരുദധാരിയുമാണ് ഇദ്ദേഹം. ദ്വീപിനെ സംബന്ധിച്ച് ധാരാളം കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു തന്നു. അതൊക്കെ ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞതിൽ നിന്നും ഒട്ടും ഭിന്നമായിരുന്നില്ല. ബംഗാരം ദ്വീപിൽ നിന്നും യാതൊരു പ്രതിഫലവും നൽകാതെ ദ്വീപ് നിവാസികളെ ഒഴിപ്പിച്ച സംഭവങ്ങൾ അദ്ദേഹം വിശദീകരിച്ചു. ഏതോ ഒരു ഉത്തരേന്ത്യൻ വ്യവസായിയാണ് അവിടെ ഹോട്ടൽ ശൃംഖല തുടങ്ങാനായി കെട്ടിട സമുച്ചയങ്ങൾ പണിത് ഉയർത്തുന്നതെന്നും അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു. ധാരാളം ഇംഗ്ലീഷ് പദങ്ങൾ ചേർത്തായിരുന്നു സംസാരം മുഴുവൻ. ഇപ്പോഴത്തെ ദ്വീപ് വിശേഷങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം വികാരഭരിതനായി കാണപ്പെട്ടു. ദ്വീപിലെ പല സ്കൂളുകളും പൂട്ടിയത് കുട്ടികൾക്കും ഒപ്പം രക്ഷകർത്താക്കൾക്കും ഉണ്ടായ ബുദ്ധിമുട്ടുകൾ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ഠം ഇടറുന്നുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു സ്കൂൾ പൂട്ടുന്നതോടെ ഏകദേശം 4 കിലോമീറ്റർ ദൂരെ സഞ്ചരിച്ചാൽ മാത്രമേ അടുത്ത സ്കൂളുകളിൽ എത്തിച്ചേരാൻ കഴിയൂ. ഇതുമൂലം വീട്ടിലെ ഒരാൾ ഈ കുട്ടികളുടെ കാര്യം നോക്കുന്നതിനായി മാറി നിൽക്കേണ്ടി വരും.

വീട്ടിലെ പണികൾ പൂർണ്ണമായി ശ്രദ്ധിക്കാനോ ദീപശ്രീ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാനോ കഴിയാത്ത അവസ്ഥ സംജാതമാകും. ഇപ്പോൾ ദ്വീപിൽ നടക്കുന്ന പരിഷ്കാരങ്ങൾ ദ്വീപ് നിവാസികളുടെ സമാധാന ജീവിതം കൈമോശം വരുമെന്ന് അവർ ഭയപ്പെടുന്നു. ഒരു കോളനി പോലെ ഒരു ദ്വീപിലെ എല്ലാവരെയും ഒരിടത്ത് താമസിപ്പിക്കുവാനുള്ള

നടത്തിയ ക്രൂരതകളിൽ ഭയന്ന് ഒരു വാഹനം കണ്ടാൽ തന്നെ ആദ്യം കാണുന്നയാൽ നിലവിളിക്കുകയും അത് കേൾക്കുന്നവർ നിലവിളി ആവർത്തിക്കുകയും ചെയ്ത് അപകട മുന്നറിയിപ്പ് നൽകുന്നത് പതിവായിരുന്നു. അങ്ങനെ വൈദേശികരുടെ ആക്രമണങ്ങളെ ഒരു പരിധിവരെ അവർക്ക് ചെറുക്കാൻ കഴിഞ്ഞിരുന്നു. അവിടുത്തെ മലയാള ഭാഷയ്ക്ക് കോഴിക്കോട് കണ്ണൂർ ഭാഷയോട് കുറച്ച് സാമ്യം തോന്നിയിരുന്നു. പടക്കൻ പാട്ടുകൾ അവിടെ പ്രചാരത്തിലുണ്ടായിരുന്നെന്നും ദ്വീപിലെ പല പാട്ടുകൾക്കും ഇത്തരം പടക്കം പാട്ടുകളോട് സാമ്യമുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പടക്കുറുപ്പന്മാർ അങ്കത്തിന് പുറപ്പെടും മുമ്പ് പരദേവതയും മാതാപിതാക്കളെയും വണങ്ങുന്ന സമ്പ്രദായം വടക്കൻ പാട്ടിൽ വായിച്ചിട്ടുള്ളത് ഓർമ്മയിലെത്തി. ഇവിടെയും പള്ളിയിൽ പോയി നിസ്കരിച്ച് ഉമ്മയെയും ബാപ്പയെയും കണ്ട് അനുഗ്രഹം വാങ്ങിയിട്ടായിരുന്നു കപ്പൽ യാത്രകൾക്ക് ഒരുങ്ങിയിരുന്നതെന്ന് ദ്വീപിലെ പാട്ടുകളിലും കാണാൻ കഴിയുമെന്ന് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു. ഇവിടത്തെ ദ്വീപുകാർ വളരെ സമാധാനപ്രിയരും പരസ്പര സ്നേഹ ബഹുമാനം ഉള്ളവരുമാണ്. ആരോടും അപരിചിതത്വം കാട്ടാതെ ഒരു സുലൈമാനിയെങ്കിലും നൽകി സൽക്കരിക്കുക ഇവിടുത്തെ രീതികളിൽ പെടും. ഞങ്ങളോട് സംസാരിച്ച വ്യക്തി കൽപ്പേനി ദ്വീപ് നിവാസിയാണ്. എങ്കിലും അഗത്തിയിൽ എവിടെയും അദ്ദേഹത്തിന് താമസവും ഭക്ഷണവും ലഭ്യമാണ്. മറിച്ചും അങ്ങനെ തന്നെയാണ്. ഇന്ന് അദ്ദേഹം എത്തിയത് അവിടുത്തെ ഒരു ബോർഡ് മീറ്റിംഗിൽ പങ്കെടുക്കാനായിരുന്നു. ദ്വീപിൽ നിന്നും പിടിക്കുന്ന മത്സ്യം മൊത്ത വിലയിൽ ഏറ്റെടുക്കുന്നതിന് തയ്യാറായി കുറച്ച് കമ്പനികൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. നിയമപരമായുള്ള ക്രയവിക്രയത്തിൻ്റെ നിയമാവലികൾ ചർച്ച ചെയ്യുന്നതിനാണ് ബോർഡ് മീറ്റിംഗ്. ദ്വീപിൽ ഒരിടത്തും ഐസ് പ്ലാന്റുകളോ ശീതീകരിച്ച് മത്സ്യം സൂക്ഷിക്കാനുള്ള സംവിധാനങ്ങളോ ഇല്ല. അതിനാൽ വലിയ തോതിൽ മത്സ്യബന്ധനം ഇവിടെ സാധ്യമല്ല. ആകെയുള്ള കടൽ സമ്പത്തിൻ്റെ 10% മാത്രമേ ഇപ്പോൾ ദ്വീപിൽ ഉപയോഗിക്കാൻ കഴിയൂ. ഇന്നത്തെ സുന്ദരസഞ്ചാരം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച കൂടുതൽ ദ്വീപവിശേഷങ്ങളുമായി വീണ്ടും കാണാം. നിങ്ങളോട് വിട പറയുന്നത് ടി സദാശിവൻ. ഇനിയൊരു ഗാനം ആസ്വദിക്കാം.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സുന്ദര സഞ്ചാരം. ആശയം അവതരണം ടി സദാശിവൻ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

കേൾവികളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

കുടുംബരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: വിനോദത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യൂ റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മേഘമൽഹാർ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീലക്ഷ്മി ആർ. സാങ്കേതിക സഹായം ആദർശ് അജയ്.

പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. മഴ പോലെ മനസ്സിൽ പെയ്തിറങ്ങുന്ന ഒരുപിടി ഗാനങ്ങളാണ് മേഘമൽഹാർ പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നത്. ആ ഗാനങ്ങൾ അത്രയേറെ ഹൃദ്യമായി നമ്മിലേക്ക് എത്തിക്കുന്ന കലാകാരന്മാരും അതുപോലെ പ്രിയപ്പെട്ടതാണ്. കാലം എത്ര കടന്നുപോയാലും അവർ ചാർത്തിയ അടയാളങ്ങൾ എന്നെന്നും നിലനിൽക്കും. നിരവധി ഹൃദ്യമായ ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച് നമ്മെ വിട്ടു പിരിഞ്ഞുപോയ പ്രിയ ഗായകൻ കെ കെയുടെ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നത്.

0: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. പ്രിയ ഗായകൻ KK യുടെ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നത്. പലപ്പോഴും ഒരു മലയാളിയാണെന്ന് തിരിച്ചറിയാതെ തന്നെ നാം അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ ആസ്വദിച്ചിട്ടുണ്ട്. ഒരു ഗായകന്റെ മുഖം പ്രധാനമായി കാണേണ്ടത് പ്രധാനമല്ലെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഗായകന്റെ ശബ്ദം കേൾക്കണം എന്നതാണ് പ്രധാന കാര്യമെന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. സംഗീതത്തിൽ ഔപചാരിക വിദ്യാഭ്യാസമൊന്നും നേടിയിരുന്നില്ലെങ്കിലും അദ്ദേഹം മാനവ ഹൃദയം കീഴടക്കി.

നിമിഷവും പാട്ടിനൊപ്പം ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം. ഇത് റേഡിയോ സന്തുലം 90.4 FM. പ്രിയ ശ്രോതാക്കൾ, ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. മേഘമൽഹാറിന്റെ ഈ സംഗീത നിമിഷങ്ങളിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഇന്ത്യയിലെ എക്കാലത്തെയും മികച്ച പിന്നണി ഗായകരിൽ ഒരാളായ KK യുടെ ഗാനങ്ങളിലൂടെയാണ് ഇന്നത്തെ മേഘമൽഹാറിന്റെ യാത്ര. കൃഷ്ണകുമാർ കുന്നത്ത് എന്നതാണ് യഥാർത്ഥ നാമം. 1968 ഓഗസ്റ്റ് 23 CS മേനോന്റെയും കുന്നത്ത് കനകവല്ലിയുടെയും മകനായി ന്യൂഡൽഹിയിൽ ജനനം. സംഗീത സംവിധായകൻ ലെസ്ലി ലൂയിസിനൊപ്പം ജിംഗിളുകൾ പാടി തുടക്കം.

0: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഒരിക്കൽ കൂടി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. മനോഹര ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച പ്രിയ ഗായകൻ ശ്രീ കൃഷ്ണകുമാർ കുന്നത്ത് KK ആലപിച്ച ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയപ്പെട്ടവർക്കായി സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. 2009 ദീപൻ സംവിധാനം ചെയ്ത് പൃഥ്വിരാജ് പ്രധാന വേഷത്തിലെത്തിയ പുതിയ മുഖം എന്ന ചിത്രത്തിലെ രഹസ്യമായി എന്ന ഗാനമാണ് അദ്ദേഹം മലയാളത്തിൽ പാടിയ ഒരേ ഒരു ഗാനം. മലയാളത്തിൽ അധികം അവസരങ്ങൾ ലഭിച്ചിരുന്നില്ലെങ്കിലും അദ്ദേഹം പാടിയിട്ടുള്ള ഗാനങ്ങൾ ദേശകാല ഭാഷാ ഭേദമന്യേ മലയാളിക്ക് പ്രിയപ്പെട്ടതായിരുന്നു.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: പ്രിയ ശ്രോതാക്കൾ, ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. പ്രിയ ഗായകൻ കെ ആലപിച്ച ഗാനങ്ങളിലൂടെയാണ് നാം ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. 2017 ടൈംസ് ഓഫ് ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിൽ മലയാളത്തിൽ കൂടുതൽ ഗാനങ്ങൾ പാടാത്തത് എന്ത് എന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു: മറ്റ് ദക്ഷിണേന്ത്യൻ ഭാഷകളിൽ ഞാൻ പലപ്പോഴും പാടാറുണ്ട്. മലയാളത്തിൽ പാടുന്നത് എനിക്ക് കഠിനമാണ്. ഞാൻ സംസാരിക്കുന്ന മലയാളം മാന്യമാണെന്ന് ആളുകൾ പറയുന്നു. പക്ഷെ സാഹിത്യത്തിലോ വരികളിലോ കൂടുതലായി ഉപയോഗിക്കുന്ന വാക്കുകൾ പറയുമ്പോൾ എനിക്കത് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. മറ്റു ഭാഷകളിൽ കേൾക്കുന്ന രീതിയിൽ തന്നെയുള്ള പാട്ടുകളും വരികളും എനിക്ക് ലഭിക്കുന്നു. പക്ഷെ മലയാളത്തിൽ കൂടുതൽ പാട്ടുകൾ പാടാൻ ആഗ്രഹമുള്ള വ്യക്തി കൂടിയായിരുന്നു കെ കെ. കേരളത്തെയും മലയാളിയെയും മലയാളം പാട്ടുകളെയും അദ്ദേഹം സ്നേഹിച്ചിരുന്നു.

0: ബൈ ബൈ കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെത്താം റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ബോളിവുഡിൽ അരങ്ങേറ്റം കുറിച്ച് ബോളിവുഡിന്റെ നിത്യഹരിത ഗായകനായി മാറിയ ശ്രീ കെ കെയുടെ ഗാനങ്ങളാണ് പ്രിയ ശ്രോതാക്കൾക്കായി മേഘമൽഹാർ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. കിഷോർ കുമാറും ആർ ഡി ബർമനും അദ്ദേഹത്തിന്റെ സംഗീതത്തെ സ്വാധീനിച്ചിരുന്നു. 1996 പുറത്തിറങ്ങിയ മാച്ചിസ് എന്ന ചിത്രത്തിലെ ഒരു ഗാനത്തിന്റെ ഒരു ചെറിയ ഭാഗം പാടിക്കൊണ്ട് കെ കെ ബോളിവുഡിലേക്ക് പ്രവേശിച്ചു. 1999 പുറത്തിറങ്ങിയ ഹം ദിൽ ദേ ചുക്കേ സനത്തിലെ ഒരു ഗാനത്തിലൂടെയാണ് അദ്ദേഹം വലിയ മുന്നേറ്റം നടത്തിയത്. അതേ വർഷം തന്നെ ലെസ്ലി ലൂയിസിന്റെ സംഗീതവും മെഹബൂബിന്റെ വരികളും ഉൾപ്പെടുന്ന തന്റെ ആദ്യ സോളോ ആൽബം പൽ പുറത്തിറങ്ങിയതോടെ അദ്ദേഹം കൂടുതൽ ജനപ്രിയനായി.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഒരിക്കൽ കൂടി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. ഒരു പിടി ഗാനങ്ങളും വിശേഷങ്ങളുമായി പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞ പ്രിയ ഗായകൻ KK യുടെ ഗാനങ്ങളിലൂടെയാണ് ഇന്നത്തെ മേഘമൽഹാർ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 3500 ജിംഗിളുകൾ പാടിയ ശേഷമാണ് അദ്ദേഹം ബോളിവുഡിലെത്തിയത്. 1999 ക്രിക്കറ്റ് വേൾഡ് കപ്പിന് ഇന്ത്യൻ ദേശീയ ക്രിക്കറ്റ് ടീമിനെ പിന്തുണച്ചുകൊണ്ടിറങ്ങിയ ജോഷ് ഓഫ് ഇന്ത്യ എന്ന ഗാനം പാടിയതും ഇദ്ദേഹമാണ്. 2022 ഈ പ്രതിഭ നമ്മെ വിട്ടുപിരിഞ്ഞത്. ഹൃദയസ്തംഭനമായിരുന്നു മരണകാരണം. 5 ഫിലിംഫെയർ അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. 2012 മലയാളത്തിൽ ഈഴം സുരലയ സിംഗർ ഓഫ് ദി ഇയർ അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. കാലം എത്ര കഴിഞ്ഞാലും കലാകാരന്മാർ ജനഹൃദയങ്ങളിൽ സജീവമായിരിക്കും. ഇന്നത്തെ മേഘമൽഹാറിന്റെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച വീണ്ടും എത്താം, ഇതേ ദിവസം ഇതേ സമയം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മേഘമൽ ഹാർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീലക്ഷ്മി ആർ, സാങ്കേതിക സഹായം ആദർശ് അജയ്. You're listening to Radio Swandanam 90.4 FM.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

ഗസ്റ്റ് ഓഫ് ദി ഡേ നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

0: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. US ഇറാൻ ധാരണാപത്രം നിലവിൽ വന്നതിന് ശേഷം ആദ്യമായി UAE-ക്കും ഒമാനും നേരെ ആക്രമണം ഉണ്ടായതോടെ ഗൾഫ് മേഖല വീണ്ടും സംഘർഷഭരിതമായി. ഇന്നലെ രാവിലെ ഇറാൻ മിസൈലുകളും ഡ്രോണുകളും UAE വ്യോമാതിർത്തി കടന്നെത്തി. 69 ദിവസത്തിന് ശേഷം ആദ്യമായാണ് UAE-ക്ക് നേരെ ആക്രമണം നടക്കുന്നത്. ഖത്തറിലെ അൽ ഉദൈദ് US വ്യോമതാവളത്തിന് നേരെയാണ് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടന്നത്. യുദ്ധവിമാനങ്ങൾ അറ്റകുറ്റപ്പണി ചെയ്യുന്ന കേന്ദ്രം ആക്രമിക്കപ്പെട്ടു. കുവൈറ്റിന്റെ ആകാശത്തും ഇറാൻ

ഡ്രോണുകൾ എത്തിയതായി സൈന്യം അറിയിച്ചു. ഉച്ചയ്ക്ക് ശേഷവും രണ്ടു തവണ വ്യോമാക്രമണമുണ്ടായി. US സെനറ്റർ ലിൻസി ഗ്രഹാം അന്തരിച്ചു. ഉക്രൈൻ സന്ദർശനം കഴിഞ്ഞ് മടങ്ങിയെത്തിയ ഗ്രഹാമിന് പെട്ടെന്ന് അസുഖമുണ്ടാവുകയായിരുന്നു. ഇസ്രായേലിന്റെയും ഉക്രൈന്റെയും ശക്തനായ വക്താവായിരുന്ന അദ്ദേഹം ഇറാന്റെ കടുത്ത എതിരാളിയുമായിരുന്നു. ലോകകപ്പിൽ നിന്ന് ആതിഥേയരായ അമേരിക്കയും മെക്സിക്കോയും പുറത്തായതോടെ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളുടെ ടിക്കറ്റ് വില കുത്തനെ ഇടിഞ്ഞു. US ടീം ജയിച്ചിരുന്നെങ്കിൽ കളിക്കേണ്ടിയിരുന്ന സ്പെയിൻ ബെൽജിയം മത്സരത്തിന്റെ ടിക്കറ്റ് നിരക്കിൽ 65% കുറവാണ് രേഖപ്പെടുത്തിയത്. മത്സരത്തിന് മുന്നോടിയായി $3,200 ആയിരുന്ന ടിക്കറ്റ് നിരക്ക് $1,100 കുറഞ്ഞു. പ്രമുഖ റൈഡ് ഷെയറിംഗ് കമ്പനിയായ ലിഫ്റ്റ് ഇന്ത്യൻ വംശജനായ സെന്തിൽ പത്മനാഭനെ തങ്ങളുടെ പുതിയ ചീഫ് ടെക്നോളജി ഓഫീസറായി നിയമിച്ചു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിനും കമ്പനിയുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം കൂടുതൽ ശക്തമാക്കുന്നതിനുമാണ് ഈ പുതിയ നിയമനം. July 20 അദ്ദേഹം ചുമതലയേൽക്കും. കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഡേവിഡ് റിഷർക്ക് കീഴിലായിരിക്കും അദ്ദേഹം പ്രവർത്തിക്കുക. ടെക്സസിലെ ലൂയിസ്വില്ലിൽ തടാകക്കരയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ മനുഷ്യഭ്രൂണം കണ്ടെത്തി. July 10 വെള്ളിയാഴ്ച രാവിലെ 8 ഈസ്റ്റ് ലേക്ക് പാർക്ക് റോഡിന് സമീപമുള്ള തടാകക്കരയിലാണ് ഭ്രൂണം കണ്ടെത്തിയത്. പ്രദേശം സന്ദർശിച്ച നാട്ടുകാരിൽ ഒരാളാണ് വിവരം പോലീസിനെ അറിയിച്ചത്. പോലീസും ടാലൻ കൌണ്ടി മെഡിക്കൽ എക്സാമിനർ ഓഫീസിലെ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. പ്രാഥമിക വിവരങ്ങൾ പ്രകാരം 5 മുതൽ 6 വരെ പ്രായമുള്ള ഭ്രൂണമാണിതെന്നും ഇത് മനഃപൂർവ്വം ഇവിടെ ഉപേക്ഷിച്ചതാണെന്നുമാണ് നിഗമനം. കൂടുതൽ വിവരങ്ങൾ മെഡിക്കൽ എക്സാമിനറുടെ പരിശോധനയ്ക്ക് ശേഷമേ വ്യക്തമാകൂ. ദക്ഷിണേന്ത്യൻ ചലച്ചിത്ര സംഗീത ലോകത്തിന്റെ വാനമ്പാടിയും ഇതിഹാസ പിന്നണി ഗായികയുമായ എസ് ജാനകി അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് ശനിയാഴ്ച മൈസൂരുവിലെ ആശുപത്രിയിൽ മരണപ്പെട്ടത്. ജാനകി അമ്മയുടെ വിയോഗം ഇന്ത്യൻ സംഗീത ലോകത്തിന് തീരാ നഷ്ടമാണെന്ന് കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അനുശോചിച്ചു. ബംഗ്ലാദേശിൽ പ്രളയത്തിലും മണ്ണിടിച്ചിലിലും ഒരാഴ്ചക്കിടെ മരിച്ചവരുടെ എണ്ണം 44 2,50,000+ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. മരണങ്ങളിൽ ഏറെയും മണ്ണിടിച്ചിൽ മൂലമാണ്. 600,000+ പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം തേടിയിട്ടുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രൊഫഷണൽ ശൈലിയിലേക്ക് മാറുന്നതിന്റെ ഭാഗമായി ഏകീകൃത ബ്രാൻഡിംഗ് കൊണ്ടുവരും. ശബരിമലയിൽ വരുന്ന മണ്ഡലകാലത്ത് ഇതിന് തുടക്കം കുറിക്കും. തീർത്ഥാടന കേന്ദ്രത്തിന്റെ ദൃശ്യഭംഗിയും അന്തരീക്ഷവും രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനായാണ് ദേവസ്വം ബോർഡിന്റെ പരിഷ്കരണ നടപടികൾ. ശബരിമലയുടെ മുഖച്ഛായ തന്നെ മാറ്റുന്നതിന്റെ ഭാഗമായി സന്നിധാനത്തെയും പമ്പയിലെയും നിലയ്ക്കലിലെയും ദേവസ്വം കെട്ടിടങ്ങൾക്ക് ഏകീകൃത കളർ സ്കീം നടപ്പിലാക്കും. അങ്കണം ഷംസുദ്ദീൻ സ്മൃതി അവാർഡ് സമർപ്പണവും അനുസ്മരണവും ആദരണയോഗവും July 20 ഉച്ചയ്ക്ക് 3:30 കേരള സാഹിത്യ അക്കാദമി MT ഹാളിൽ വെച്ച് നടക്കും. തൃശൂർ നിയോജകമണ്ഡലം MLA ശ്രീ രാജൻ ജെ പല്ലൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. പ്രശസ്ത നോവലിസ്റ്റും കഥാകൃത്തുമായ ശ്രീ അശോകൻ ചെരുവിൽ ഷംസുദ്ദീൻ അനുസ്മരണ പ്രഭാഷണം നടത്തും. ഡോക്ടർ പി സരസ്വതി ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവാർഡ് സമർപ്പണം നിർവഹിക്കും. പ്രശസ്ത ചെറുകഥാകൃത്തും സാംസ്കാരിക പ്രവർത്തകനുമായ ശ്രീ വൈശാഖനാണ് ഇത്തവണത്തെ വിശിഷ്ട സാഹിതി സേവാ പുരസ്കാരം നേടിയിട്ടുള്ളത്. ചരമറിയിപ്പ്. ഡാലസ് മലയാളി സമൂഹത്തിലെ സജീവ സാന്നിധ്യമായിരുന്ന ബ്രിജിൽ ഫിലിപ്പ് മാത്യു അന്തരിച്ചു. സംസ്കാരം നാളെ നടക്കും. കുറുപ്പന്തറ ചിത്തിപ്പുഴ CC സെബാസ്റ്റ്യൻ അന്തരിച്ചു. സംസ്കാരം ബുധനാഴ്ച നടക്കും. മറ്റക്കര പടിഞ്ഞാറെ വളഞ്ചേരിൽ MN മാധവൻ അന്തരിച്ചു. സംസ്കാരം ഇന്ന് നടന്നു. ഇന്നത്തെ പ്രവാസ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രവാസ വിശേഷങ്ങൾ, അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്, ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

യാത്രയെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ദി ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.

ഗസ്റ്റ് ഓഫ് ദി ഡേ നാളെയുടെ താരങ്ങൾ 90.4 FM അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.

പുരാണങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

കേൾക്കാം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: ഫ്രീകിക്ക് 90.4 FM 2026.
1: ഫ്രീകിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകൂ. ശരിയുത്തരം നൽകുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ വമ്പൻ സമ്മാനങ്ങൾ.
0: കൂടാതെ ഈ പ്രവചന മത്സരത്തിന്റെ ആവേശം ഇരട്ടിക്കാൻ ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ മെഗാ ബമ്പർ സമ്മാനം.
1: ലോകകപ്പ് ആവേശം ഇരട്ടിക്കുന്ന ഫ്രീകിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾ ഇതാ.
0: ഫിഫ വേൾഡ് കപ്പ് 2026 കിരീടം ആർക്ക്?
1: ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനലിൽ ഏറ്റുമുട്ടുന്ന രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെ?
0: സെമി ഫൈനലിൽ എത്തുന്ന നാല് രാജ്യങ്ങൾ ഏതൊക്കെ?
1: ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്ന താരം ആരായിരിക്കും?
0: ഗോൾഡൻ ഗ്ലവ് നേടുന്ന ഗോൾ കീപ്പർ ആരായിരിക്കും?
1: റേഡിയോ സാന്ത്വനം 90.4 FM ലൈൻ സെന്റർ ബിൽഡിംഗ് തിരുമുല്ലവാരം കൊല്ലം 6910012 എന്ന മേൽവിലാസത്തിലേക്ക് നിങ്ങളുടെ പ്രവചനങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ അയയ്ക്കൂ. മാളികൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ആ ഭാഗ്യശാലി നിങ്ങളായിരിക്കുമോ?
0: ഫ്രീ കിക്ക് 90.4 FM 2026.